0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയ വഴിയവരുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത്
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: ചങ്കരി പോട്ടി മാതിരി ഭഗവതി അടിയനിൽ അങ്ങോടി മിസ്ത്രീ കണിയണമേ.
1: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 എഫ്എമ്മിലേക്ക് എല്ലാ ലിസണേഴ്സിനും സുസ്വാഗതം. രാവിലെ ഫ്രഷ് ആയിട്ട് കാറിലേക്ക് വന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദം. എന്തായാലും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കണം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നല്ലേ പറയാറ്. ഏറ്റവും നല്ലൊരു ഗംഭീര തുടക്കം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് വളരെ കാച്ചി കുറുക്കിയ വാക്കുകൾ മാത്രമേ ഇതിലൂടെ വേക്കപ്പ് കോളിലൂടെ നിങ്ങൾക്ക് നൽകേണ്ടതുള്ളൂ. കാരണം ഒരുപാട് കേട്ടിരിക്കാനുള്ള സമയവുമില്ല, ക്ഷമയുമില്ല. നല്ല ആൾക്കാരുമായിട്ടുള്ള ബന്ധം കരിമ്പിൻ ജ്യൂസ് പോലെയാണെന്ന് കേട്ടിട്ടുണ്ടോ? ഷുഗർ കേൻ ജ്യൂസിന്റെ ആ ഒരു സ്റ്റാളിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഞാൻ ഈ ഒരു പ്രോവബ് ആലോചിക്കാറുണ്ട്. കരിമ്പിൻ ജ്യൂസ് പോലത്തെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ശരിയാണ്, അവരെ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ സങ്കടപ്പെടും, അവരോട് മിണ്ടാതിരിക്കും, അവഗണിക്കും. എന്നാലും നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയൊക്കെ പെരുമാറിയാലും തിരിച്ച് നമുക്ക് മധുരം മാത്രം വിളമ്പും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഒന്ന് തമാശ പറയാനും നമ്മൾ പറഞ്ഞ ചളി അടിക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അതൊന്ന് വേറെ തന്നെയാണ്. എപ്പോഴും ഓർക്കുക, ആ കൂട്ടുകാരെ നിങ്ങൾ ഓർക്കേണ്ടത് ഇവരൊരു കരിമ്പിൻ ജ്യൂസ് തന്നെയാണല്ലോ. എന്തൊക്കെ നമ്മൾ പറഞ്ഞ് പിണങ്ങിയിരുന്നാലും വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും പിന്നെയും കറങ്ങി തിരിഞ്ഞ് എങ്ങനെയെങ്കിലും വരും, ആ നിന്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് ദിവസമായല്ലോ, പിണക്കമാണോ എന്ന് ചോദിക്കാനുള്ള സുഹൃത്ത്, എന്തൊക്കെ അങ്ങോട്ട് കൈപ്പേറിയ അനുഭവങ്ങൾ കൊടുത്താലും തിരിച്ച് മധുരം തരുന്ന ആ കരിമ്പിൻ ജ്യൂസ് പോലുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ജീവിതം ധന്യമായി. അങ്ങനൊരു വ്യക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോൾ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: പരിചയമുള്ളൊരു വ്യക്തിയെ കാണുമ്പോ ആദ്യം നമ്മൾ എന്താ ചോദിക്കുന്നത്? ആ, സുഖമാണോ? ഹൗ ആർ യു? ഹൗ ഡു യു ഡു? ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ ചോദിക്കാറ്. പുതിയൊരു ജെൻസി ടേം കേട്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും? എനിക്കത് അത്ര ദഹിച്ചില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചു. യു ഡു യു. യു ഡു യു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉള്ളത് പോലെ തോന്നുന്നു അല്ലേ? പക്ഷേ യു ഡു യു എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് അത്ര അപരിചിതമല്ലാത്തൊരു ടേമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറയുന്നത് എന്താണ് യു ഡു യു എന്ന് ചോദിച്ചാൽ എന്താണ്? അതായത് നിനക്കിഷ്ടമുള്ളതുപോലെ, മീൻസ് ടു ലിവ് ലൈഫ് ആസ് പെർ യുവർ വിഷ്. നിന്റെ വഴിയിലൂടെ, നിന്റെ വേയിലൂടെ സഞ്ചരിക്കുക, വിത്തൌട്ട് വറിയിങ് അബൌട്ട് അതേഴ്സ് ഒപ്പീനിയൻസ്. മറ്റുള്ളവർ അഭിപ്രായങ്ങൾ നിരവധി പറഞ്ഞോട്ടെ, കാരണം ഇത് രണ്ടർത്ഥത്തിലെടുക്കാം. ചിലർ പറയും നമ്മുടെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ഒരുപാട് നമ്മളെ എല്ലാ കാര്യങ്ങളും തടയിടാറുണ്ട് അല്ലെ. നാട്ടിലൊക്കെ നമുക്ക് ഈ കൗമാര പ്രായക്കാർ, അതുപോലെ ടീനേജിലോ യൂത്തിലുള്ളവരൊക്കെ വഴിതെറ്റി പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവരെയൊക്കെ ഒന്ന് നേർവഴിക്ക് നടത്തിക്കൂടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പുതിയൊരു തലമുറയുടെ ഒരു പുതിയൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മളെ ജീവിക്കാൻ വിട്ടേക്കൂ, യഥേഷ്ടം വിട്ടേക്കൂ, നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചൊന്ന് പറന്നോട്ടെ, പാറി പറന്നോട്ടെ. ഞങ്ങളുടെ ചിറകുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പൊട്ടൻഷ്യൽ ഈസ് ഡിഫറെന്റ്. അതിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ തടയിട്ടുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് പല വീടുകളിലും ഉണ്ടായേക്കാം. മക്കൾ ശരിയായ രീതിയിൽ വളരാൻ വേണ്ടി അച്ഛനും അമ്മയും തടയിടുന്നത് അവർ ഡെഫിനറ്റ്ലി അവർ തിരിച്ചു സംസാരിക്കാൻ തുടങ്ങും, പേരൻസിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്താണ് ഈ കോൺഫ്ലിക്ട് അധികമാകുന്നത്. പക്ഷേ തലമുറ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്വപ്നങ്ങൾ ചിറക് വിരിച്ച് പറക്കാനുള്ളതും ഒരുപാടധികം രാജ്യങ്ങൾ സഞ്ചരിക്കണം, അതിന് ഓരോ കാര്യത്തിനും ഇങ്ങനെ തടയിട്ടുകൊണ്ടിരുന്നാൽ ജീവിതം മുന്നോട്ട് പോകുന്നത് പ്രശ്നമാകും. യു ഡു യു എന്ന് പറഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ് അത്രേ. നമുക്ക് ഒരു പക്ഷേ അത് ദഹിക്കാൻ പ്രയാസമായി തോന്നിയേക്കാം, പക്ഷേ ഇത് പല കുട്ടികളും, എസ്പെഷ്യലി ഗേൾസ്, നമ്മൾ ആദ്യം വിചാരിക്കും പെൺകുട്ടികൾ കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പാണോ? അല്ല, ആൺകുട്ടികളെക്കാൾ മേ ബി പെൺകുട്ടികൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കുന്നില്ലേ ഒരുപാട് കാര്യങ്ങൾ. കാരണം അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ അച്ഛനെ അമ്മയും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നൊരു ഘട്ടം എത്തുമ്പോൾ ജീവിതം എനിക്കുള്ളതാണ്, എന്റെ ഇഷ്ടത്തിന്, എന്റെ സ്വാതന്ത്ര്യത്തിന് മറ്റാരും അതിൽ തടയിടേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ എം ഫിനാൻഷ്യലി സ്റ്റേബിൾ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും, ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റും, മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ഞാൻ പൊക്കോളാം. മേ ബി പല ചുറ്റും നടക്കുന്ന നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പുതിയതായിട്ട് ഒരുപാട് കാശ് ചിലവാക്കി കല്യാണം കഴിക്കുന്നു, ഒത്തുചേരാൻ പോകാൻ പറ്റാത്ത കപ്പിൾസ്, യങ് കപ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വിലങ്ങുതടിയാകുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതുവരെ കരുതി കൂട്ടി വെച്ച പല കാര്യങ്ങളും നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിനൊന്നും റെഡിയല്ല. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ആ ഇൻഡിപെൻഡൻസ്, ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് യു ഡു യു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി തോന്നും. പക്ഷേ എത്ര തന്നെ മുന്നോട്ട് പോയാലും നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ ജീവിക്കണമെന്നത് നിങ്ങളുടെ തന്നെ തീരുമാനമാണ്, അത് സ്വന്തം തീരുമാനമാണ്. പക്ഷേ അത് എങ്ങനെയും ജീവിച്ചു കളയാം എന്നതിനുള്ള ലൈസൻസ് അല്ല എന്നോർക്കുക.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ടാലന്റിൽ വിശ്വസിക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി, ഏതൊരു കാര്യ വിജയത്തിനും ടാലന്റ് ആവശ്യമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ നമ്മൾ നിസ്സംശയം പറഞ്ഞു അദ്ദേഹം അർഹിക്കുന്നത് തന്നെ. ആ ടാലന്റിന് മുന്നിൽ മറ്റാരും വരില്ല എന്ന് നമ്മൾ ഏകകണ്ഠമായി മലയാളികൾ പറഞ്ഞു. പക്ഷേ ആ ടാലന്റ് മാത്രമാണോ അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്? അല്ല, ഒരു കംപ്ലീറ്റ് പ്ലാനിംഗ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം ഭക്ഷണ രീതിയിലായാലും മറ്റുള്ളവരോട് പെരുമാറുന്നതിലായാലും ഡ്രസ്സിംഗ് രീതിയിലാണെങ്കിലും ഷാബി അല്ല, ഒരിക്കലും ഷാബിയായിട്ട് നമുക്ക് മമ്മൂട്ടിയെ കാണാൻ പറ്റില്ല. അത്രയധികം വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ടാലന്റ് കൂടുതൽ ശോഭയേറിയതായി എന്ന് വേണം പറയാൻ. അല്ലാതെ എനിക്ക് ടാലന്റ് ഉണ്ട്, ഞാൻ നന്നായി പാടും, ഞാൻ നന്നായി ആക്ട് ചെയ്യും, ഞാൻ നന്നായിട്ട് ഡാൻസ് ചെയ്യും, പക്ഷേ എനിക്ക് വലിയൊരു പ്ലാനിംഗ് ഒന്നുമില്ല, ആസ് യൂഷ്വൽ എങ്ങനെയാണോ നേരിട്ടേണ്ടി വരുന്നത് അതുപോലെ ഞാൻ ജീവിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ആ ഒരു സ്ഥാനത്ത് എത്താൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലാനിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, നോട്ട് ഓൺലി ടാലന്റ്. ടാലന്റ് കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യം ചെയ്തത്, നിങ്ങൾക്ക് അത് മേ ബി ബൈ ബ്ലഡ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ, കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പുതിയ ജനറേഷൻ, ഒരുപാട് ടാലന്റ് ബൈ ബേർത്ത് തന്നെ കിട്ടുന്നവരുണ്ട്. പക്ഷേ നല്ലൊരു പ്ലാനിംഗ് ഇല്ലാതെ പോകുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിന്നും സ്ലിപ്പ് ചെയ്തു പോകുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പ്ലാനുള്ള ഒരു മണ്ടൻ പ്ലാൻ ഇല്ലാത്ത ഒരു ജീനിയസിനെ തോൽപ്പിക്കുമെന്നത് ഒരു തത്വമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വാരൻ ബുഫേയുടെ ഒരു തത്വം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്തയിൽ വരുന്നതാണ് ഈ ഒരു വാചകം. അതായത് ലോകത്തിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ വിസ്ഡം അദ്ദേഹം ഒരുപാട് പഠിച്ചു കണ്ടു, അതിൽ നിന്നുമാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ബുദ്ധി അല്പം കുറവാണെങ്കിലും ഒരു വെൽ സ്ക്രിപ്റ്റഡ്, വെൽ പ്ലാൻഡ് അജണ്ട ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ ജീനസിനെക്കാട്ടിലും സക്സസ് റേറ്റ് കൂടാൻ അവർക്ക് ചാൻസ് ഉണ്ട്. നോട്ട് ഓൺലി ഇൻ ലൈഫ്, അത് ജീവിതത്തിലും അത് ആപ്ലിക്കബിൾ ആണ്. ലൈഫിൽ മാത്രമല്ല, ഇൻവെസ്റ്റ്മെന്റ്സിലായാലും ബിസിനസ്സിലായാലും ചെറിയ ചെറിയ സിമ്പിൾ പ്ലാൻസ്, സിമ്പിൾ സ്റ്റെപ്സ്, ചെറിയ ചെറിയ കാൽവെപ്പുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും എന്നത് നിസ്സംശയം അദ്ദേഹം എഴുതി ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ലഭ്യത കൂടുമ്പോൾ മൂല്യം കുറയും, അത് വസ്തുക്കൾക്കായാലും മനുഷ്യർക്കായാലും. പക്ഷേ നല്ലൊരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോയി നോക്കൂ, ഡെഫിനറ്റ്ലി സക്സസ് വിൽ ബി യുവേഴ്സ്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സമരസൂര്യന്റെ വേർപാടിന് ഒരാണ്ട്, പ്രതിഷേധം കടുപ്പിക്കാൻ പാറ്റകൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJP സമരത്തിനിടെ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 IPSകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടുന്നുണ്ട്. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്ന് പോലീസ് റിപ്പോർട്ട്. രാത്രിയോടെ സമരവേദിയിലേക്ക് തിരിച്ചെത്തിയ CJP പ്രവർത്തകരെ എങ്ങനെ നേരിടണമെന്ന് ഡൽഹി പോലീസ് ചർച്ച ചെയ്തു. അതേസമയം രാത്രിയോടെ സമരവേദിയിലേക്ക് തിരിച്ചെത്തിയ CJP പ്രവർത്തകർ ഇപ്പോഴും സമരം തുടരുകയാണ്. പാർലമെന്റിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്ന് CJP അറിയിച്ചിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. വിപുലമായ പരിപാടികളോടെ VSന്റെ ചരമവാർഷികം CPM ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പുഷ്പാർച്ചന. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുന്നപ്രയിലെ VSന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ VSന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണം. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിലാണ് വീഴ്ചയുണ്ടായത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം ഉയർന്നു. തുടർ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനും തീരുമാനം. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം LDF കൊണ്ടുവന്ന ബിനുവിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കും. അതേസമയം ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി കൌൺസിലർമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ കൂടി സഹായത്തോടെ അവിശ്വാസം പാസാകും എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷത്തുള്ള LDF അംഗങ്ങൾ. UDFനുള്ളിലെ ആഭ്യന്തര പ്രതിസന്ധിയും കലഹവും മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് സന്ദർശനത്തിനെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊറാൻ മംദാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ US എവിടെ വെച്ചും ബെന്യാമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് മറുപടി നൽകി ഇറാൻ. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനോ മറ്റ് സൈനിക നീക്കങ്ങൾ നടത്താനോ US ശ്രമിച്ചാൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗി. അമേരിക്കൻ സൈന്യം ഇറാനിൽ കരയുദ്ധത്തിനിറങ്ങിയാൽ അവരെ നേരിടാൻ നിരവധി പേർ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇറാനിലെ ബുഷഹർ പ്രവിശ്യയുടെ തീരത്ത് ഏതാണ്ട് 55 കിലോമീറ്റർ അകലെയാണ് ഖാർഗ്. രാജ്യത്തിന്റെ എണ്ണ വ്യവസായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി ഇവിടെ നിന്നാണ് ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് 90% നടക്കുന്നത്.

പശ്ചിമേഷ്യയിൽ വീണ്ടും ആഗോള ആശങ്ക ഉയർത്തി സൌദി അറേബ്യക്കെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് ഹൂതി വിമത വിഭാഗം. വർഷങ്ങൾ നീണ്ട ശാന്തതയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ നടന്ന പരസ്പര ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് പുതിയ നീക്കം. പകരത്തിന് പകരമെന്ന നിലപാടിലാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്നും പ്രഖ്യാപന നിമിഷം മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നതായും ഹൂതി സൈനിക വക്താവ് പറയുന്നു. യു എ സാമ്പത്തിക ടൂറിസം മന്ത്രി അബ്ദുള്ള ബിൻ തൌക് അൽമറിയുടെ നേതൃത്വത്തിലുള്ള യു എ പ്രതിനിധി സംഘം പാർലമെന്റ് ഹൌസിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സന്ദർശിച്ചു. പരസ്പര വിശ്വാസവും പൊതു താൽപര്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യ യു എ ശാശ്വത പങ്കാളിത്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓം ബിർള പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തു. ഇന്ത്യയിലെ പുതിയ സ്ഥാനപതി അബ്ദുള്ള അൽ നുഐമി, അബുദാബി ചേംബർ ബോർഡ് അംഗവും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി എന്നിവരും പങ്കെടുത്തു. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രവർത്തന രീതികളും സ്പീക്കർ പ്രതിനിധികൾക്ക് വിവരിച്ചു നൽകി. വിശദവാർത്ത 8 മണിക്ക്.

0: മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂലൈ 21 ചൊവ്വാഴ്ചയിൽ എത്തി നിൽക്കുന്നു. ഗുഡ് മോർണിംഗ്, മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് വിടവാങ്ങിയ ദിവസം. കണ്ണേ കരളേ വി എസ് എ, ഞങ്ങളുടെ ചങ്കിലെ റോസാ പൂവേ എന്ന് അണികളേറ്റുപാടിയ ആ ഒരു ഗാനം ഓർമ്മയിലേക്ക് പോയിട്ട് ഒരു വർഷമാകുന്നു. വി എസിന്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സാണ്. കേരള രാഷ്ട്രീയത്തിലെ അതിഗായൻ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, പുരോഗമന കേരളത്തെ പരുവപ്പെടുത്തിയ സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം. അവസാന ശ്വാസം വരെ കർമ്മനിരതനായ കമ്മ്യൂണിസ്റ്റ്. അങ്ങനെയാണ് മലയാളികളുടെ ജീവിതത്തിൽ വി എസിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിൽ പോരാട്ടത്തിന്റെ ആൾ രൂപം, അങ്ങനെയാണ് വിശേഷിപ്പിക്കുക. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ആധുനിക കേരളത്തിന്റെ ചരിത്രത്തിൽ വി എസ് എന്ന രണ്ടക്ഷരം വെറും പേരായിരുന്നില്ല, ചൂഷണങ്ങൾക്കെതിരെ അസമത്വങ്ങൾക്കെതിരെയൊക്കെ പോരാടിയ ഒരു ഇടിമുഴക്കം തന്നെയായിരുന്നു. ഒരു വർഷം മുൻപ് ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയെങ്കിലും മലയാളിയുടെ മനസ്സിൽ വിപ്ലവ വീര്യത്തിന്റെ ചെങ്കനല്ലായി അദ്ദേഹം ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. ഒരൊറ്റ മുദ്രാവാക്യം തന്നെ മതി അദ്ദേഹത്തെ ഓർത്തു പോകാൻ വേണ്ടിയിട്ട്. ആശ നശിച്ചു പോയ 100 മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കും. പുന്നപ്ര വയലാറിൽ തുടങ്ങി സൂര്യനെല്ലിയിലെയും മൂന്നാറിലെയും വലിയ മലകളിൽ തട്ടി ആ മുദ്രാവാക്യം പ്ലാച്ചിമടയിലെ പൊരിയുന്ന വെയിലത്തും എൻഡോസൾഫാന്റെ ഇരകൾക്കായുള്ള പോരാട്ടത്തിലും മുഴങ്ങിക്കേട്ടു. വി എസ് എത്തുന്ന സ്ഥലത്തൊക്കെ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നു. വി എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിച്ചത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്വാധീനമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണപിള്ള തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ജ്വലിക്കുന്നേടായിട്ടുള്ള പുന്നപ്ര വയലാർ സമരത്തിന്റെ മുന്നണിയിലേക്ക് അച്യുതാനന്ദനെ കൊണ്ടുവരികയാണ്. 64 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ ദേശീയ കൌൺസിലിൽ നിന്ന് 32 പേർ ഇറങ്ങിയപ്പോൾ അതിലൊരാൾ വി എസ് അച്യുതാനന്ദനായിരുന്നു. 80 മുതൽ 92 വരെ 12 വർഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി. 85 മുതൽ 2009 വരെ 24 വർഷം PB അംഗം, പൊളിറ്റ് ബ്യൂറോ അംഗം. പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കുകയും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യവും ഉണ്ടായി. വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പാമോലിൻ ഇടപാട്, ലാവ്ലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ, വിവാദ കേസുകളൊക്കെ ഒറ്റയ്ക്ക് പോരാടിയ ഒരു വ്യക്തി കൂടിയാണ് വി എസ് അച്യുതാനന്ദൻ. അതുപോലെ എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം, ഒരുപാട് ജനകീയ വിരുദ്ധ. ഈ കൊക്കക്കോള സമരമൊക്കെ നടക്കുന്ന സമയത്ത് കഞ്ചിക്കോട് പ്ലാച്ചിമടയിൽ ഇദ്ദേഹം എത്തുമ്പോഴൊക്കെ ഞാൻ അവിടെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് സുരേഷുമായിട്ട് ഏറ്റവും നല്ല ബന്ധം ഉണ്ടാകുന്നത്. വിഎസിന്റെ കൂടെ അന്ന് സുരേഷ് വളരെ ചെറുതാണ്. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹം ഇരിക്കുമ്പോൾ ആ കസേരയിലൊക്കെ ഒരു പൊടി പോലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വിഎസിന്റെ പിന്നിൽ വിനീത വിധേയനായിട്ട് നിൽക്കുന്ന ഒരു സുരേഷിനെയൊക്കെ ഓർമ്മയുണ്ട്. ആ സുരേഷ് തന്നെയാണ് വിഎസിനെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച, മലമ്പുഴയിൽ വിമതനായിട്ട് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതെന്ന് പറഞ്ഞൊരു വൈരുദ്ധ്യവും നമ്മൾ കണ്ടു. എന്തായാലും അവസാന ശ്വാസം വരെ കർമ്മനിരതനായിരുന്ന കമ്മ്യൂണിസ്റ്റാണ്. അടുത്തൊരു 100 കൂടി കരുത്ത് പകർന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു 100 നീണ്ട സമർപ്പിത ജീവിതം യാത്രയായത്. ഒരു വർഷം ഇപ്പൊ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടില് വി എസിന്റെ ഒരു അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ഭാര്യ വസുമതി. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വലിയ ചുടുകാട്ടിൽ ഒരു സമ്മേളനം, വൈകിട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനമൊക്കെ നടക്കാൻ പോവുകയാണ്.
0: ശരി, തീർച്ചയായിട്ടും. എന്താണേലും മറക്കാനാവാത്ത ഓർമ്മകളാണ് നമുക്ക് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വി എസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് മുഴുവൻ അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളുടെ ഗെഷേഴ്സ് ഉൾപ്പെടെ ഇതൊക്കെ തന്നെ
1: തല നരയ്ക്കാത്തതാണ് എന്റെ വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞ എന്ത് രസമായിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത ചില മറുപടികളൊക്കെ ഉണ്ട്. അതുപോലെ കാള, കാള അമ്മയാണെങ്കിൽ കാള, പിന്നെ എന്താ അതിന് കയറ് കെട്ടിട്ട് നിങ്ങൾ കൂടെ നടത്തുമെന്നൊക്കെ, പശു അമ്മയാണെങ്കിൽ, കാള അച്ഛനാണെങ്കിൽ, ഇങ്ങനെ ഇങ്ങനെ രസകരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട് BJP മറുപടി കൊടുക്കുന്ന വി എസ് അച്യുതാനന്ദൻ കണ്ടിട്ടത്. അതേസമയം പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടിരുന്നിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS പിണറായി വിജയനോട് പോരാടുന്ന VS അച്യുതാനന്ദനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് നല്ല ഊർജ്ജവും അന്ന് നല്ല ശക്തിയും ഉണ്ടായിരുന്നത്. കാരണം തിരുത്താൻ ഇപ്പുറത്തൊരു VS അച്യുതാനന്ദൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് തിരുത്താൻ MV ഗോവിന്ദന് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇപ്പൊ VSന്റെ ആ ഒരു വർഷത്തെ അഭാവം കൊണ്ട് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. കോടിയേരി ഇല്ലാത്ത VS ഇല്ലാത്ത CPM ശോഷിച്ചു പോകുന്നുണ്ടോ എന്ന സംശയം പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: എന്താണെങ്കിലും മറക്കാത്ത ഓർമ്മകളുമായി നമ്മുടെ VS അച്യുതാനന്ദന്റെ ആ നല്ലൊരു വാർത്തയായിട്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്.
1: അങ്ങനെ നല്ല വാർത്തയിൽ തുടങ്ങുമ്പോൾ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു വാർത്തയുണ്ട്. ഇപ്പൊ നമ്മൾ പറയല്ലേ, ഡോണ്ട് ജഡ്ജ് ബൈ എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. നമ്മൾ കവർ നോക്കിയിട്ട് ആ ഇത് കൊള്ളാലോ എന്ന് വായിക്കാന്ന് പറഞ്ഞിട്ട് വയ്ക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിന്റെ ഉള്ളിൽ വായിച്ചു നോക്കണം. കവർ നമ്മളെ ചിലപ്പോൾ ഡിസീവ് ചെയ്തേക്കും, നമ്മളെ ചതിച്ചേക്കും എന്നാണ് പറയാ. അങ്ങനെ ഒരു വലിയ ചർച്ച കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കള്ളൻ വിജയൻ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കാതിരുന്ന ഫീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ടി സി രാജേഷ് സിന്ധു, നമ്മുടെയൊക്കെ സുഹൃത്തു കൂടിയാണ്, മാധ്യമ പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ്, ഇടത് സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു. ആ ലേഖനത്തിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ, ധന്യ നാടകഗ്രാമം, മുത്തിപ്പാറ പി ഒ എന്നാണ് അതിന്റെ ഒരു ഒരു ആ ലേഖനത്തിന്റെ ഒരു അന്തസത്ത. പക്ഷെ ഇത് എഴുതി വന്നപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ഒന്നാം വാർഷികത്തിന്റെ സമയത്ത് ഇത് വരുന്നു. ഇപ്പുറത്ത് കള്ളൻ വിജയൻ, ആ പേര് ആളുകൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല, ഒരുപക്ഷെ പാർട്ടിക്കകത്ത് തന്നെ. അല്ല, അത് പറയുന്നതിലും ചിലപ്പോൾ ആ ഒരു സമയത്ത് അത് വരുമ്പോൾ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടാവില്ലേ എന്ന് പാർട്ടി ചിന്തിച്ചതിൽ തെറ്റില്ല. എന്തായാലും ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ ചർച്ചയായിട്ടുള്ള കള്ളൻ വിജയൻ എന്ന ഫീച്ചർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് ലേഖകൻ ടി സി രാജേഷ് തലക്കെട്ടിൽ വന്ന ജാഗ്രത കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജേഷ് ഫീച്ചർ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു വലിയ ചർച്ച തന്നെ നടക്കുന്നുണ്ട്, മനോഹരമായിട്ടുള്ള ഫീച്ചർ, ഗംഭീര ഡീറ്റെയിലിംഗ്, ഡോണ്ട് ജഡ്ജ് ബൈ എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് തന്നെയാണ് ആളുകൾ അതിന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ നാടകത്തിൽ അഭിനയിച്ചു, കള്ളനായിട്ടാണ് കഥാപാത്രം. പിന്നെ അദ്ദേഹത്തിന് വരുന്ന ലെറ്ററൊക്കെ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നിങ്ങൾക്കും അല്ലെ, കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ നാട്ടിലെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ പേര് പിന്നെ മാറിയിട്ട് ആ കഥാപാത്രം ചേർന്ന് വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ വിളിപ്പേര്, ഈ ഒരിക്കൽ കട്ടാൽ പിന്നെ എല്ലാവരും കള്ളനായിട്ട് മാറുന്ന ഒരു കാര്യമുണ്ട്. എന്റെ നാട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ കള്ളൻ എന്ന പേരിൽ ഒരാൾ. അദ്ദേഹം അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഏത് വിജയൻ അല്ലെങ്കിൽ ഏത് ഇന്നാളെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ചോദിക്കും ഇന്ന് ആളല്ലേ എന്ന് ചോദിക്കും. അതിന്റെ കൂടെ ഈ കള്ളൻ ചേർക്കും. അദ്ദേഹം വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായി, വേറൊരു ജീവിതത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്ക് പോയപ്പോഴും ആളുകൾ നാട്ടും പുറത്ത് ചോദിക്കുന്നത് ഇന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അത് ഏതാണെന്നറിയോ, ആ കള്ളൻ അവന്റെ വീട്ടിൽ. അത് അത് എന്തൊരു ട്രോമ ഉണ്ടാക്കുന്നത്. ശരിക്കും കള്ളത്തരത്തിൽ നമ്മൾ ന്യായീകരിക്കല്ല, പക്ഷെ അതിന്ന് അദ്ദേഹം മാറി നടന്ന് അറിയാത്ത പ്രായത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇവിടെ നോക്ക്, ഒരു കഥാപാത്രത്തിന്റെ പേരാണ് കള്ളൻ. അദ്ദേഹം വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി കള്ളനായിട്ട് അഭിനയിക്കുന്നു, പിന്നെ അതിനെ കുറിച്ച് ലേഖനം എഴുതുന്നു, അത് ഒരു പാർട്ടിയെ പിടിച്ചുലക്കുന്നു, അതൊരു പ്രസ് പിന്നെ പത്രത്തിനെ പിടിച്ചുലക്കുന്നു, അവിടുത്തെ എഡിറ്റർക്ക് ശാസന കൊടുക്കുന്നു. ആ രീതിയിലേക്ക് പോയ ദേശാഭിമാനിയുടെ ലേഖനമാണ്. വായിക്കാൻ പറ്റുന്നവർക്ക് ടി സി രാജേഷ് സിന്ധു ആ ഒരു ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ കള്ളൻ വിജയൻ, ധന്യ നാടകഗ്രാമം, മുത്തിപ്പാറ പി ഒ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. കേരളത്തിൽ കാലവർഷത്തിന്റെ മഴ കിലുക്കം തുടങ്ങിയാലും ഇല്ലെങ്കിലും ഓരോ വർഷവും ജൂൺ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ മുത്തിപ്പാറയിൽ നിന്ന് നാടകത്തിന്റെ മണി കിലുങ്ങി തുടങ്ങും. മുത്തിപ്പാറയിൽ ആരെങ്കിലും ഉണ്ടോ നമ്മളെ കേൾക്കുന്നത്? ഒരു ആഗ്രഹം മുത്തിപ്പാറ എന്ന് പറയുന്ന നാടൻ തിരുവനന്തപുരത്തെ ആ ഒരു സാഹചര്യമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും കള്ളൻ വിജയം വായിക്കാനുള്ളവർ അങ്ങോട്ടേക്ക് പോവുക. അത് പറഞ്ഞ പോലെ ഇത് നിങ്ങൾ ആര് ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സംഭവമല്ല, ഇതൊരു കഥയാണ്, ഒരു ലേഖനാണ്, അത് വായിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ എന്താ പറയുന്ന സംഭവങ്ങളാണ് നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ ആക്ച്വലി ഒരു ഇപ്പൊ വന്ന പാർട്ടിക്ക് ഇത്രയൊക്കെ ആളുകളെ കൂട്ടാൻ പറ്റുമോ? ജനസാഗരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ അവർ ചിന്തിച്ചതിൽ ഉപരി ആളുകളാണ് ഡൽഹിയിലേക്ക് ഇരച്ചെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു സംഭവം കൂടെ ആയിരുന്നു അല്ലേ. എനിക്കൊന്നും വിദ്യാർത്ഥികളൊക്കെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ നീറ്റ് പരീക്ഷയുടെയും അതുപോലെ തന്നെ
1: ഒരുപാട് പ്രശ്നം ക്രമക്കേടാണല്ലോ അവർ ഉന്നയിക്കുന്നത്.
0: അപ്പൊ അവരുടെ മെയിൻ ആവശ്യം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി
1: രാജിവെക്കണം, ധർമ്മേന്ദ്രി. കാരണം ഇത്രയും വിഷയങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഒരു കുഞ്ഞു വിഷയത്തിന് രാജിവെക്കാറുണ്ട്. ഇത്രയും അടിക്കടി നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്കാമുകളും അതുപോലെ തട്ടിപ്പുകളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അതേ വിദ്യാഭ്യാസ മന്ത്രി തുടരുന്നു എന്നാണ് ന്യായമായിട്ടും പാർട്ടികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. എന്തായാലും പാറ്റ കൊടുങ്കാറ്റ് എന്ന തലക്കെട്ടിലാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. രാത്രി ഇന്നലെ അവരുടെ സമരപന്തലിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി, പാർലമെന്റിലേക്ക് അവർ മാർച്ച് നടത്തി, 70 പേര് അറസ്റ്റിലായി, പോലീസുകാർക്ക് IAS IPS ഉദ്യോഗസ്ഥർക്കടക്കം അവിടെ പരിക്കേൽക്കുന്നു, നിരവധി മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. രാത്രിയോടുകൂടിയിട്ട് കുറെ പേര് സമരപന്തലിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ന് കേന്ദ്രം പറയുന്നുണ്ട് പാറ്റകളുമായിട്ട്, CJP കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. എന്തായാലും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് CJP പാർലമെന്റ് പ്രക്ഷോഭത്തിന് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥിനികളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന രീതിയിലേക്കൊക്കെ പോലീസിന്റെ പെരുമാറ്റമുണ്ടായി. ജന്തർ മന്ദറിൽ അടിച്ചോടിക്കലുണ്ടായി. ജന്തർ മന്ദർ വിടില്ലെന്ന് ദീപ് കെ, അതിന്റെ സ്ഥാപകൻ, പറയുന്നു. അറസ്റ്റിന് പകരം നടന്നത് അടിച്ചോടിക്കൽ. പാർലമെന്റിൽ പാറ്റകൾ വളഞ്ഞു, പാർലമെന്റ് പൂട്ടിയിട്ടു എന്ന തലക്കെട്ടിലാണ് ഈ വാർത്തയൊക്കെ കൊടുക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന രാജി, പാർലമെന്റ് സ്തംഭിപ്പിച്ച പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യക്ക് അകത്തും പുറത്തും, പാർലമെന്റിനകത്തും പുറത്തും ഒരേ രീതിയിൽ പ്രതിപക്ഷവും അതുപോലെ CJPയും ഈ ഒരു പ്രക്ഷോഭം ശക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇത് നേരിടാൻ, കർഷക സമരമൊക്കെ നേരിട്ടതാണ് കേന്ദ്ര സർക്കാർ, അതിനൊടുവിൽ ആ ബില്ല് പാസ്സാക്കാതെ മാറ്റേണ്ടി വന്നു. അതേപോലെ പ്രധാന രാജ്യം ഇങ്ങനെ പ്രതിപക്ഷം ലോക്സഭയിൽ ഉന്നയിക്കുകയും രാജ്യസഭയിൽ ഉന്നയിക്കുകയും അതിന്റെ പുറത്തെ ജന്തർ മന്ദറിലായാലും പാർലമെന്റിന്റെ ഫ്രണ്ടിലായാലും ഇങ്ങനെ വലിയൊരു പ്രതിഷേധം വരുമ്പോൾ കേന്ദ്രത്തിനെ കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വലിയൊരു ഇടപെടൽ വരും ദിവസങ്ങളിൽ ഉണ്ടാവും.
0: അതെ,
1: അവർ പറഞ്ഞാൽ കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്, ഈ സമരം അല്ലെങ്കിൽ CJPയുടെ ആവശ്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നി നമ്മളെ പോലുള്ളവരൊക്കെ അവിടെ പോയിട്ട് ഇതിനൊരു ഐക്യദാർഢ്യം പിന്നെ പ്രഖ്യാപിക്കണം, അതിനൊപ്പം പങ്കുചേരണം. എനിക്കൊന്ന് ഇത് നമ്മൾ ജൻസികളുടെ ഒരു പ്രക്ഷോഭം മാത്രമായിട്ട് കാണാറുണ്ട്, പക്ഷെ രാജ്യത്തിന് ബാധിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമാകുമ്പോൾ അവിടെ ജെൻസികളൊന്നും പ്രായം ചെന്നവരൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. പിന്നെ ഈ പാട്ടുകൾ എങ്ങനെ ഇങ്ങനെ വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ ടി വിക്ക് എങ്ങനെയാണ് അധികാരത്തിലെത്തിയത്, പലരും പറയുന്നുണ്ട് റീലിലൂടെ ആളുകൾ കണ്ടിട്ട്. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ജെൻസികൾ അവിടെ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്ക് വിജയ് അവരുടെ നായകനായിട്ട് അവരുടെ സി എം ആയിട്ട് വരണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. നിലവിലെ പൊളിറ്റിക്സ് എന്നൊരു മാറ്റം വരണമെന്ന് അവരാഗ്രഹിച്ചു, അതവിടെ നടന്നു. സമാനമായിട്ട് ഇപ്പോൾ പിന്നെ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ സി ജെ പി ആഗ്രഹിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ ഒരു കളങ്കം ഉണ്ടാവാൻ പാടില്ല, അഴിമതിക്കെതിരെ പോരാടണം. ഇത് ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്, പക്ഷേ ഇതിനൊരു ഏകീകൃത രൂപം വേണം. ഇതൊരു കലാപത്തിലേക്കോ ബഹളത്തിലേക്കോ വലിയ രീതിയിൽ പോകരുത്. പക്ഷേ ഇത്തരം സമരങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തുകയല്ല വേണ്ടത്. വിദ്യാർത്ഥിനികളുടെ വസ്ത്രം വലിച്ചു കീറിയിട്ടോ സമരപ്പന്തൽ അടിച്ചു തകർത്തിട്ടോ ഈ സമരത്തെ നേരിടാമെന്ന് കേന്ദ്രം കരുതിയാൽ അവിടെയും തെറ്റി. കാരണം ഇത് ഒരു 100 പേരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10,000 ഒഴുകിയെത്തുന്നതാണ് ഇതിൻ്റെ ഒരു രൂപം. നമുക്കറിയാലോ ഇവരൊരു പേജ് തുടങ്ങിയപ്പോൾ നിമിഷങ്ങൾക്കുള്ളിലാണ് അതിൽ മില്യൺസ് ഫോളോവേഴ്സൊക്കെ വന്നത്, അതിനെ പിന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്നത്, അതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തെരുവിലും എത്തുമോ, അതോ നിങ്ങളൊക്കെ നമ്മുടെ മുറിയിലെ 4 ചുവരിൽ ഇരുന്നിട്ട് മാത്രം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഐക്യദാർഢ്യമാണെന്ന് പലരും സംശയിച്ചു. ആ സംശയത്തിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്ന വിദ്യാർത്ഥികളും ജനങ്ങളും.
0: തീർച്ചയായിട്ടും എനിക്കൊന്ന് ബി ജെ പിക്ക് എതിരെ വന്നേക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വന്നേക്കുന്ന ഒരു നല്ലൊരു സ്ട്രോങ് പാർട്ടിയായിട്ടാണ് ഈ കോൺഗ്രസ് ജനതാ പാർട്ടി ആക്ച്വലി ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ നേരത്തെ ഒരു ഒപ്പോസിഷൻസ് ഒക്കെ ഉണ്ടിരുന്നെങ്കിലും പക്ഷെ അതിനത്ര വലിയ ഒരു സ്വരം ഉയർന്നിട്ടില്ല. പക്ഷെ ഇപ്പം ജെൻസികൾ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറകൾ കൂടെ ചേരുന്നപ്പോൾ എനിക്കൊന്ന് വരുന്ന ഇലക്ഷനിൽ ഒരു പക്ഷേ വലിയൊരു മാറ്റം നേരിടാൻ സാധ്യത ഉണ്ടാവാം. നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്.
1: ഇതിലെന്തായാലും ശശി തരൂർ, അതായത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ വരുന്നുണ്ട്. ഇടതുപക്ഷത്താണെന്നുണ്ടെങ്കിൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും നേതാക്കളും മുഴുവൻ എം എ ബേബി അടക്കമുള്ളവർ, ജനറൽ സെക്രട്ടറി തന്നെ പോകുന്നുണ്ട്, ഡി രാജ പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമരം ഒരു രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു വലിയ സമരമായിരുന്നു. എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവട വൽക്കരിക്കരുത്, അവിടെ തട്ടിപ്പ് നടക്കരുത്, അതിനൊക്കെ ഇടയാക്കിയത് ഒരു മന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി അതിനെ കണ്ണടച്ചോ, അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നില്ലേ, അവരവിടെ തുടരണ്ട എന്നൊരു ന്യായമായിട്ടുള്ള ആവശ്യത്തിലാണ് അവർ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും കേന്ദ്ര ഇടപെടട്ടെ, പാർലമെന്റ് നടക്കുകയാണ്. പാർലമെന്റിന്റെ അകത്തും പുറത്തുമൊക്കെ ഇന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും. പാർലമെന്റിന്റെ അകത്ത് ഇനി വലിയൊരു പ്രതിഷേധം കൂടി നടക്കണമെന്ന് പ്രവാസികളായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രതിഷേധ കൊടുങ്കാറ്റ് അവിടെ വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് വിഷയത്തിലാണ്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് വരുന്ന കുറച്ച് നാളത്തേക്ക്, 1 മാസത്തിനുള്ളിൽ റീടെൻഡർ നടത്തണം എന്നാണല്ലോ പറഞ്ഞത്. ഈ സമയം വരെ നേരത്തെ ടെൻഡർ കിട്ടിയിട്ട് ഇപ്പോൾ കരാർ റദ്ദാക്കിയ അൽഹിന്ദിന് അതിന് വേണമെങ്കിൽ എംബസിക്കും കോൺസുലേറ്റും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് തുടരാം. ഇനി അൽഹിന്ദിലേക്ക് ഇത് കൊടുത്തിട്ട് ഈ 1 മാസം അവർ ചെയ്യുകയാണെങ്കിൽ പുതിയ റീടെൻഡർ വരുമ്പോൾ അൽഹിന്ദിന് അവകാശപ്പെടാൻ പറ്റില്ല, ഞങ്ങളിത് 1 മാസം ചെയ്തു നോക്കൂ, അതുകൊണ്ട് ഞങ്ങൾക്കിത് തരണം എന്ന് അവകാശവാദമൊന്നും ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഈ 1 മാസം വേണമെങ്കിൽ സഹായിക്കാം. എനിക്കൊന്ന് അൽഹിന്ദ് ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും, എംബസിയും കോൺസുലേറ്റും കൊടുത്താൽ. കാരണം ഒന്ന് തെളിയിക്കാനുള്ള ഒരു സമയം, ചെറിയ പൈസയ്ക്ക് അത് ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സമയം കൂടിയാണ് അൽഹിന്ദിനെ സംബന്ധിച്ച് കിട്ടുന്നത്. ഇനി അവർക്ക് ടെൻഡർ കിട്ടിക്കോട്ടേ ഇല്ലയോ, ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാർക്കും മലയാളികൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ നൽകുന്ന സേവനം എങ്ങനെ കുറ്റമറ്റതാണെന്ന് ജനങ്ങൾക്കും സർക്കാരിനും മിഷനും അതായത് ഇന്ത്യൻ കോൺസുലേറ്റിനും എംബസിക്കും മനസ്സിലാകാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇതൊക്കെ ഏറ്റെടുത്ത് എപ്പോൾ എങ്ങനെ ശരിയാവുന്നതെന്ന് അറിയില്ല. ഇന്ന് ഞാൻ കോൺസുലേറ്റിലേക്ക് പോകുന്നുണ്ട്, എന്റെ പാസ്പോർട്ട് റെഡിയാണ്, എന്റെ പാസ്പോർട്ട് അവിടെ റെഡിയാണ് എന്നൊരു വിവരം
0: കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ്
1: 3rd കൊടുത്തതാണ്, ജൂലൈ 3 ഇന്ന് ജൂലൈ 21 ആയിരിക്കുന്നു, 2 ആഴ്ചക്ക് മുകളിൽ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് പലരോടും പറയാനുള്ളത് ഈ വിഷയത്തിലൊരു സജഷൻ, നിങ്ങൾ കൊടുത്തിട്ട് ഇത് എങ്ങനെ ട്രാക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ കോൺസുലേറ്റിലേക്ക് ആ സ്ലിപ്പ് ഉണ്ടല്ലോ അതുമായിട്ട് പോവുക, ചിലപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പോവുക, നമ്മുടെ അഡ്രസ്സിലേക്ക് അത് വരുന്നതും കാത്തിട്ടൊന്നും ഇരിക്കാൻ നിൽക്കണ്ട, ഡയറക്റ്റ് അത്യാവശ്യമുള്ളവർ അവിടെ പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കൂട്ടത്തോടെ അവിടെ പോകണമെന്നല്ല പറയുന്നത്, അത്യാവശ്യക്കാർ നാളെ മറ്റന്നാളെ പോകേണ്ടവർ വേഗം ഒന്ന് പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ ആ ഒരു റെസീറ്റ് കയ്യിലുണ്ടാവും, അത് കാണിച്ചകത്തേക്ക് കയറ്റി വിടും, നമുക്ക് അതിൻ്റെ ഒരു സ്റ്റേറ്റസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ ആർക്കും കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത്, ജനങ്ങളാണ് ഇതിൻ്റെ നടുക്ക് നിൽക്കുന്നത്. ഇത് ഇത് എന്താണെന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നു ജനങ്ങൾക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന്.
1: ശരിക്കും ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് പാസ്പോർട്ടിൻ്റെ വിഷയത്തിൽ ഈ രാജ്യം എന്ത് ചെയ്യാൻ പറ്റും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഒരു മിഷൻ, നമ്മുടെ രാജ്യം, നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ വിഷയമായിട്ടാണ് മാറുന്നത്. ഇത് വലിയ രീതിയിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കോ അവിടെ ആൾക്കാരുടെ കൂട്ടത്തിലേക്കോ ഒന്നും ഇനി പോവില്ല. കാരണം വോക്കിൻ ഇല്ല, പ്രശ്നങ്ങളില്ല, ബുക്ക് ചെയ്യാനും പറ്റുന്നില്ല ആളുകൾക്ക്, അങ്ങനെ കുറേ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവേദിട്ട് നമ്മുടെ നാട്ടിലുള്ള എം പിമാരൊക്കെ മലയാളികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ, 19-20 പേരെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ടല്ലോ അവരും. പിന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടും നമുക്ക് ആൾക്കാരുണ്ട്, സുരേഷ് ഗോപി അടക്കമുള്ള ഇവരൊക്കെ ഉന്നയിക്കുക. പ്രവാസികളായിട്ടുള്ള നമ്മുടെ യുഎയിൽ മാത്രമല്ല, ഇത് കുവൈറ്റുണ്ട്, സിംഗപ്പൂരുണ്ട്, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലെ മിഷനെയൊക്കെ ബാധിക്കുന്ന വിഷയം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളുടെ സ്ഥലം ഇത് എന്ന രീതിയിൽ ഞങ്ങളെ നമ്മളാണ് കൂടുതൽ. അപ്പൊ ഇതൊന്ന് പരിഗണിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി പാർലമെന്റിലേക്ക് ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. നമ്മുടെ മറ്റൊരു വാർത്ത, വിജയുടെ എല്ലടിക്കുമെന്ന ഭീഷണി, ഡി എം കെ എം എൽ എ അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്.
1: അറസ്റ്റിലായിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നമുക്കിപ്പോ രാഷ്ട്രീയ ഇപ്പൊ സ്പോർട്സിലെടുക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന മത്സരം നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് കായികപരമായിട്ടൊക്കെ നേരിടാം, പക്ഷെ അതെങ്ങനെയാണ് കരുത്തിന്റെ പേരിലേക്ക് പോകുന്നത്? തോൽവി അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്ക് വേണം. എന്നാൽ അർജന്റീനയുടെ ആ ഒരു തോൽവിയിൽ എല്ലാവർക്കും പറയാനുള്ളത് അത് തന്നെയാണ്, നമ്മൾ ജയിക്കുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ തോൽവിയിൽ ദുഃഖിക്കാനും ആ തോൽവിയെ ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കണം. നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മൾ സ്വയം എവിടെയെങ്കിലും വീണുപോയി തോറ്റുപോയി ഞാൻ എവിടെയോ കുറഞ്ഞു പോയി എന്നുള്ള തോന്നല് അതിജീവിക്കാനുള്ള ഒരു പാഠവും കൂടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അത് അർജന്റീന കളത്തിൽ കളിച്ചത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു. ആ ടീമിനെതിരെയോ ആ രാജ്യത്തിനെതിരെയോ ലിയണൽ മെസ്സിക്കെതിരെയോ അല്ല നമ്മൾ പറയുന്നത്. അത് മാതൃകയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മൈതാനത്ത് കണ്ടത്. തോൽവിയെ അംഗീകരിക്കുക, ജയത്തിൽ ആഘോഷിക്കുന്നതിനൊപ്പം തോൽവി അംഗീകരിക്കാനും പഠിച്ചാൽ തീരാവുന്നതേയുള്ളൂ. ഡി എം കെ തോറ്റ് ഒരുപാട് വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേർന്ന കരുണാനിധിയുടെ സ്റ്റാലിൻ്റെ ഒക്കെ ഇതിലുള്ള പാർട്ടിയാണ്. അവരില്ല ഇന്ന്, അതങ്ങ് മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഇല്ലാണ്ടായി അല്ലേ? അത് ആത്മപരിശോധന നടത്തിയിട്ട് അടുത്ത തവണ തിരിച്ചു വരിക. ഇത് ആരുടെയും കുത്തക്കൊന്നുമല്ല. ടി വിക്ക് 5 വർഷം ഭരിക്കുന്ന ആർക്കും ഉറപ്പിക്കാൻ പറ്റില്ല. അതുപോലെ കേരളത്തിൽ വി ഡി സതീശൻ സർക്കാരിനെ ഏറ്റവും വലിയ മാർജിനിൽ കൊണ്ടുവന്നു. ഇത് 5 വർഷം പൂർത്തിയാക്കുമെന്ന് കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടാകാം, ഇല്ലായിരിക്കാം. എന്ന് വെച്ച് ഇടതുപക്ഷം തകർന്നടിഞ്ഞോ? ഇല്ല. അവർക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യതയില്ലേ? സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവല്ലേ? എന്തുകൊണ്ടാണ്? അവിടുത്തെ പടലപ്പിണക്കങ്ങളും അവിടുത്തെ പ്രശ്നങ്ങളും എന്തുകൊണ്ട് തോറ്റു എന്ന് അവരിപ്പോഴും മനസ്സിലാക്കാത്തതൊക്കെ വിഷയമാണ്. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നത് സമാധാനമായിട്ട് ഇരുന്നിട്ടൊന്ന് പഠിച്ചിട്ട് നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരിക. ബി ജെ പി പലപ്പോഴും അമേഠി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിരന്തരം തോറ്റ് സ്മൃതി ഇറാനി പുറത്തേക്ക് പോകുമ്പോഴും അവരവിടെ നിന്ന് മാറി നിന്നിട്ടില്ല. എന്തുകൊണ്ടാണ് സ്മൃതി ഇറാനി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുന്നത്? തോറ്റിട്ടും അവർ തോറ്റ എം പി എന്ന നിലയിൽ അവിടെ പ്രവർത്തിച്ചു. അതുപോലെ നമ്മൾ തോറ്റാലും നമ്മൾ അവിടുത്തെ എം പി ആണെന്ന് വിചാരിക്കുക. എല്ലാം റെഡിയാവും.
0: തീർച്ചയായിട്ടും. നമ്മുടെ മധ്യപ്രദേശിൽ ഒരു പുതിയ ബില്ല് പാസ്സാക്കുന്നതായിട്ടുള്ള ലിവിൻ ബന്ധം ആരംഭിച്ചു കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ 3 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നുള്ള ഒരു പുതിയ ബില്ലാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് അവർ പറയുന്നത് ഇവൻ കുട്ടി ജനിച്ചാൽ അതും രജിസ്റ്റർ ചെയ്യണം, വേർപെട്ട് കഴിഞ്ഞാൽ ലിവിൻ ബന്ധത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ജീവാംശം കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിക്കുന്നത്.
1: ശരിക്കും. അപ്പൊ ലിവിൻ ബന്ധങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊക്കെ രജിസ്റ്റർ
0: ചെയ്യുന്നത്
1: ലിവിന്റെ ആശയം തന്നെ എന്താണ്? പരസ്പരം ഉപാധികളില്ലാതെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നു അങ്ങ് പോവാം. എനിക്കൊന്ന് സുപ്രീം കോടതി പോലും അതിനെ എതിരായിട്ട് നിന്നിട്ടില്ല.
0: നമുക്ക്
1: സംസ്ഥാനത്ത് കൊണ്ടുവന്നെയാണ് പതുക്കെ പതുക്കെ അത് സംസ്ഥാനത്ത് പാസ്സാക്കും. പക്ഷേ ഇങ്ങനെയുള്ള വലിയ ബില്ലുകളൊന്നും ഒരു സംസ്ഥാനത്തിന് പാസ്സാക്കാനോ അത് പിന്നെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതി ഇതൊക്കെ കണ്ട, ഇത് ഭരണഘടനാപരമായിട്ടുള്ള മൗലിക അവകാശങ്ങളുടെ ഇതൊക്കെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്.
0: ഓരോ മതത്തിനും അതിന്റേതായിട്ടുള്ള പല പല ആശയങ്ങളുണ്ട്. അത് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ ഉള്ള രീതികളാണ് എനിക്ക് ഇപ്പോൾ
1: അതാണ് ഇപ്പോൾ വന്നത്. എന്തായാലും നോക്കാം നമുക്ക്.
0: കൊച്ചിനലി പോലെ മുട്ടുവരെയുള്ള ട്രൗസർ എന്ന് പറഞ്ഞ പോലെ
1: എന്നുള്ളതാണ് ശരിക്കും. ലിവ് ഇൻ റിലേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പിന്നെ ലിവ് ഇന്ന് പിന്നെ കല്യാണം കഴിച്ചാൽ പോരുന്നില്ല. ന്യായമായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അവര് ചോദിക്കുന്നത്.
0: ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അവർക്കുള്ള പ്രശ്നമാണ് നമുക്കുള്ള പ്രശ്നമാണ്.
1: ആർക്കാണ് പ്രശ്നം ഇവിടെ? എന്നാൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു നാളെ നമ്മുടെ പത്രമൊക്കെ ചുവന്നിരിക്കുന്നത്, ചുവന്ന പത്രമാണ്. ചുവപ്പ് വന്നു. ഗോൾഡൻ ബൂട്ടിൽ എംബാപ്പെ, സുവർണ പന്ത് തട്ട് റോഡ്രി എന്ന് പറഞ്ഞിട്ട് ലോക കിരീട നേട്ടത്തിന്റെ ആഘോഷത്തിൽ സ്പെയിനിങ്ങനെ ആഘോഷിച്ച് തിമിർക്കുന്ന ഒരു വാർത്തയാണ്.
0: ട്രംപിനെ ട്രോള് കൊല്ലുന്നുണ്ട്. കഴിഞ്ഞ വട്ടത്തെ വേൾഡ് കപ്പ് ഐക്കോണിക് ആയിട്ട് മെസ്സി അവരുടെ ഒരു ഡാൻസിങ്
1: പരേഡ് സ്നേഹത്തോടെയാണ് ആ വേദിയിൽ നിന്ന് ഗ്രേസ്ഫുൾ ആയിട്ട് പോകുന്നത്.
0: മറ്റേ ഇവരുടെ അങ്കിട്ട് കൊടുത്ത് അദ്ദേഹം ആ ട്രോഫി കൊടുത്ത് അതിനുശേഷം അവരാഘോഷിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. ഇതൊക്കെ തന്നെ കണ്ടതാണ്
1: ആ ബിസ്റ്റ് ആ വസ്ത്രം അണിയിപ്പിക്കുന്നതൊക്കെ ആ ഒരു ഗ്രേസ്ഫുൾ വേയിൽ ആ ഖത്തർ അമീർ അത് ചെയ്ത്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സ്ഥാനമില്ല. പിന്നെ അവരാ ചാടുന്നുണ്ടല്ലോ, അവർ ആ മൊമെന്റത്തിലേക്ക് എത്താൻ വേണ്ടി ആ ടീം മുഴുവൻ അത് പമ്പ് ചെയ്ത് നിൽക്കുമ്പോഴാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖാണോ എന്നുള്ള മട്ടിലേക്ക്
0: ട്രംപ് വന്നിട്ട് ഈ ഓരോരുത്തരെ ഇങ്ങനെ അവരോട് ചോദിക്കേണ്ട. അവർക്കത് സമയമില്ല, അവർക്ക് ഇതിന്റെ ആഹ്ലാദത്തിന്റെ മൊമെന്റ് അല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൊമെന്റിലാണ്. അപ്പോഴും പുള്ളി അവിടെ നിൽക്കുകയാണ് ഇന്ത്യ. അപ്പൊ രണ്ടുവട്ടം പുള്ളി പറഞ്ഞു ഫിഫ പ്രസിഡന്റ്
1: എന്തോ ചെയ്യും. ഫാൻസിനെ വന്ന് കൈപിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴും ഞാൻ എന്തിനു വരണം എന്നുള്ള സ്കൂൾ ഫോട്ടോ, നമ്മൾ സ്കൂളിന്റെ മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോ അധ്യാപകൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ
0: ഇതോ
1: പക്ഷെ മോശമായി പോയിട്ട് ആ ഒരു കാഴ്ച കാണും. അതേപോലെ തന്നെ ട്രോളെന്ന് ഒന്നുണ്ട്, ഇവർ ഒന്നാം സ്ഥാനത്തിന്റെ ആ ഒരു ട്രോഫി ഏറ്റുവാങ്ങുമ്പോൾ അർജന്റീന സാധാരണഗതിയിൽ എപ്പോഴും കൈയടിക്കണം. നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് അവർക്ക് അഭിമുഖമായിട്ട് നിന്നിട്ട് അവരുടെ വിജയത്തിൽ കൈയടിച്ചിട്ട് അവർക്കൊരു പ്രോത്സാഹനം, അവർക്കൊരു നന്ദിയൊക്കെ പറയണം. അതൊക്കെയാണ് അതിന്റെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതൊന്നും ചെയ്യാതെ ഇവർ പുറംതിരിഞ്ഞ് നിൽക്കണം. എനിക്കൊന്ന് അർജന്റീനക്ക് അത് താങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ തോൽവി നമുക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നില്ലേ, പക്ഷെ അതാ ഒരു മഹത്വം. അവർ വന്ന് ഓരോരുത്തർക്കും നമുക്ക് റോഡ്രി ചെയ്തത് നമുക്ക്, അതുപോലെ സ്പെയിനിന്റെ ക്യാപ്റ്റൻ ചെയ്തതൊക്കെ ഉണ്ടല്ലോ നൈസ്, ഇതൊക്കെ കണ്ടെങ്കിൽ നമുക്ക് സ്പെയിനോട് ഒരുപാട് ആരാധന തോന്നും. കാരണം ഓരോ തളർന്നു കിടക്കുന്ന, ദുഃഖിച്ച് കിടക്കുന്ന ഓരോരുത്തരുടെയും തലയിൽ തലോടിയും
0: അതാണ് നെഞ്ചില് നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന കാഴ്ചയാണ്.
1: 19 വയസ്സുള്ള ഒരു കുട്ടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തോറ്റു പുറത്താവുമ്പോൾ ബാക്കി ആരും നോക്കാനില്ലാതെ ആ കുട്ടി പോയിട്ട് ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ജെൻസികൾ അവർക്ക് വികാരമില്ല, അവർക്ക് റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ വളരെ തെറ്റാണ്. കഴിഞ്ഞ ദിവസം മെസ്സി അങ്ങനെ, മെസ്സി ഒരാൾ വന്നപ്പോ ഇരുന്നിടുന്ന് എണീറ്റത് ലമീൻ യമാൽ വന്നതാണ്. ബാക്കി എല്ലാ സമയത്തും പലരും വന്ന് കെട്ടിപ്പിടിക്കും ആശ്വസിപ്പിക്കുക ഒക്കെ ചെയ്യുമ്പോഴൊക്കെ മെസ്സി അവിടെ കിടക്കുകയാണ്. പക്ഷെ ലമീൻ യമാൽ വന്നപ്പോ മെസ്സി അവിടുന്ന് ആ കൈ പിടിച്ച് എണീറ്റിട്ട് ആ ഒരു ഹഗ് കൊടുക്കുന്ന ഒരു കാഴ്ച, ഇതൊക്കെ ആയിരിക്കണം എല്ലാ മത്സരത്തിലും ജീവിതത്തിലും. നമ്മൾ രണ്ടുപേരും മത്സരിക്കും, ഒരാൾ തോക്കും ഒരാൾ ജയിക്കും, പക്ഷെ അതിനൊടുവിൽ സ്നേഹം നിലനിൽക്കണം. ഫിഫയുടെ ആ ലാസ്റ്റ് ആ മാച്ചിൽ കണ്ട പോലെ ലവ് ലവ് ആൻഡ് ലവ് വൺ ലവ് എന്ന് പറഞ്ഞ പോലെ അത് മാത്രമാകണം. അത് കണ്ടില്ല അർജന്റീനയെ പോലെ ഒരു ലോക ചാമ്പ്യന്മാരുടെ ഭാഗത്ത് നിന്ന് അത് കണ്ടില്ല എന്ന് പറയുന്നത് നമുക്കൊരു സങ്കടമുണ്ട്. കാരണം മെസ്സിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു അടിപിടി യാത്രയായപ്പോൾ ആയിരുന്നു കൊടുക്കേണ്ടത്. അവർ ആ സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കുന്ന കാണണമായിരുന്നു. മെസ്സിയും കൂട്ടരും അത് വാങ്ങാൻ പോകുമ്പോൾ രണ്ട് സ്പെയിൻ രണ്ടുപേരും ഒരു ഗാർഡ് ഓഫ് ഓണർ എന്നൊക്കെ പറയുന്നത് പോലെ അവർക്ക് സല്യൂട്ട്, അതൊക്കെ അതൊക്കെ സ്പെയിൻ ചെയ്തു. ഇവര് പോകുമ്പോൾ ജയിച്ചവർ തോറ്റവർക്ക് വേണ്ടി സല്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ തോറ്റവർ അതൊന്ന് കൈയടിച്ചിരുന്നെങ്കിൽ ജയിച്ചവർക്ക്, ഇതൊക്കെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം വലുതാ. കാരണം ഇതൊരു കണ്ടം ഫുട്ബോളിൽ ഒരു കണ്ടം ക്രിക്കറ്റിനെ വരെ സ്വാധീനിക്കും. മെസ്സി ഇങ്ങനെ ചെയ്തില്ലേ, സ്പെയിൻ അങ്ങനെ ചെയ്തടാ, അർജന്റീന ഇങ്ങനെ ചെയ്തു, നമ്മളും നമ്മുടെ എതിരാളികൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കണം എന്ന് പറയാതെ പറയുന്ന ചില വിഷ്വലും സന്ദേശങ്ങളാണ്. അത് വന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട്.
0: തീർച്ചയായും പലപ്പോഴും ഉണ്ടല്ലോ ഈ നമുക്ക് ജനിച്ചുകളെ മാതൃകയാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവര് മതത്തിനെ വെച്ചോ അല്ലെ വർണ്ണത്തിനെ വെച്ചോ ജാതിയെ വെച്ചോ ഒരിക്കലും മനുഷ്യരെ വേർതിരിക്കത്തില്ല. അവർക്ക് എന്താണോ കറക്റ്റ് ശരി എന്നുള്ളത് അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ തലമൂത്ത എക്സ്പീരിയൻസ്ഡ് ഉള്ളവരാണെന്ന് പറഞ്ഞാലും മാറി നിൽക്കണം.
1: നമ്മുടെ ഇപ്പോഴത്തെ ഈ ജെൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു പോകും. എനിക്കൊന്നും ഒരു 1960s '70s ഒക്കെ സാധാരണ മനുഷ്യരുടെ വികാരമാണ് ഇപ്പോഴത്തെ ജെൻസികൾക്ക് തോന്നുന്നത്. കാരണം അവരെല്ലാത്തിനും ഇമോഷൻസിന് കൊടുക്കുന്നുണ്ട്. അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ബന്ധങ്ങളുണ്ട്, അവർക്ക് സ്നേഹങ്ങളുണ്ട്. റെസ്പെക്ട് ചെയ്യണം എന്ന് എങ്ങനെ അറിയാം എന്നാലോ വേണ്ട, ആ ഡിറ്റാച്ച്മെന്റും അവർക്കറിയാം. എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടേണ്ട എന്നുള്ള ഡിറ്റാച്ച്മെന്റും പഠിച്ചിട്ടുണ്ട്. അതായിരിക്കും ജെൻസികളുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം നമ്മുടെ ആ പഴയ തലമുറയുടെ കുറേ നല്ല അംശങ്ങൾ നമ്മുടെ ജെൻസികൾക്ക്.
0: ഇതെല്ലാം ഒരു സൈക്കിൾ തന്നെയാണല്ലോ, അങ്ങനെ അങ്ങനെ മാറി മറിഞ്ഞു വരുന്ന ഒരു സൈക്കിളിൽ കൂടെയാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത്. എന്താണേലും മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്?
1: അറസ്റ്റിൽ നാടകീയ രംഗങ്ങൾ, ജാമ്യത്തിൽ വിട്ട ഡോക്ടർ റാം വീണ്ടും കസ്റ്റഡിയിൽ. ഇന്നലെ ആ നിതിൻ അഞ്ചരക്കണ്ടിയിൽ ആ കുട്ടിയെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പിന്നെ ഡോക്ടർ അതായത് അധ്യാപകൻ അറസ്റ്റിലായി. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യത്തിൽ വിട്ടു, പിന്നെ വീണ്ടും അദ്ദേഹം കസ്റ്റഡിയിലായി. അത് ക്രൈംബ്രാഞ്ചിന്റെ ഒരു തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഉൾപേജിൽ വലിയ വാർത്ത. അതുപോലെ ഹജ്ജിന്റെ നറുക്കെടുപ്പ് 30 നടക്കാൻ പോവുകയാണ്, 24 വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞ വാർത്ത. ശബരിമല സ്വർണ്ണക്കൊളയിൽ ആദ്യ കുറ്റപത്രം 30 SIT ഹൈക്കോടതിയിൽ. പരീക്ഷാ ക്രമക്കേട്, നിയമന വിവാദം. ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്ത്. ഫണ്ട് വെട്ടിപ്പ്. BJPയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിട്ട് തുടരുന്നു. ജിയോണയെ മാറ്റണം ഉറപ്പ് നൽകാതെ മുഖ്യമന്ത്രി. അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച ഇന്നലെ നടന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിരുന്നു. ഏറ്റുമുട്ടലിനൊടുവിൽ KCUമായിട്ട് കൂടിക്കാഴ്ച. പ്രതിപക്ഷ ലൈനില്ല, ഇത് ഞങ്ങളുടെ കൂടി സർക്കാർ എന്ന് അലോഷ്യസ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ധനസ്ഥിതി, മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. കരുവന്നൂർ ബാങ്കിൽ ED CPMനെ വേട്ടയാടിയെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രക്ഷാപ്രവർത്തനം റിപ്പോർട്ടിലും DGP പദവിയിലും തീരുമാനമായില്ല. മുഖ്യമന്ത്രിക്ക് ആവുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിൽ പിന്നെ ആ രക്ഷാപ്രവർത്തനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അടികിട്ടിയ സമയത്ത് ഇത് എന്ത് കാരണവശാലും അത് നടപടി ഉണ്ടാവുന്നു. ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ട് 2 മുകളിലായിട്ടും ഇതുവരെ റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നാണ് KCU അടക്കം ചോദിക്കുന്നത്.
0: തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഫിഫയുടെ ആ ട്രോഫി ഇട്ടുകൊണ്ട് പോയതിന് ഒരു
1: ഭയങ്കര
0: ട്രോളാണ് അത്, സത്യം പറഞ്ഞാൽ ഒരു ഇറസ്പെക്ട് പോലെയാണ് നമുക്ക്.
1: എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? അവർക്കൊണ്ട് കയ്യിൽ ഒരു നെഞ്ചോടടുക്കി പിടിച്ചിട്ട് ആ ട്രോഫി ഇത് ഇങ്ങനെ ചാളമത്തിയൊക്കെ വാങ്ങി കൊണ്ടുപോകുന്ന ആ ഒരു കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഒരു നമ്മളൊരു ഗ്രോസറിയിൽ നിന്ന് വരുന്ന മാതിരി വേണമായിരുന്നു. അദ്ദേഹത്തിന് അറിയുന്നില്ല ഈ കയ്യിലുള്ളത് എത്ര കോടി മനുഷ്യരുടെ സ്വപ്നമാണ്, എത്ര എത്ര ടീമുകൾ ആകെ കൈവിട്ട് പോയവർ വാവിട്ട് കരയുന്നത് കണ്ടതല്ലേ നിങ്ങൾ. എന്നിട്ട് അവനെ ഒരു സഞ്ചി കെട്ടിയിട്ട് കൊണ്ടുവരണം. അവർക്ക് അവരുടെ ന്യായങ്ങൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു ന്യായീകരണം നമുക്ക് തോന്നില്ല. അത് കൈ പിടിച്ചിട്ട് ആ നെഞ്ചോട് പിടിച്ച് അവർ കയറി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇത് പറയാം. പക്ഷെ അവരുടെയൊക്കെ മനസ്സിലെന്തായിരുന്നു എന്നൊന്നും അറിയില്ല. അവർ ചെയ്തത് തെറ്റാണോ കുറ്റാണോ, ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചെയ്തതാണോ, ഇനി വേറെ പൊടിപടലങ്ങളൊന്നും ഏൽക്കാതിരിക്കാൻ ഒരു കവറിലിട്ടിട്ട് അതിനെ ഭദ്രമാക്കിയതാണോന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത് അല്ലേ. ആ കപ്പ് നമ്മൾ ചേർത്ത് പിടിച്ചിട്ടായിരുന്നു
0: വരേണ്ടിയിരുന്നത്.
1: അത് മതിയോ, അത് നെഞ്ചത്ത് പിടിക്കാൻ വേണ്ടിട്ട് കനമുണ്ട് ഒരസുന്നുണ്ടെങ്കിൽ അങ്ങനെയും പോലും ചെയ്യണ്ട. അതുപോലെ ലമീൻ യമാല് ട്രംപിന് കൈ കൊടുക്കുന്ന സമയത്തുള്ള തണുപ്പം മട്ടിനെയും കൂടി ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ലോകം. അത് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം സ്പെയിൻകാർക്കും അല്ലെങ്കിൽ ആ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവരുമായിട്ട് സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ തന്നെ സ്വന്തം ഭൂമിയിൽ വെച്ചിട്ട് അവർക്കൊരു ലോക കിരീടം കൊടുക്കേണ്ടി വരുന്ന ട്രംപിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പലരും പറഞ്ഞു. എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും എല്ലാവർക്കും കൈ കൊടുക്കുകയും സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുമ്പോഴും ലമീൻ യമാല് ട്രംപിന്റെ കൈ കൊടുക്കലൊക്കെ വളരെ സാധാരണ ഒരു തണുപ്പൻ കൈ കൊടുക്കൽ ആ മെഡൽ കഴുത്തിലിട്ടിട്ട് ഒന്നും പറയാതെ പോകുന്നു. ബാക്കി എല്ലാവരും ചേർത്ത് പിടിക്കുന്നുണ്ട്, പിന്നെ ലമീൻ യമാലിനെ ചേർത്ത് പിടിക്കുന്നു. ട്രംപ് ചിരിക്കുമ്പോൾ പോലും ലമീൻ യമാലിന്റെ മുഖത്ത് ആ ഒരു ഒരു യു എസ് പ്രസിഡന്റ് കൊടുക്കേണ്ട ആ റെസ്പെക്ടിന്റെ ഒരു ചിരിയല്ലാതെ അതിനപ്പുറത്തൊരു നിറഞ്ഞ ചിരിയില്ലേ, അതൊന്നുമില്ല. അതും ആഘോഷിക്കും.
0: അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു പത്രസമ്മേളനം കാണുന്ന ഇംഗ്ലീഷ് വാർത്ത കാണുന്ന സമയത്ത് ട്രംപ് പറയുന്നുണ്ട് സ്പെയിനുമായിട്ടുള്ള എല്ലാ കരാറും റദ്ദാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു
1: അതാ പറയുന്നത് ഇവരുമായിട്ട് സംസാരമില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആ നാട്ടിൽ നിന്ന് അവർക്ക് ഒരു ലോക കിരീടം കൊടുക്കാം.
0: ഈ മനുഷ്യരെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ നേരെ ചിന്തിക്കുന്നില്ല. ഇനി പുള്ളിയുടെ
1: നമ്മൾ അതാ ആലോചിക്കുന്നത് ഓപ്പറുടെ കാര്യത്തിൽ. എന്തായാലും അത് പറഞ്ഞപ്പോഴാണ് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഇറാനെതിർ വീണ്ടും യുദ്ധം ചെയ്യുന്ന വീണ്ടും പ്രഖ്യാപിച്ച വാർത്തയ്ക്കായി വരുന്നത്. ഖത്തറിനെയും അതുപോലെ ബഹ്റൈൻ കുവൈറ്റ് രാജ്യങ്ങൾക്ക് നേരെ, ഖത്തറല്ല, കഴിഞ്ഞ ദിവസം വലിയ ആക്രമണങ്ങൾ അവിടെ ഇലക്ട്രിസിറ്റി സംബന്ധമായിട്ടുള്ള പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടന്നൊരു വാർത്തയൊക്കെ വലിയ രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് പിന്നെ യു എ ഇ സേഫാണ്, ശാന്തമായിട്ട് ഇരിക്കുന്നു എന്നാണ് നിലവിൽ പറയാനുള്ളത്. ലിയോ നിലാവലകളിലെ നീല വെളിച്ചം നടത്തുന്നത് മനോഹരമായിട്ട് എൻ എസ് നിസാറിന്റെ ഒരു നല്ല രസമുള്ളൊരു ലേഖനം വന്നിട്ടുണ്ട്. അർജന്റീനയുടെ ആന്റി ഫുട്ബോളിനെ കുറിച്ച് ന്യൂ സ്പെയിൻ എന്നതിന് പകരം ന്യൂ സ്പാൻ, 853 പാസ് 1 ഗോൾ 20 ഷോട്ട്, ലോക കിരീടത്തിലേക്കൊരു സ്പാനിഷ് പാസ്, ഫ്യൂ എൻ്റെ ടച്ച് ലൈനിലെ തത്വചിന്തകൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വിളിച്ചു ഇന്ന് പത്രങ്ങൾ ആരെങ്കിലും ലാ റോജ ആ ഒരു പേര് കൊടുക്കുന്നു വിചാരിച്ചു. എന്തായാലും നമ്മുടെ കയ്യിലുള്ള പത്രങ്ങളിലൊന്നും ആ ഒരു പേരില്ല. എന്തായാലും മറ്റു പത്രങ്ങളിലൊക്കെ അത് ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുന്ന വിചാരിക്കും.
0: ഞങ്ങൾ കളിയാണായിരുന്നപ്പം പലരും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ സ്പെയിൻ ജയിച്ച് സ്പാനിഷ് ഓംലെറ്റ് എല്ലാവർക്കും രാവിലെ ഒരു കുട്ടി പറയുന്നത്, ഒരു പെൺകുട്ടി പറയുന്നത് അർജന്റീന ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മുടി മൊട്ടയടിക്കുന്നത് ഞാൻ എന്നിട്ട് കോഴിക്കോട് അങ്ങാടിക്കൂടെ നടക്കുന്നത്.
1: ഇങ്ങനെ രസകരമായിട്ട് ബെറ്റ് വെച്ച ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്ന ആരാധകരൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം എ റഹീമിന്റെ മകനൊക്കെ നിലവിളിച്ചുള്ള ഭയങ്കര സങ്കടം. കുട്ടികളെ സംബന്ധിച്ചിട്ട് മെസ്സി ഒരു ഇതാണ്, പക്ഷെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ ഒരു ലമീൻ യമാൽ വന്നു എന്നുള്ളതാണ് പല കുട്ടികൾക്കും ഒരു സന്തോഷം. എല്ലാവരും ഒന്ന് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്, ഒരു മെസ്സിയിൽ നിന്ന് ലമീൻ യമാലിലേക്ക് ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ തോറ്റാലും എന്തൊക്കെ നശിച്ചാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും അർജന്റീന ഇട നെഞ്ചിലുണ്ട് എന്ന് പറയുന്ന കുറെ ഫാൻസ് ഉണ്ട്. അങ്ങനെ ആയിരിക്കണം. ബ്രസീൽ ആണെങ്കിൽ ബ്രസീൽ, നമ്മളുണ്ട്, നമ്മളൊരു നിശ്ചിത കളിയിൽ ഒരാളുടെ കൂടെ നിൽക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. തോറ്റു എന്നതിന്റെ അർത്ഥം അവസാനം എന്നല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി.
0: എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നാട്ടിലുള്ള പലർക്കും ഇത് ഭയങ്കര വികാരം. എന്റെ അനിയത്തിയൊക്കെ കഴിഞ്ഞ ദിവസം കണ്ണു നിറഞ്ഞെന്നാണ് പറയുന്നത്. കാരണം ഒന്നാമത് സമയമല്ല, നമുക്കൊരു ഓ ടൈമിലാണ് കാണുന്നത്. അപ്പൊ അത് ഇത്രയും പ്രതീക്ഷയോടാണ് ഇത്രയും കളികൾ കണ്ടു വന്നിട്ട് അവസാനം ഈ ഒരു നിരാശ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ ഉള്ള കൊച്ചുകുട്ടികൾ എല്ലാവരും അർജന്റീന ഫാൻസ് കണ്ണു നിറഞ്ഞാണ് കഴിഞ്ഞ ദിവസം. കാരണം കൂടെ കളിയാക്കലും ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് കിട്ടുന്നത്.
1: 2022 ആ മാച്ച് ഞാൻ ആലോചിക്കുന്നത് രാത്രി സമയത്താണ് നടന്നത്, പാതിരാത്രി. ഇതുപോലെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല തോന്നുന്നു, ഒരു പാതിരാത്രി സമയത്താണ് നമ്മുടെ ടൈം. അപ്പൊ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഫ്രാൻസ് തോൽക്കുന്നു, അർജന്റീന ജയിക്കുന്നു. അപ്പൊ കരാമയിലും ആ ഭാഗത്തൊക്കെ ആഘോഷം എന്ന് പറഞ്ഞ അർജന്റീന മെസ്സി എന്ന് പറഞ്ഞ എന്റെ ചെവിയിൽ ഇപ്പോഴാ 4 വർഷം മുമ്പുള്ള ആ രാവ് അത്രയുണ്ട്. എല്ലാവരുടെ മുഖത്തും സന്തോഷമായിരുന്നു. പക്ഷെ ഇന്നലെ സ്പെയിൻ ജയിച്ച സമയത്ത് നമുക്ക് ആ ഒരു വൈബോ ആ ഒരു ആവേശവും നമുക്ക് കിട്ടിയില്ല. സ്പാനിഷ് ആരാധകരുണ്ട്, ബ്രസീൽ, ഫ്രാൻസ്, പോർച്ചുഗൽ എല്ലാം ചേർന്ന് ആ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. കുറുമുന്നണിയും കൂട്ടുമുന്നണിയൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു സന്തോഷത്തിന് എവിടെയോ. മെസ്സി ഇല്ലാത്തൊരു വേൾഡ് കപ്പ്, മെസ്സിയുടെ കയ്യിലില്ലാത്ത ലോകകപ്പിന് ഒരു ഒരു ആത്മാവില്ലാത്ത പോലെ ആയിപ്പോയോ, റൂഹ് നഷ്ടപ്പെട്ട ഒരു സംശയം.
0: അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കളി കാണാൻ പോയവരില്ലേ, ഒരു 10% മാത്രമേ ഉള്ളായിരിക്കും സ്പെയിന്റെ ടീഷർട്ട് ഇട്ട് പോയത്. 90% ആളുകൾ അർജന്റീന ടീഷർട്ട്. എങ്ങാണോ അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ ഇവിടെ ആറാട്ടായിരുന്നു കഴിഞ്ഞ
1: ദിവസം. അതേപോലെ സ്റ്റേഡിയത്തിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈക്വൽ ആയിരുന്നു കേട്ടോ. ഞാൻ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തില് ഒരു ഭാഗം മുഴുവൻ ആ നീലയും വെള്ളം, അത് കാണാൻ ഒരു രസം. മറ്റു ഭാഗത്തും നോക്കുമ്പോൾ ചുവന്ന ഒരു കടലും നല്ല രസമാണ്.
0: നമ്മൾ വിചാരിച്ചു ഇനി ഇത് എന്താ പറയുന്നത് ആൾക്കളെ മിക്സ് ചെയ്തിട്ടാണ് അവർ ഇരുത്തിയതും. അപ്പൊ അതിന്റെ ഒരു
1: ശരിക്കും മെറ്റ് ലൈഫ് നല്ല രസമുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ. ഫൈനൽ മാച്ച് എല്ലാം
0: നന്നായിട്ട് തന്നെ.
1: ഈ കാലത്തിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലായിട്ട് നമുക്ക് ഈ ഡ്രോണിന്റെയും മറ്റൊക്കെ ആ മനോഹാരിത കാണുക കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഖത്തറിലാണെങ്കിൽ ഖത്തറിന് ഇങ്ങനെ ഭംഗിയുണ്ടായിരുന്നു, ഖത്തറിലെ സ്റ്റേഡിയം ഇത്രയും ലുസൈലൊക്കെ ആയിരുന്നു, എന്ത് രസമാണെന്നൊക്കെ തോന്നിയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് യു എസിൽ നടന്ന, മെക്സിക്കോ കാനഡയിൽ നടന്ന ഈ മത്സരങ്ങൾ മെറ്റ് ലൈഫിലെ ഏറ്റവും നല്ലൊരു രാവാണ് നമുക്ക് സമ്മാനിച്ചത്.
0: നല്ലൊരു ഹോസ്റ്റിംഗ് ആയിരുന്നു. അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക രാജ്യങ്ങളൊക്കെ തന്നെ ഈ വട്ടത്തെ ഫിഫയ്ക്ക് കാഴ്ച. എന്നാലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളുടെ പ്രധാന വാർത്തകൾ. വരും മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റുമായിട്ട് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഹോം 92.2 എഫ്എമ്മിലെ പ്രസ് ക്ലബ് ആണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. വാഴയിലെ തൂക്കി ദ സോങ്ങാണ് അടുത്ത നിങ്ങൾക്കായി പ്ലേ ചെയ്യുന്നത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്
1: brought to you by ABC Cargo and Courier, number 1 in GCC.
2: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നമ്മുടെ രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ആരംഭിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ആ സ്ലോ മൂവിംഗ് ട്രാഫിക് തന്നെ എടുത്ത് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ റാസൽകോ റോഡിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ അൽക്കേൽ റോഡിലേക്ക് പോകുന്ന അവിടെ ആ റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്ലോ മൂവിംഗ് ട്രാഫിക്കും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ട്രാഫിക് എടുത്ത് പറയേണ്ടത് നമ്മുടെ അല്ലിത്തെ ടോൾ റോഡ് ആസ് യൂഷ്വൽ പോലത്തെ നമ്മുടെ രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് അവിടെയും കാണുന്നത്. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ട്രാഫിക് സിറ്റുവേഷൻ ഇതുവരെ റോഡിലൊന്നും ഉണ്ടായിട്ടില്ല. ഷെയ്ഖ് സയ്യിദ് റോഡൊക്കെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പോകുന്നു. അലൈൻ റോഡും വളരെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ദുബായിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുവേർഡ്സ് അബുദാബി വരെ എല്ലാം നല്ല ശാന്തമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് അജ്മാനിൽ നിന്നും റാസൽ ഖൈമ ഡയറക്ഷനിലും എല്ലാം തന്നെ അത് തന്നെയാണ്. ഷാർജ മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഷാർജയിൽ നിന്ന് ഒരു അപ്ഡേറ്റ് കിട്ടുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് തന്നെയാണല്ലേ, അവിടെ കൺജഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഇപ്പം ഒരു അപ്ഡേറ്റ് ചെയ്യുന്നത്. താങ്ക് യു മനുവാണ് ആ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുന്നത്. എന്തായാലും വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് കേട്ടോ.
0: ട്രാഫിക്
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: वारी वरी वरी वरी वरी वावरी वरी वरी वावरी
1: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: You are listening to Sand Dunes with Akshay and Vidya.
3: Ammone, enda idu? Ee vandide AC adichu poyalla. Idakka sradhikana paadu.
4: Sradhikana.
3: Eda mone, poda poi. Vandide AC adichu poi.
5: Annam pedikana da.
6: Vandi nere andras lekku vittu. Ee choodathu nammada budget nodukana quality parts andras le ullu.
3: Ammone, enna vegam po andras lekku. Ini engil sradhikana ammone.
4: Anna sradhika.
7: Ammane pole ningalum sradhichekane. Ee choodathu best auto AC parts na Aldras Auto AC Parts. Aldras, the best cooling solution for all vehicles. Visit aldras.me.
8: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇറാനിൽ പത്താം ദിവസവും യുഎസ് ആക്രമണം. 100 യുഎസ് സൈനികർക്ക് പരിക്ക്, 3 പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധം കടുപ്പിക്കാൻ പാട്ടക്. സമരസൂര്യന്റെ വേർപാടിന് 1 ആണ്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റ് ഇന്നും പ്രതിപക്ഷം സ്തംഭിപ്പിക്കും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയർത്തും. അയോധ്യ സംഭാവന കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടുയർത്തും. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ച ആവശ്യപ്പെടും. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിക്കാനാണ് വിഷയം. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ കൊണ്ടുവരാനാണ് ഭരണപക്ഷത്തിന്റെ ശ്രമം. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കണ്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനിടെ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCP മാരും. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നു. രാത്രിയോടെ സമരവേദിയിലേക്ക് തിരിച്ചെത്തിയ CJP പ്രവർത്തകരെ എങ്ങനെ നേരിടണമെന്ന് ഡൽഹി പോലീസ് ചർച്ച ചെയ്തു. രാത്രിയോടെ സമരവേദിയിലേക്ക് എത്തിയ പ്രവർത്തകർ സമരം ഇപ്പോഴും തുടരുന്നു. പാർലമെന്റിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്ന് CJP അറിയിച്ചിട്ടുണ്ട്.

മുൻ മുഖ്യമന്ത്രിയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. വിപുലമായ പരിപാടികളോടെ വി എസിന്റെ ചരമവാർഷികം സിപിഎം ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുന്നപ്രയിലെ വി എസിന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ വി എസിന്റെ അർദ്ധകായ പ്രതിമ വി എസിന്റെ ഭാര്യ വസ്മതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവെച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച മാധ്യമപ്രവർത്തകൻ ടി സി രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാമ്പറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു ടി സി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണം. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതി അറിയിക്കുന്നതിലാണ് വീഴ്ചയുണ്ടായത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം ഉയർന്നു. തുടർ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷമായ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ചയ്ക്ക്. ചർച്ചയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് പാർട്ടി കൌൺസിലർമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ കൂടി സഹായത്തോടെ അവിശ്വാസം പാസാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷത്തുള്ള എൽ ഡി എഫ് അംഗങ്ങൾ. യു ഡി എഫിനുള്ളിലെ ആഭ്യന്തര പ്രതിസന്ധിയും കലഹവും മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. നിരക്കപരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കലടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി ഊബർ, ഓല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈനാകും. ന്യായമായ നിരക്കപരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ തുടങ്ങി 11 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മുമ്പ് പ്രതിഷേധിച്ചപ്പോൾ പരിഹാരമെന്ന നിലയിൽ വർദ്ധിപ്പിച്ച തുക കമ്പനികൾ പിൻവലിച്ചതോടെയാണ് സമരത്തിനിറങ്ങിയത്. രേഖാമൂലം ഉറപ്പ് വേണമെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് സന്ദർശനത്തിനെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊരാൻ മംദാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ യു എസിൽ എവിടെ വെച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്നാണ് ഇന്ന് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന് നേരെയുള്ള യു എസിന്റെ വ്യോമാക്രമണം തുടർച്ചയായ 10 ദിവസവും ശക്തമായി തുടരുന്നു. ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യു എസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമുസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ യു എസിന്റെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാൻ. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച യു എസ്. ഇറാന്റെ സിരിക് ബന്ദർബാസ്, കഷം ദ്വീപ്, ചബഹർ, ഖുനാരക് മേഖലകളെ ലക്ഷ്യമിട്ടാണ് യു എസ് അവസാനമായി ബോംബാക്രമണം നടത്തിയത്. ഇറാനിൽ തുടർച്ചയായി 10 ദിവസവും യു എസിന്റെ കനത്ത ആക്രമണം. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷി, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇതിനിടെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യു എസ് സൈനികർ കൊല്ലപ്പെട്ടു. 100 പേർക്ക് പരിക്കേറ്റതായി പെന്റഗൺ അറിയിച്ചു. യു എസ് സൈന്യം ഒരാഴ്ചയോളമായി ഇറാനിൽ രാത്രികാല ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് യു എസിന്റെ വാദം. ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ യു എസ് താവളങ്ങളെ കേന്ദ്രീകരിച്ച് ഇറാനും പ്രത്യാക്രമണം നടത്തുകയാണ്.

കാനഡയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി ചുമത്താനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US നിന്നുള്ള ഓട്ടോമൊബൈൽ മദ്യം പാൽ ഉൽപ്പന്നങ്ങളോട് ന്യായമല്ലാത്ത രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുവെന്ന് വിശദമാക്കിയാണ് വൈറ്റ് ഹൌസ് നികുതി പ്രഖ്യാപനം നടത്തിയത്. സിക്കിമിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം. നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിൽ നിരവധി തൊഴിലാളികൾ കുടുങ്ങി. തൊഴിലാളികളെ പുറത്തെടുക്കാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും പ്രാദേശിക ഭരണകൂടവും സംയുക്തമായ ശ്രമം തുടരുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനമാണെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും മെസ്സി. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് രണ്ട് ലോകകപ്പിൽ നമുക്ക് ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ചയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയോണൽ മെസ്സി.

0: ஆர் லிசனிங் டு சாண்ட் டியூன்ஸ் வித் அக்ஷய் அண்ட் வித்யா.
1: Good morning, welcome back. Home 92.2 of America. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ജൂലൈ 21 ലാസ്റ്റ് ഒരു 10 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ഈ ഒരു മാസം അവസാനിക്കാൻ. നമ്മൾ വേഗത എന്ന് പറയുന്നത് ഈ മാസങ്ങൾ പോകുന്നത് 2026. ഞാൻ പലപ്പോഴും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഡേറ്റ് എഴുതുന്ന സമയത്ത്, സിഗ്നേച്ചറൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ അറിയാതെ 2027 എഴുതി പോവുകയാണ് പലപ്പോഴും. അത് നമുക്കൊരു ചില മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓൾഡായി, അല്ലെങ്കിൽ ഈ ഒരു വർഷം പഴയതായി എന്ന് നമുക്ക് തോന്നാറില്ല. പലപ്പോഴും അങ്ങനെ നിങ്ങൾക്ക് തോന്നി 2025 നമുക്ക് ഓൾഡായി, 26 നമുക്കിപ്പോൾ ഒരു ഓൾഡ് ആവാം. വിച്ച് മീൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ദൈവം സഹായിച്ചാൽ നമ്മൾ പോകാൻ പോകുന്ന ഒരു ഫീല് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അല്ലേ. ആ ഒരു അത്രയും ഫാസ്റ്റ് പേസിലാണ്, 8ാം മാസത്തിലേക്കാണ് നമ്മളിതിന് കടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ പല കാര്യങ്ങളും ഒക്കെ തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യണം. നമുക്ക് അധികം റെസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുകൂടെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. എനിവേസ്, ഞാൻ കലീസ് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ ഞാൻ കാണുകയായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഈ UAE ഈ അണ്ടർ 15 ആയിട്ടുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല. അപ്പോൾ UAE നാഷണൽ മീഡിയ കൗൺസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ യങ് ക്രിയേറ്റേഴ്സിനെ ആയിരിക്കും ഒരു പക്ഷേ ഇവിടെ ലാഗ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി രണ്ട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ശരിയാണ് ഇതും ശരിയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. പക്ഷേ മോർ എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആവുന്നത് ഈ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിലേക്ക് നമുക്ക് ലൈഫ് ചൂസ് ചെയ്യുന്ന ഒരു ഒരു സ്ട്രീം ഓഫ് ആളുകളായിരിക്കാം. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് പഠിത്തം മാത്രമായിട്ട് അല്ലെങ്കിൽ പഠിത്തത്തെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കുറച്ചുകൂടെ മേലിലേക്ക് പോകേണ്ട കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അതും വിഷയമാണല്ലോ. അപ്പം അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം വന്നിരിക്കുന്നത്. പക്ഷേ UAE കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പങ്കുവെക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അതിപ്പം പാർട്ടിസിപ്പേഷനിലായാലും റവന്യൂലായാലും വളരെ വളരെ അധികമാണ്. ഇപ്പം നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമാണ് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം, അതിൽ ഒരുപടി താഴെയാണ് ടിക്ടോക്കിൻ്റെ സാന്നിധ്യം. നമ്മൾ UAE UAE ടിക്ടോക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 7,000 എംപ്ലോയ്മെൻ്റ് ആണ് UAE മാത്രം ടിക്ടോക്കിൽ ജീവനക്കാർ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് എത്രയോ പേരുണ്ട്. നമ്മുടെ ബഷോ ഹൈച്ചലാണ് ടിക്ടോക്കിൻ്റെ ഒരു ഓഫീസ് ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് പേര്, ഒരുപാട് പല നാഷണാലിറ്റീസാണ് ടിക്ടോക്കിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അത് ക്രിയേറ്റേഴ്സ് അല്ല കേട്ടോ, ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൽ ഏകദേശം 70,000 പരം SMEs ആണ് ആക്റ്റീവ്ലി ടിക്ടോക്കിൽ UAE അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10,000 ഓണ്ടർപ്രണേഴ്സും ഇതിന ഈ ടിക്ടോക്കിനകത്ത് സജീവമായിട്ടുണ്ട്. അതിൽ 3,500 വുമനും അതുപോലെ 1,400 എമറാത്തീസുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിന് അവർക്കൊരു സ്പേസ് വേണം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഈവൻ ദോ നമുക്ക് നമ്മുടെ കരിക്കുലത്തിൽ നമുക്ക് ഈ കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്രിയേഷനോ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്താ പറയുന്നത് സംതിങ് എന്ത് പേരിട്ടാലും അതിൻ്റെ ഒരു സ്ട്രീം ആഡ് ചെയ്യുന്നതിനകത്തൊരു നല്ലൊരു പോസിബിലിറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വിദ്യ UK ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അക്ഷയ് നമുക്ക് കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് കോണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താ PG ഒരു കോഴ്സ് തന്നെ ആഡ് ചെയ്തേക്കാണ്. ആ വലിയ വലിയ രാജ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളും ഒക്കെ ആഡ് ഓൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതികളൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു സബ്ജക്റ്റ് വേണമെങ്കിൽ ഇതാണ് ഇത് വഴി പോയാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ റീച്ച് ഇങ്ങനെയാണ്. നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, പോലീസ് ആവണം, നേഴ്സ് ആവണം എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എത്രയ്ക്കാണ് കിട്ടുന്നത്, എത്രയ്ക്കാണ് ശമ്പളം കിട്ടുന്നത്, ഇതിൻ്റെ എത്രയ്ക്കാണ് വിന്നിങ് പ്രോബബിലിറ്റി എന്നും കൂടെ നമുക്കറിയാം. നമ്മൾ ഏതെങ്കിലും ഒരാളെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിനെ കണ്ട് ഒരിക്കലും നമ്മൾ അങ്ങോട്ട് പോകരുത്. കാരണം ഒരു ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. രാവിലെ ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് എന്താണ് എങ്ങനെയാണ് ഒരു നല്ല കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ചിന്താഗതിയായിരിക്കും. നല്ല കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും, എന്നാലൊരു എങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ആണെങ്കിൽ അതിൽ സമയമെടുക്കത്തില്ല നമുക്ക് ഒരുപാട് കോണ്ടന്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ച് വരണമെങ്കിൽ ഇതിന് എത്രയാണ് സാധ്യതകൾ, എത്രയാണ് ഈ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുട്ടികൾ കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഒരു ചെറിയൊരു കരിക്കുലം ഒരു സംതിങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നാലും ഈ നാഷണൽ മീഡിയ കൗൺസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അണ്ടർ 15 ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ റെസ്ട്രിക്ഷൻസ് കാരണം യങ് ക്രിയേറ്റ് ക്രിയേറ്റേഴ്സിനെ ഒരു പക്ഷേ നമുക്ക് ലാഗ് വരാം അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്താണേലും രണ്ടു വശം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ പറയുക മെറിച്ചും ഡിമെറിച്ചും എല്ലാ ഒരു വിഷയത്തിനും ഉണ്ടല്ലോ, അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്താണ് പക്ഷേ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഞാൻ സ്റ്റില്ല് പറയുന്നു, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ മാത്രമല്ല, നിങ്ങൾ ഏത് പ്രൊഫഷൻ ആണെങ്കിലും ആ പ്രൊഫഷനിൽ നിങ്ങൾ ഇന്ന് കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈഡർ ഓഡിയൻസിലേക്ക് എത്താൻ പറ്റുന്ന ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഇന്ന് നിങ്ങളുടെ കൺമുന്നിലുള്ളത്. അത് മേക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം. പണ്ട് ഏകദേശം ഒരു 20 കൊല്ലം മുന്നേ ഇന്റർനെറ്റ് പോലും എല്ലാവരുടെയിലും ഇല്ലാത്ത സമയത്ത് നമുക്കൊക്കെ ഇത് കൊതിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാം. പക്ഷെ ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മേഖല എല്ലാവരുടെയും ഫോണിലും വീട്ടിലും ഉള്ളപ്പോൾ നമുക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ഒരേ ഒരു പ്രശ്നം നമ്മൾ ചെയ്യാത്തത് മാത്രമാണ്. ചിന്തിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങളും ചിന്തിക്കുക കേട്ടോ. അപ്പം എന്നാലൊരു ഗ്രേറ്റ് മോർണിംഗ് ആവട്ടെ, ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സിറ്റ് ബാക്ക് എനർജി ഹോ 90.2 FM ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ആൻറ്റിൽ 11 o'clock തന്നെ ഉണ്ടാവുന്നത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
2: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's
8: 055-666-5859. Home 92.2 FM. Home is a feeling.
9: Amore, endha ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
10: ശ്രദ്ധിക്കാണ്ടാ
9: മോളെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
13: അണ്ണ ശ്രദ്ധിക്ക.
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: ക്വാറ്റ് ഈ സമയം മറ്റൊന്നുമല്ല, നമ്മൾ എന്താ സംഭവത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്താണ് മിനിപത്മ ഇന്നത്തെ സംഭവം?
1: ഇന്നത്തെ സംഭവത്തിൽ നമ്മൾ കാൽപന്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ വിട നൽകിക്കൊണ്ട് കുറച്ച് സമ്പാദ്യം, നമ്മൾ ഗൾഫ് രാജ്യത്തേക്ക് വരുന്ന എന്തിനാണ്, കുറച്ച് സമ്പാദിക്കാനാണ്. അപ്പം നമ്മുടെ ഈ പണം എങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുമ്പ് തന്നെ ഉണ്ടെങ്കിലും അത് കുറെ ഇളവുകളുള്ള ഒരു പദ്ധതിയാണിത്. അതായത് ഇന്ത്യയിലേക്കുള്ള വിദേശ കറൻസി പ്രവാഹം ശക്തമാക്കാനായിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് അനുവദിച്ച പ്രത്യേക ഇളവ് അവസരമാക്കുന്നു നമ്മൾ പ്രവാസികൾ എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടെ ബാങ്കുകൾക്ക് വലിയ രീതിയിൽ പണം വരുന്നുണ്ട്. അത് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അഥവാ FCRNB വഴി ഉൾപ്പെടെ വെറും 39 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് $20 ബില്യൺ, അതായത് 2,00,000 കോടി രൂപ ഇന്ത്യയിൽ എത്തിയെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. കഴിഞ്ഞ June 5 റിസർവ് ബാങ്ക് FCNRB നിക്ഷേപ ചട്ടത്തിന്റെ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ഈ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബാങ്കുകൾ നേരിടുന്ന ബാധ്യത September 30 റിസർവ് ബാങ്ക് വഹിക്കുമെന്നാണ് പ്രഖ്യാപനം. ഫലത്തിൽ ബാങ്കുകൾക്ക് കിട്ടുന്ന ഈ ഒരു ആശ്വാസം പ്രവാസികൾക്ക് നിക്ഷേപത്തിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതുവഴി നിക്ഷേപത്തിന് ഇരട്ടി പലിശ വരുമാനം പ്രവാസിക്ക് ലഭിക്കും. അപ്പം ഇതെങ്ങനെയാണ്, എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ, FCNRB പലിശ നിരക്ക് നിലവിൽ 3-5% ഉള്ളത്. അത് 7% വരെയായിട്ട് ഉയരുമെന്നാണ് പറയുന്നത്. June 8 ഇളവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. FCNRB ഓർക്കുക, അതുവഴി June 8 July 17 വരെയായിട്ട് മാത്രം 1,65,00,000 രൂപ നമ്മുടെ ഇന്ത്യയിൽ എത്തിയെന്ന് റിസർവ് ബാങ്ക് പറയുമ്പോൾ അതിന്റെ ആനുകൂല്യം പ്രവാസികൾ മുതലാക്കുന്നു. September 30 FCNRB എക്സ്റ്റേണൽ കമേഴ്ഷ്യൽ ബോറോയിങ് ഓവർസീസ് ഫോറിൻ കറൻസി ബോറോയിങ് അതുവഴി 80 ബില്യൺ അതായത് 7.6 ലക്ഷം കോടി രൂപ ഇന്ത്യയിൽ എത്തുമെന്നാണ് കരുതുന്നത്. FCNRB വഴി മാത്രം $50-60 ബില്യൺ അതായത് ഏതാണ്ട് 5.7 ലക്ഷം കോടി രൂപ വരെയാണ് നമ്മുടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ നിലവിലെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം, രൂപ തകർന്നുകൊണ്ടിരിക്കുന്നു, ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം പിടിച്ചു നിർത്താനും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച രക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് പ്രവാസികൾക്ക് കൂടി ഗുണകരമാകുന്ന ഈ ഒരു പദ്ധതി വരുന്നത്. അതായത് പ്രവാസികൾക്ക് വിദേശ കറൻസികളിൽ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപം നടത്താൻ അനുവദിക്കുന്ന സൗകര്യത്തിനെയാണ് നമ്മൾ FCNRB അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ NRE കേട്ടിട്ടുണ്ട്, NRO കേട്ടിട്ടുണ്ട്, സേവിങ്സ് അക്കൗണ്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ FCNRB അറിയാത്തവർ ആലോചിക്കുക, നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ദീർഘത്തിലുള്ള ആ നിക്ഷേപം നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്കിൽ, നമ്മുടെ ബാങ്കിൽ നിക്ഷേപിക്കാം. അത് അതേപോലെ തന്നെ തിരിച്ചപ്പോൾ വേണമെങ്കിലും തിരിച്ചിങ്ങോട്ടേക്ക് ഒരു കൊല്ലത്തെ ഒരു ലോക്കിംഗ് പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതുവരെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തായാലും യൂറോ, ഡോളർ, പൗണ്ട്, യെൻ, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ തുടങ്ങിയ വിദേശ കറൻസികൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. ദിർഹമില്ല, യൂറോ, ഡോളർ, യെൻ, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, ഈ വിദേശ കറൻസികളൊക്കെ നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കാം. ആ പണം വിദേശ കറൻസി ആയിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കും, അല്ലാതെ നമ്മുടെ ഇന്ത്യൻ രൂപയായിട്ടല്ല കിടക്കുക. അങ്ങനെ കിടക്കും,
0: അതെ,
1: പലിശയും വിദേശ കറൻസിയിൽ തന്നെ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഡോളറാണ് നിക്ഷേപിച്ചതെങ്കിൽ ഡോളറിൽ പലിശ ലഭിക്കും. നിക്ഷേപ കാലാവധി തീരുമ്പോൾ ഡോളറിൽ തന്നെ പണം പിൻവലിക്കാനും കഴിയും. അപ്പൊ ഈ FCNRA മികവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറൻസിയുടെ ഒരു റിസ്ക് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് വിദേശ കറൻസിയിലാണ് നിക്ഷേപിക്കുന്നത്, കാലാവധി പൂർത്തിയാകുമ്പോൾ പലിശ അടക്കം വിദേശ കറൻസിയിൽ നമുക്കത് കിട്ടുമ്പോൾ ഒരുപാട് മികവുണ്ട്. രൂപയുടെ മൂല്യ തകർച്ച ഇനി ഉണ്ടായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ഗുണം കൂടി വരുന്നുണ്ട്. നികുതി ഇളവ് വരുന്നുണ്ട്. FCNRA നിക്ഷേപത്തിലെ പലിശ വരുമാനം ഇന്ത്യയുടെ നികുതിയിൽ വിധേയമല്ല, അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഫുൾ റിപ്പാട്രിയേഷനും ഉണ്ട്. കാലാവധി പൂർത്തിയായാൽ നിക്ഷേപിച്ച തുകയും പലിശയും മുഴുവനായിട്ടും തടസ്സമില്ലാതെ നമുക്ക് വിദേശത്തേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമെന്ന പ്രത്യേകതയും ഉണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കുമ്പോൾ ഉയർന്ന പലിശ നിരക്കുകൾ ഈ വർഷം September 30 സ്വീകരിക്കുന്നു. പുതിയ നിക്ഷേപങ്ങൾക്കാണ് കിട്ടുക എന്ന് ഓർക്കണം. September 30 നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യണമെന്നാണ് നമ്മുടെ റിസർവ് ബാങ്ക് പറയുന്നത്. ലോക്ക് ഇൻ പീരീഡ് ഈ പറഞ്ഞ പോലെ 1 വർഷത്തേക്ക് നിർബന്ധിത ലോക്ക് ഇൻ പീരീഡാണ്. 12 മാസത്തേക്ക് അത് പിൻവലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടെങ്കിൽ ഈ പണം മുൻകൂട്ടി കണ്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ വിദേശത്തെ നികുതി നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടി വരും. ഇന്ത്യയിൽ നികുതി ഇല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഫണ്ട് തിരികെ എത്തുമ്പോൾ അതിന് നികുതി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കാലേ കൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനൊരു നിക്ഷേപം നടത്താൻ. പക്ഷേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള 7% വരെയുള്ള FCNR അതായത് USD പലിശ വിദേശ ബാങ്ക് നിക്ഷേപം, മണി മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവ നൽകുന്ന വരുമാനത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഡോളറിൽ തന്നെ നിക്ഷേപം നിലനിർത്തിക്കൊണ്ട് നികുതിയില്ലാത്ത വരുമാനം നേടാൻ വേണ്ടിയിട്ട് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കാനും കഴിയുമെന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് ഒരു സുവർണ അവസരമായിട്ടാണ് വാരിക്കോരി. അതുകൊണ്ട് തന്നെ കാശ് അയക്കുന്നുണ്ട് കാശുള്ള പ്രവാസികൾ എന്നാണ് പറയുന്നത്.
0: കാശുള്ള പ്രവാസികൾ പറയുന്നത്. കാരണം വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇവിടുന്നെങ്കിലും കടമേടിച്ചാണ് ഇടുന്നതെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ തിരികെ എടുക്കുന്ന സമയത്ത് നമുക്കല്ല, ഈവൻ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ രാജ്യങ്ങൾ ഈ അവിടുത്തെ പലിശ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ ടാക്സ് എന്ന് പറയുന്നത്, സോറി പലിശ അല്ല ടാക്സ് എന്ന് പറയുന്നത് 30% ഒക്കെ തന്നെ പോകും. അപ്പൊ നമുക്ക് അതിൽ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ
1: മാത്രമേ, ഇന്ത്യൻ രൂപയെ പിടിച്ചു നിർത്തണം, വിദേശ നമ്മുടെ കരുതൽ ധനമുണ്ട് വിദേശ നാണയം, അത് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോക്ക് ഇൻ പീരീഡ് ഒക്കെ ആയിട്ട്. അപ്പൊ രാജ്യത്തിനെ സംബന്ധിച്ചിട്ട് നല്ലതാണ്, പിന്നെ വലിയ വ്യവസായികളോ സംരംഭമോ അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചും ഗുണകരമാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കറൻസിയിൽ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്കത് നിക്ഷേപിക്കാം, ഒരു വർഷത്തേക്ക് അത് അവിടെ കാണിക്കാം, അതിന് നികുതിയും കാര്യങ്ങളൊന്നുമില്ല, തിരിച്ച് നമുക്കത് റിപ്പാട്രിയേറ്റ് ചെയ്യാം, അതിലൊന്നും പ്രശ്നവുമില്ല. അത് ഏതിലാണോ നിക്ഷേപിക്കുന്നത് അതിന്റെ അടക്കം പലിശയും കൂടി കിട്ടുമെന്നാണ്. ഒരുപക്ഷെ ആ പലിശ കൂട്ടി നോക്കുമ്പോൾ ഇവിടെ നികുതി കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നിങ്ങളുടെ ഐഡന്റിറ്റി വളരെ വ്യക്തമായിരിക്കണം കേട്ടോ. ഞാൻ എനിക്കൊരു വട്ടം ഞാൻ കാനഡയിൽ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇവിടെ നേരിട്ട് ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പേരുണ്ടല്ലോ, ഇപ്പം എന്റെ അക്ഷയ് മാത്യു ഉത്തമൻ എന്നാണ് എന്റെ ഫുൾ നെയിം വരുന്നത്, പക്ഷെ നമ്മുടെ എംഎച്ച് ഐഡി നോക്കി നോക്ക്, അക്ഷയ് മാത്യു ഉത്തമൻ, ഉത്തമൻ മാത്യു എന്നുകൊണ്ടുണ്ട്. സോ അതാണ് ഈ രാജ്യം കണക്കാക്കുന്ന എന്റെ ഫുൾ നെയിം. അപ്പൊ അത് അവിടെ കൊടുത്തെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് റിസീവറിന്റെ പേര് കൊടുത്ത് ഇങ്ങനത്തെ കുറെ
1: പ്രശ്നങ്ങളുണ്ട്.
0: ഞാനതല്ല അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ രണ്ട് വ്യക്തിയാണെന്നാണ് പറയുന്നത്. നീ കേൾക്കുന്ന ആർക്കെങ്കിലും അതിന്റെ എങ്ങനെയെങ്കിലും റിട്രീവ് ചെയ്യാൻ
1: പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ ആഗ്രഹമുണ്ട്. അല്ല ഇത് ഇത് വലിയ വിഷയമാണ്. നമ്മൾ ഈ ഒറ്റപ്പേരിൽ ഒതുക്കാന്ന് പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ പേരിടുമ്പോ ഈ ഒരു പ്രശ്നം കാരണം എല്ലാവരും ഒറ്റപ്പേരിൽ ഒതുക്കുക, അപ്പൊ വീണ്ടും പ്രശ്നം. യൂറോപ്യൻ രാജ്യങ്ങൾ എപ്പോഴും സർനെയിമും മിഡിൽ നെയിമും ഒക്കെ ആയിട്ട് കുറെ പേര് വേണം. ഇനി ആ പേര് വരുമ്പോൾ യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ പേരിന്റെ കൂടെ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പേര് വീട്ടുപേരുണ്ടാവും, അത് കൂടാതെ ഒന്നും കൂടി ഇവർ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതും കൂടി ആകുമ്പോൾ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്.
0: എന്തിനും ഒരു എസ് മതി. ഇപ്പം പലപ്പോഴും ആളുകൾ അതിന്റെ കൂട്ടത്തില് ഇപ്പം മാത്യു മാത്യൂസ് എന്നിടും, ആ എസ് പോലും പ്രശ്നമാണ് പലപ്പോഴും. അപ്പൊ എന്താണ് നമ്മുടെ ഐഡന്റിറ്റി പക്കെ ആയിരിക്കണം ഇങ്ങനത്തെ കാര്യം, പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ ഇടാൻ എളുപ്പമാ, എടുക്കാൻ
1: ഓപ്പർച്യൂണിറ്റി.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന വലിയൊരു കാര്യത്തിൽ. 30 ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അല്ലേ. ഓൾറൈറ്റ്, അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ നമ്മൾ ഇന്ന് കേട്ടത്. എന്തായാലും നമുക്ക് പെട്ടെന്നൊരു ട്രാഫിക് അപ്ഡേറ്റ് കൂടെ നോക്കിയിട്ട് ഓടി തിരിച്ചു വരാം
2: കേട്ടോ.
0: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ തന്നെ ആ രാവിലത്തെ ട്രാഫിക് സിറ്റുവേഷൻ അത് സ്ലോ മൂവിംഗ് മാറി കൺജഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു ആക്സിഡന്റും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലിത്തി ആറ്റ് ഓൾ റോഡും. ഈ രണ്ട് റോഡുകളുമാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന അൽക്കേറിലുണ്ടായിരുന്ന ആ ഒരു കൺജഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാറിയതായിട്ടും തന്നെ നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ IMG വേൾഡിന്റെ ഒക്കെ അവിടെ ഗ്ലോബൽ വില്ലേജിന്റെ അടുത്തായിട്ടും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഒരു കൺജഷനും അവിടെയുണ്ട്. വേറെ എങ്ങും തന്നെ പ്രശ്നങ്ങൾ കാണുന്നില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വണ്ടി ഓടിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്.
2: ട്രാഫിക് അപ്ഡേറ്റ് brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. You are listening to Sand Tunes with Akshay and Vidya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ
5: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
7: നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇന്നത് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം അതുകൊണ്ടാണ് പറയണേ. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൊളുത്ത് കൊളുത്തു, ഒരു കൊളുത്ത് കൊളുത്തി അടുത്ത ക്യാമറ എത്തുന്നതിന് മുന്നേ, പ്രത്യേകിച്ച് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് പലപ്പോഴും നമ്മളിത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പോലീസ് വെഹിക്കിൾസ് അപ്പുറത്ത് ഉണ്ടെങ്കിൽ അവർക്കത് ട്രാക്ക് ചെയ്യാം. നമ്മൾ വേഗത കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഫൈൻ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ട്, അത് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ പലയിടങ്ങളിലും പുതിയ ക്യാമറാസ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് നോട്ടീസ് ചെയ്ത ഒരു ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ ഇൻഫിനിറ്റി ബ്രിഡ്ജ്, ബ്രിഡ്ജിലേക്ക് കയറുന്നതിനൊക്കെ തൊട്ട് മുന്നേ നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്ന് അവിടുന്ന് നേരെ വന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ഫ്രീ ഏരിയ ആണ്. ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ നമുക്കറിയാം 80 കിലോമീറ്റർ, നമുക്ക് ഒരു ബഫറൊക്കെ വെച്ചിട്ട് ഒരു 99 വരെയൊക്കെ നമുക്ക് പോവാം, പോകണമെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ 80 തന്നെ പോയാൽ മതി. അപ്പോൾ അതിലേക്ക് കയറുന്ന അവിടെ ഒരു ഫ്രഷ് ക്യാമറ വെച്ച് കൊണ്ടുവച്ച് ഇന്നാണ് ഞാനത് സ്പോട്ട് ചെയ്ത്. ഇന്ന് ട്രാഫിക് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇച്ചിരി നമ്മളെല്ലാവരും ഒരു പെയ്യാണ് പോയത്. ഇതുപോലെ റിവ്യൂയിൽ പലയിടങ്ങളിലും പുതിയതായിട്ടുള്ള ക്യാമറാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സി, ക്യാമറ വെച്ചു എന്ന് പറഞ്ഞ് അത് അതിനെ എങ്ങനെയെങ്കിലും സ്കൂട്ടാവണം എന്നല്ല പറഞ്ഞേക്കുന്നത്. നിയമം നിയമത്തിൻ്റെ രീതി തന്നെ പാലിക്കുക, സ്പീഡ് ലിമിറ്റ് കറക്റ്റായിട്ട് പോവുക, പ്രത്യേകിച്ച് സമ്മറിൽ നിങ്ങളുടെ ടയർ എങ്ങനെയാണെന്നൊക്കെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു തന്നെ നമ്മൾ ഈ അൺനെസസറി ആയിട്ടുള്ള ടെറൈനിൽ കൂടെ പോവുകയും നമ്മുടെ ടയറിനെ ടേക്ക് കെയർ ചെയ്യാതെ ഈ സ്പീഡിങ്ങും ഒക്കെ തന്നെ പല ഒരുപാട് ആക്സിഡൻറ്റ്സ് ആ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പല നമ്മളെ ഇതിനൊക്കെ നമ്മളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ സിസ്റ്റങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പലയിടങ്ങളിലും വെച്ചിട്ടുണ്ട്. ഓവർ സ്പീഡിങ് വേണ്ട എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണേലും ഇവരെ പലയിടങ്ങളിലും ക്യാമറാസൊക്കെ പുതിയത് വന്നിട്ടുണ്ട്, വെറുതെ ഫൈൻ മേടിക്കേണ്ട, നിയമങ്ങളും സ്പീഡും ഒക്കെ തന്നെ പാലിച്ച് നമുക്ക് ഒരുമിച്ച് വണ്ടി ഓടിച്ച് പോയി എന്നോടും ഞാൻ നിങ്ങളോടും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്ന സെറ്റ് ബാക്ക് എൻജോയ്. ഹോം 92.2 FM. അക്ഷയാണ് നിങ്ങളുടെ അവിടെയുള്ളത് until 11 o'clock.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യൻ സംഘർഷം, ആക്രമണം തുടർന്ന ഇറാനും യുഎസും. ജന്തർമന്ദറിൽ പ്രതിഷേധം കടുപ്പിച്ച് പാറ്റകൾ. സമരസൂര്യന്റെ വേർപാടിന് ഒരാണ്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ CJP തീരുമാനം. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ നടന്നതിന് പിന്നാലെയാണ് സമരം ശക്തമായി തുടരാനുള്ള തീരുമാനം. ജന്തർ മന്ദിറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഉപാധികൾ വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർമന്ദിറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CJP. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് JP നദ്ദ കബളിപ്പിച്ചുവെന്നും CJP ആരോപിച്ചിരുന്നു. അതിനിടെ CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. CJP പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. CJP സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 IPSകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ്. പരീക്ഷാ ക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ച ആവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. വിപുലമായ പരിപാടികളോട് VSന്റെ ചരമവാർഷികം CPM ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പുന്നപ്രയിലെ VSന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ VSന്റെ അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് മാധ്യമപ്രവർത്തകൻ TC രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാമ്പാറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു TC രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്ന് റിപ്പോർട്ട്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും US കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 ശക്തമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമുസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദറബാസ് കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമുസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമുസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് 2 ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ച് അയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയണൽ മെസ്സി കുറിച്ചു. 92.2 FM.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയാണ്. ജൂലൈ 21 വ്യാഴാഴ്ചയിൽ നിൽക്കുന്നു. എന്തൊക്കെയാണ് വിശേഷം? കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഓഫീസ് കഴിഞ്ഞ് എനിക്ക് 2-3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. എൻ്റെ പേഴ്സണൽ കുറേ കാര്യത്തിന് 2-3 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗ്സിനൊക്കെ തന്നെ 1-2 ഓഫീസൊക്കെ കയറി ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും എക്സോസ്റ്റഡ് ആയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ നമ്മൾ പല കാര്യങ്ങളുണ്ട്. നമ്മൾ വണ്ടിക്കകത്ത് കയറുന്ന സമയത്തെ ചൂടും നമ്മൾ വെളിയിലൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ചൂടും. ഞാൻ ഒരു വലിയ കാര്യമായിട്ടല്ല പറയുന്നത്, ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ഥിരം വെളിയിൽ വണ്ടി ഓടിക്കുന്നവരുടെ അവസ്ഥ, പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കരധികം കഷ്ടമാണ് ഈ ഒരു സമയത്ത്. അതായത് അത്രയും അത്രയും ചൂടാണ്. നമ്മൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും, നമ്മളെ ഓരോരുത്തരും, നമ്മൾ കാറിൽ നിന്ന് ഓഫീസിൽ നിന്ന് കാറിലേക്ക്, അല്ലെങ്കിൽ അവിടെ നിന്ന് വീട്ടിലേക്ക്, ഇനി നിങ്ങൾ വാൻ സെയിൽസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് ആ ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ നിങ്ങൾക്കൊരു വളരെ ലോങ് സ്ട്രെച്ച് എ സിക്കകത്ത് നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ അതില്ലാത്ത കുറേയധികം ആളുകളുണ്ട് കേട്ടോ. ഞാനിത് പറയുന്നത് ഈ ഡെലിവറി റൈഡേഴ്സിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഇവർക്ക് വേണ്ടിയിട്ട് UAE ഗവൺമെൻറ് ചെയ്യുന്ന ഒരുപാട് സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവരെ ഒന്ന് കെയർ ചെയ്യേണ്ടത് വളരെ വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. അപ്പം ഞാൻ എന്തായാലും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഈ വെള്ളം വെച്ച് കൊടുക്കേണ്ട കാര്യങ്ങളും അതുപോലെ ഇവരെ ഒന്ന് ഒരു ഒരു നല്ല രീതിയിൽ ഇവർ ചോദിക്കാൻ ഇടവരുത്താതെ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കുക. ഇവൻ ഒരു എന്താ പറയുന്നത്, ഒരു ബോട്ടിൽ വാട്ടറിനെക്കാട്ടിൽ ഉപരി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിലിരിക്കുന്ന ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ, അതിനൊന്നും ഞാൻ എതിര് പറയണില്ല. കാരണം ഇതൊക്കെ അവരെ സംബന്ധിച്ച് അവർക്കൊരു മുഖത്ത് പുഞ്ചിരി വിടർത്തുന്ന കാര്യമൊക്കെ. പ്രത്യേകിച്ച് ഈ ചൂടത്ത് ഈ ഐസ്ക്രീം ഒക്കെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ അതാണ് ഞാൻ പറയാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12:00 to 3:00 വരെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഇവർക്ക് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. മാക്സിമം 3 ഓർഡേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും 60 മിനിറ്റിൽ ഡ്യൂറേഷനിൽ മേളിലേക്ക് പോകാനും പാടില്ല ഇവരുടെ കളക്ഷൻ ആൻഡ് ഡ്രോപ്പ് ഓഫ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതികൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളിംഗ് സ്റ്റേഷൻസ്, ഈ പല റൈഡേഴ്സിന് വേണ്ടിയിട്ട് നിയർ ബൈ കൂളിംഗ് സ്റ്റേഷൻസ് ഒക്കെ തന്നെ ഇവർ സ്പോട്ട് ചെയ്തത്, ഇവരുടെ ആപ്ലിക്കേഷനിൽ തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൈഡേഴ്സിനൊക്കെ തന്നെ ആ കൂളിംഗ് സ്റ്റേഷനിൽ വന്ന് റെസ്റ്റ് എടുക്കാം. ഈ കൂളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന ഫുട് പ്രിൻസും, അല്ല സോറി, ഫുട്ഫോൾസും ഇതെല്ലാം തന്നെ അവരും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വരുന്നത്, അതിനനുസരിച്ച് ഭാവിയിലും ഇത് കൂട്ടണമെങ്കിൽ കൂട്ടാനുള്ള എല്ലാ ഇനിഷ്യേറ്റീവ് കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കഴിവതും ചെറിയ ഓർഡർ ആണെങ്കിൽ, കാരണം അവർക്കും എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും, എനിക്കറിയില്ല അവർക്ക് എങ്ങനെയാണ് അവരുടെ പെർസെൻറ്റേജ് കണക്കെന്ന്. കഴിവത് ചെറിയ ഓർഡർ, ഈ 1 or 2 ഓർഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവ് നമുക്ക് തന്നെ പോയി മേടിക്കാന്നുണ്ടെങ്കിൽ മേടിക്കുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. കാരണം ഇച്ചിരി വലിയ ഓർഡർ ആണെങ്കിൽ നമുക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം, ഇല്ലെങ്കിൽ തന്നെ ആ ഒരു സമയം കഴിഞ്ഞിട്ട്. കാരണം അത്ര പീക്ക് സമ്മറാണേ, നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക്, AC ഇട്ടിരിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം അത്രയും ചൂടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ, അതായത് ഈ പല കൂളിംഗ് സ്റ്റേഷനിലും ഫ്രീ ഐസ്ക്രീം കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ്, അതാണ് ഞാൻ ഐസ്ക്രീമിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്, ഐസ്ക്രീം കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ് ഈ ഒരു സമ്മറിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറ്റ് വൈപ്സ്, ഹൈജീൻ പാക്കറ്റ്സ്, അതുപോലെ തന്നെ ഈ പെപ്സിക്കോ കമ്പനിയുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് സ്നാക്സും ബിവറേജസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് UAE പല ഭാഗത്തും നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും അവർക്കൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾ എത്രയ്ക്കാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ എത്രയ്ക്ക് ഡ്യൂട്ടിയും കൂടുതലാണെന്ന് പറഞ്ഞാലും, ഇവിടെ UAE വർക്ക് ചെയ്യുന്നവരെ ഈ ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എംപ്ലോയീസിനെ ചേർത്ത് പിടിക്കുന്ന വളരെ വലിയ രീതി തന്നെയാണ്. അപ്പോൾ എന്താണേലും ഒരിക്കലും ഞാനൊരു പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു ഡെലിവറി ഡ്രൈവർ കേൾക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഡെലിവറി ഡ്രൈവറിനെ അല്ലെ യൂസ് ചെയ്യുന്ന, അല്ലെ അവർക്ക് വർക്ക് കൊടുക്കുന്ന നമ്മളായിട്ടുള്ള ഓരോ കൺസ്യൂമർ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതൊക്കെ പല കാര്യങ്ങളും ഗവൺമെൻറ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പടി മേഖലയിൽ നമുക്ക് അവർ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്തായാലും ഈ രാജ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ രാജ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണല്ലേ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ചെറുപ്പം ഹോം 92.2 FM ൽ അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ശിഖാർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങാണ് നിങ്ങൾക്ക് വേണ്ടി അടുത്ത പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru. ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ നമുക്ക് രാവിലെ തൊട്ട് തുടങ്ങിയേക്കുന്ന ഒരു ചെറിയൊരു കഞ്ചഷൻ ഉണ്ടായിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ അവിടെ സ്റ്റിൽ ഇപ്പോഴും ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ആരെങ്കിലും ഷാർജ ഏരിയയിലാണ്, മൊഹീസിനൊക്കെ എത്തുന്നതിന് മുന്നെയാണ് അവിടെ രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയ സ്ട്രീറ്റ് നല്ല കഞ്ചഷനാണ്. മല്ലിയ സ്ട്രീറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലേക്ക് വരുന്ന ആ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഹെവി. അത് എല്ലാ ദിവസവും ആ ഒരു റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക്കാണ് പോകുന്നത്. പക്ഷേ എന്തായാലും സാരമില്ല, നമുക്ക് പോയല്ലേ പറ്റൂ. ആ റൂട്ടാണല്ലോ നമ്മുടെ സ്ഥിരം റൂട്ട്. അതുപോലെ തന്നെ അല്ലിത്തേറ്റ് ഓൾഡ് റോഡിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ദുബായ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, അതാണ് ഏകയുള്ള ആശ്വാസം. എല്ലാ മേഖലയിലേക്കും നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ആസ് യൂഷ്വൽ പറയുന്ന പോലെ ട്രാഫിക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.

0: അങ്ങനെ നമ്മുടെ ഹോം 92.2 FM ഓണ സദ്യയിലേക്കുള്ള ആദ്യത്തെ ഇൻവിറ്റേഷൻ ആണ് നമ്മളിപ്പോൾ തരാനായിട്ട് പോകുന്നത്. നമ്മുടെ ഓണം ഓൾറെഡി കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷെഫ് സിമിയും ഷെഫ് നവീദും ഒക്കെ തന്നെ വന്നിട്ട് അവരുടെ ഒരു വലിയൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആക്ച്വലി നമ്മുടെ യു എയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ മലയാളികളെ തന്നെയാണ്. ഒരുപാട് പേര് പല വട്ടങ്ങളായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് ഓണത്തെ സമയത്ത് പോവാതിരുന്നിട്ടുണ്ട്. അവരിവിടെ പണി ചെയ്തിട്ട് ഓണ ദിവസം പോലും നമ്മൾ വർക്ക് ചെയ്ത് ഒരുപാട് പേര് കാണില്ല. അപ്പം എന്താണേലും ഈ വട്ടത്തെ ഓണം നമുക്ക് അവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് കേട്ടോ, പുഞ്ചിരിയോടെ നമ്മുടെ സ്നേഹ ഓണത്തിലേക്കാണ് അല്ലെങ്കിൽ സ്നേഹ സദ്യയിലേക്ക് തന്നെയാണ് ഇവരെയൊക്കെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ഹോം 92.2 FM കഥക് റെസ്റ്റോറൻറ്റും കൂടെ ചേർത്താണ് ഈ സ്നേഹ സദ്യ നമ്മൾ ഒരുക്കുന്നത്. കഥക് റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയുമെന്നറിയില്ല. എന്നാൽ ഒരുപാട് പേര് നമ്മുടെ ചാറ്റ് GPTയിലോ ഗൂഗിളിലോ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് 3 പൊസിഷനിൽ നിൽക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് ഫോർ ഓണം സദ്യ. അതും ഫൈൻ ഡൈൻ ഓണം സദ്യ. ജുമേറയിലാണ് കറക്റ്റ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അത്രമാത്രം പേര് കേട്ടിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഇത്തവണത്തെ നമ്മുടെ ആദ്യത്തെ ഓണം സെലിബ്രേഷൻ കിക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത്. പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ കറക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് പേർക്ക്, ഞാൻ പേഴ്സണലി ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് ഇതുവരെ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ കടക്ക് വൺ ഓഫ് ദ ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിൽ നോക്കുകയാണെങ്കിൽ വർഷത്തിൽ അവർ ഓണസദ്യ ഈ ഒരു സീസൺ, ഓണസദ്യ എന്നല്ല, മലയാളി അല്ല ഒരു സൗത്ത് ഇന്ത്യൻ മാത്രമായിട്ടുള്ള ഒരു ക്വിസീൻ ഈ ഒരു സീസണിൽ മാത്രമാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ടോപ്പ് 3 അവരുടെ പൊസിഷൻ ഉള്ളത്. അപ്പോൾ കരക്കിലാണ് നമ്മുടെ ഈ വട്ടത്തെ ഓണസദ്യയെ പോയി ചെയ്യാൻ പോകുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വ്യക്തിനെ അറിയാം, ഇന്നൊരു വ്യക്തി ഈ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വളർച്ചയ്ക്കോ, അതും ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഭാഗമാണല്ലോ. അപ്പോൾ ഇതിൽ വർഷങ്ങളായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇപ്പം ഈ ഒരു പക്ഷേ ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ സമയത്ത് ഈ ഒരു വ്യക്തി അവിടെയുണ്ട്, ആ വ്യക്തി സ്റ്റിൽ ഇന്നും UAE വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബുർജ് ഖലീഫ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയം ആയിക്കോട്ടെ, നമ്മുടെ ട്രേഡ് സെൻറ്റർ ആയിക്കോട്ടെ, പഴയ ടൊയോട്ട ബിൽഡിംഗ് ആയിക്കോട്ടെ, വോട്ടവർ എന്തുമായിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളാണ് ആ ഒരു വ്യക്തിയെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റോറി നമ്മുടെ അടുത്ത് പറയാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്, നിങ്ങൾ മെസ്സേജ് അയച്ച് നമ്മളെ അറിയിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് ഒരുപാട് നിങ്ങൾ താമസിച്ച് പോരുത്. നിങ്ങൾ ഇപ്പോൾ ഇത് മെസ്സേജ് എൻ്റെ വോയിസ് കേൾക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അയക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക, അല്ലെ ഇനി നിങ്ങൾക്ക് വേറൊരാളെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ പേര് ആൻഡ് സ്പേസ് അവരുടെ നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ തരേണ്ടത്. ഓൾറെഡി നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ പേരും നിങ്ങൾ വാട്സാപ്പിൽ നമുക്ക് അയക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ പേരും അവരുടെ നമ്പറുമാണ് നമുക്ക് വേണ്ടത്. ഓൾറൈറ്റ്, ഓണസദ്യ സ്പേസ് നിങ്ങൾ ആരെയാണ് സജസ്റ്റ് ചെയ്യുന്ന, അവരുടെ പേര്, സ്പേസ് അവരുടെ നമ്പർ, ഇത്രയും ചേർത്ത് നമ്മുടെ 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്, നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ്. പല ഇടങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സദ്യ അവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ UAE തന്നെ ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്, ബെസ്റ്റ് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിലെ ഇത്തവണത്തെ ഓണസദ്യ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണേലും കറക്റ്റ് റെസ്റ്റോറൻറ്റ് ഹോം 92.2 FM കൂടെ ചേർത്ത് നടക്കുന്ന ഈ വലിയൊരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് സത്യം പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളിലേക്ക്, എന്തായാലും ഇത് ഒരുപാട് നമുക്ക് മെസ്സേജ് വരും, പക്ഷേ ആ ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ദൗത്യം. അപ്പോൾ എന്താണേലും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതും ഓഫ്കോഴ്സ് കടക്കിൻ്റെ ടീമായിരിക്കും. അത് കംപ്ലീറ്റ് കാര്യങ്ങൾ അത് റിവ്യൂ ചെയ്ത് ദ ബെസ്റ്റ്, അവർ അത്രയും തന്നെ കൺസേൺ ആണ്, ആ അത്രയും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ വേണം ആ ഒരു ഈ വട്ടത്തെ ദ ബിഗ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ആ ഒരാളെ ഓർക്കുവാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും മെസ്സേജ് അയക്കാം, പക്ഷേ ഒരുപാട് ദിവസം വൈകരുത്, കാരണം നമ്മൾ ഉടനെ തന്നെ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഓണത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഏകദേശം 16th, 15th, 16th നമ്മൾ ആ ഒരു ഗംഭീര സദ്യയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴി തന്നെ പറഞ്ഞു തരാമെന്നാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അവരെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരിക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു എവർഗ്രീൻ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.
1: ഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്ബ്.

Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home FM. Home 92.2 FM. Home is a feeling.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യൻ സംഘർഷം, ആക്രമണം തുടർന്ന ഇറാനും യുഎസും. ജന്തർമന്ദറിൽ പ്രതിഷേധം കടുപ്പിച്ച് പാട്ടുകൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ സിജെപി തീരുമാനം. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ നടന്നതിനു പിന്നാലെയാണ് സമരം ശക്തമായി തുടരാനുള്ള തീരുമാനം. ജന്തർ മന്ദറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഉപാധികൾ വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർമന്ദറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സിജെപി. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി സിജെപി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് ജെ പി നദ്ദ കബളിപ്പിച്ചുവെന്നും സിജെപി ആരോപിച്ചിരുന്നു. അതിനിടെ സിജെപി മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സിജെപിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്രപ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. സിജെപി സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 IPSകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. വിപുലമായ പരിപാടികളോടെ വി എസിന്റെ ചരമവാർഷികം സിപിഎം ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പുന്നപ്രയിലെ വി എസിന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ വി എസിന്റെ അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് മാധ്യമപ്രവർത്തകൻ ടി സി രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാംപാറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു ടി സി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്ന് റിപ്പോർട്ട്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇറാനിൽ തുടർച്ചയായ 10 ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 ശക്തമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമുസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദർ അബ്ബാസ് കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമുസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമുസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് 2 ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ചയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയണൽ മെസ്സി കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. ഇന്ന് പാലിപ്പ സമയം 10 കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ഇന്നത്തെ ടെമ്പറേച്ചർ നല്ല കൂടുതലായിരിക്കും. ഫീൽസ് ലൈക്ക് 54°C ആയിരിക്കും ഇന്നത്തെ ടെമ്പറേച്ചർ എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നു. 38° ആയിരിക്കും ആക്ച്വൽ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആൻഡ് എന്റെ കൂടെ നിത്യം ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ.
1: വെരി വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എന്താണ് വിശേഷങ്ങള്? നിങ്ങളുടെ വാസൽ വില്ലേജിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ വാസൽ വില്ലേജിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടായിരുന്നല്ലോ.
1: ഫുട്ബോളിന്റെ
0: ഇതിന് മാത്രം ആഘോഷിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി സെന്റർ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അത് അങ്ങനെയാണ്, ഇപ്പോ എന്ത് പരിപാടി ഉണ്ടായാലും വാസൽ വില്ലേജില് ഭയങ്കര ആഘോഷം.
1: നമ്മൾ ഇടയ്ക്ക് മഴ പെയ്തപ്പോ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ, അവിടെ മാത്രം പ്രത്യേകത ആഘോഷമായിരുന്നു.
0: അല്ല, വാസൽ വില്ലേജിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. എപ്പോഴും അവിടെ ആഘോഷ പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. ഇപ്പൊ എത്ര വർഷമായി വാസൽ വില്ലേജില്?
1: ഞാൻ ഒരു തേർഡ് ഇയർ ആണ്.
0: മൂന്നാമത്തെ വർഷം? ഓ ശരി,
1: തേർഡ് ഇയർ ആയിട്ടുണ്ട്. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ദുബായിൽ താമസമാക്കുന്നെങ്കിൽ ഷുവർ ആയിട്ടും വാസൽ വില്ലേജിലെ താമസിക്കുന്ന ഒരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ.
0: ആദ്യം ആണ് അവിടെ കിട്ടാനും ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
1: പിന്നെ ഒരു പുതിയൊരു ഫ്ലാറ്റ് തന്നെ നോക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു
0: വാസൽ വില്ലേജിൽ. അത് തന്നെ കിട്ടി. നിത്യയുടെ അപ്പാർട്ട്മെന്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്, അത് ഗംഭീര വ്യൂ. അത് മെയിൻ സ്ട്രീറ്റ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന അത് ഭയങ്കര റെയർ ആണ്. അങ്ങനെ ഒരു യൂണിറ്റ് കിട്ടാനും അല്ലേ. അപ്പൊ എന്തായാലും നിത്യ ഇന്ന് വന്ന സമയത്ത് തന്നെ എന്റെ അടുത്ത് പറയായിരുന്നു, ഇന്ത്യയിലെ ഒരു തടാകത്തിന് നമ്മുടെ ഒരു നദിയുടെ പേരുണ്ട്. അത് ഏക ഒരു തടാകം മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു നദിയുടെ പേരുള്ളത്. എന്താണ് വിശേഷം?
1: ശരിക്കും പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലുള്ള സാങ്സ്റ്റർസോ തടാകം എന്ന് പറയുന്ന തടാകത്തിനാണ്
0: സാങ്സ്റ്റർസോ. ഓക്കെ,
1: അപ്പൊ ഈ തടാകമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിവുഡ് നടിയുടെ പേരിൽ അറിയപ്പെടുന്ന തടാകം.
0: ശരി,
1: ആ ഏത് നടിയാണെന്നുള്ളതിലേക്ക് വരുന്നതിന് മുമ്പ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 12,000 ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി. തടാകം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു കൗതുക ചരിത്രമുണ്ട് കേട്ടോ. അതായത് 1971 വരെ ഇതൊരു സാധാരണ പുൽമേടായിരുന്നു. പക്ഷെ ആ ദിവസം രാത്രി ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ തടാകം.
0: ഓ ശരി, 1971. ഓ, അത് ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലോ. നമ്മുടെയൊക്കെ അപ്പച്ചന്മാരൊക്കെ ഉള്ള കാലഘട്ടമാണ്.
1: ഒരു കാലഘട്ടമാണ്. അപ്പൊ നാലുചോറ് ഒറ്റ രാത്രി കൊണ്ട് അതിശക്തമായ ഒരു ഭൂകമ്പത്തിൽ 1971 ഉണ്ടായ തടാകമാണ് എന്താ പറയാ, സാങ്സ്റ്റർസോ തടാകം.
0: ശരി,
1: ഇനി യഥാർത്ഥ കഥയിലേക്ക് വരുവാണെങ്കിൽ 1997 ഒരു ബോളിവുഡ് മൂവി, അതായത് ഷാറുഖ് ഖാനും മാധുരി ദീക്ഷിതും അഭിനയിച്ച കൊയ്ല എന്ന് പറഞ്ഞ മൂവിയുടെ ആ മൂവിയിലെ ഒരു ഹിറ്റ് സോങ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് ഈ തടാകത്തിന്റെ സൈഡിൽ. സോ അതിനുശേഷം അവിടെ വരുന്ന വിസിറ്റേഴ്സും ടൂറിസ്റ്റുകളും നാട്ടുകാരും എല്ലാം ഇതിനെ മാധുരി ലേക്ക് എന്ന് വിളിച്ചു.
0: മാധുരി ദീക്ഷിതിന്റെ പേരിലാണ് ഈ തടാകം ഇപ്പോൾ അറിയപ്പെടുന്നത്.
1: മാധുരി ദീക്ഷിതാണ് ആള്. പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അരുണാചൽ, നമ്മൾ അരുണാചൽ പ്രദേശിൽ എന്തുമാത്രം കാര്യങ്ങൾ ഓരോ ദിവസവും
0: അരുണാചൽ പ്രദേശിൽ എനിക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ അടുത്ത് തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഈ ഒരു തടാകം എന്നുള്ളത് പേരിൽ നമുക്ക് ഇന്ത്യയിലെ ഒരു ആക്ട്രസിന്റെ പേരിൽ മാധുരി ദീക്ഷിതിന്റെ തന്നെയാണ് ഈ ഒരു തടാകം മാത്രമേ ഉള്ളൂ. വേറെ ആരുടെയും തടാകം അങ്ങനെ ഒരു തടാകത്തിന്റെ പേരിലുണ്ടോ നമുക്കറിയില്ല. നിങ്ങൾ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ വീഡിയോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോമന്റ്
1: ചെയ്യാനാണ്. ഈ അരുണാചൽ പ്രദേശും തവാങ് പട്ടണം എന്നൊക്കെ പറയുമ്പോൾ ചൈനയുടെ അതിർത്തിയായിട്ട് ചേർന്ന് കിടക്കുമല്ലേ. സോ അതുകൊണ്ട് എല്ലാവർക്കും ഇടിച്ചേർച്ചെന്ന് മാധുരി ദീക്ഷിതിലേക്ക് കാണാൻ പറ്റത്തില്ല.
0: ഇന്ത്യക്കാർക്കും
1: ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ
0: പറ്റൂ. ഓ ശരി,
1: അതുകൂടി പറയണല്ലോ.
0: അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ബ്യൂട്ടിഫുൾ. അപ്പൊ എന്താണെങ്കിലും ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു തടാകവും, അതിൽ ഇന്ത്യൻ ആർമിയുടെ പെർമിഷൻ കൂടി മാത്രമേ ആ തടാകത്തിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പൊ കൊയ്ല എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് ഈ ഒരു തടാകം കാണിക്കുന്നുണ്ട് അല്ലെ. അവിടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ 97 എടുത്തിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് ഒന്ന് കാണാന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്നതാണ്. എന്തായാലും ബ്യൂട്ടിഫുൾ ഇൻഫർമേഷൻ. അരുണാചൽ പ്രദേശിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻഫർമേഷൻ ആണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. Stay connected with Home 92.2 FM. Home

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക് കൂടി വരുന്നതാണ് കേട്ടോ. ഈ ഒന്നും തന്നെ കുറഞ്ഞിട്ടില്ല. സ്പെഷ്യലി ഷാർജ ദുബായ് റോഡുകളിലെ ട്രാഫിക്കാണ്. ദുബായ് റോഡിൽ റാസൽകോറിന് അവിടെ ചെറിയൊരു സ്ലോ മൂവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അൽഖേൽ റോഡിൽ ചെറിയൊരു, പക്ഷെ അത് ഇത്ര കാര്യമായിട്ട് സാരമാക്കേണ്ട കാര്യമല്ല. എന്നാലും പറയണമല്ലോ, പറയുമ്പോൾ അതെല്ലാം പറയണമല്ലോ. ബാക്കി ദുബായ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അസൂയുണ്ട്. ഈയിടെയായിട്ട് ദുബായ് റോഡിൽ ചില ട്രാഫിക് ഇച്ചിരി കുറയുന്നു എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമുള്ള സ്കൂളുകളും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് സ്റ്റിൽ ഷാർജ ദുബായ് റോഡെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലും നമ്മുടെ വർക്കിംഗ് എംപ്ലോയീസ് പോകുന്ന ഒരു ഡെയിലി റൂട്ടാണല്ലോ. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും തന്നെ, അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് കേട്ടോ. ഈ ട്രാഫിക് ഉള്ളത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മാർക്കറ്റ് ഓൺ ആണ്, നമ്മുടെ ബിസിനസ് വളരെ കറക്റ്റായിട്ട് പോകുന്നു എന്നുള്ള ഒരു അർത്ഥമാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ട്രാഫിക് കിടക്കുന്ന വണ്ടിയിലുള്ള ആ ആളായിരിക്കും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ബിസിനസ് തരുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെയും നമുക്ക് ചിന്തിക്കുക, എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ട്രാഫിക് അപ്ഡേറ്റ്. എവിടെയെങ്കിലും കൺജഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മെസ്സേജ് അയക്കാന്നുള്ളതും എടുത്തു പറയുന്നു.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഒരു ജോബ് വേക്കൻസിയെ പറ്റി പറഞ്ഞാലോ, കുറേ പേര് നമ്മളോട് ചോദിക്കുന്നു. പലപ്പോഴും നമ്മൾ ഈ പല ജോബ് വേക്കൻസീസും നമുക്കിവിടെ കിട്ടുന്നുണ്ടെങ്കിലും ഏതൊക്കെയാണ് ജെന്യുവിൻ എന്നുള്ളത് നമുക്ക് പലപ്പോഴും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലരും പലതും പറയാത്തത്. അങ്ങനെ ക്രോസ് വെരിഫൈ ചെയ്ത് നമ്മൾ ചോദിക്കുന്നതിന് ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുന്ന കമ്പനിയാണെങ്കിൽ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. പല കമ്പനീസും പിന്നെ റെസ്പോണ്ട് ചെയ്യാറില്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യമൊന്നും അങ്ങനെ എടുത്ത് പറയാത്ത കേട്ടോ. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. ദുബായിൽ ബേസ് ചെയ്തേക്കുന്ന ഒരു മെഡിക്കൽ കമ്പനിയിലേക്കാണ് ഈ ഒരു ഓഫ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ആക്ച്വലി ഇച്ചൊരു എക്സ്പീരിയൻസ്ഡ് വേണം. ആ ഓഫീസിലെ പ്രൈമറി ആയിട്ടുള്ള എല്ലാ കാര്യത്തിൻ്റെ അക്കൗണ്ട്സ് നോക്കി നടത്താനും ഒക്കെ ഉള്ള വേണം. ബാക്കി അവർക്ക് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഒക്കെയുള്ള വേറെയുള്ള, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു കമ്പനിയാണ്, നല്ലൊരു കമ്പനിയാണ്. സോ അവിടേക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആർക്കെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഹയറിംഗ് ആണ്. ഈ മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയക്കുക കേട്ടോ. HR@sherings.com. ഇതാണ് മനസ്സിലാവും. ഒന്നുകൂടെ ഞാൻ പറയാം, നോട്ട് ചെയ്തോ, അല്ലെ ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്തോ. നിങ്ങൾക്ക് ആ റെക്കോർഡ് ചെയ്യാനുള്ള സമയം ഞാൻ തരാം. ഇത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്കാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. വേഗം തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോള് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു മുൻതൂവലായിട്ട് വേണേൽ കരുതിക്കോ. HR@sherings.com. ഷെയറിങ്സ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ HR@sherings.com എന്ന് പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് സി വി അയക്കാം. സി അക്കൗണ്ട്സാണ് നോക്കുന്നത് നിങ്ങൾ, അതിന് വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ അക്കൗണ്ട്സും ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അക്കൗണ്ട്സ് മതി. നമ്മൾ ഈ പലപ്പോഴും മാനേജ്മെൻറ്റ് നമ്മുടെ അടുത്ത് പറയുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വേക്കൻസി ഇടുമ്പോൾ ഉണ്ടല്ലോ അൺവാണ്ടഡ് ആയിട്ടുള്ള, അത് നിങ്ങളെ അവിടെ തന്നെ അവർ ബ്ലോക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഭാവി പോലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്റ്റിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അവിടെ നിങ്ങൾ കറണ്ട് കമ്പനിയിൽ റെസിഗ്നേഷൻ ഇട്ട് ഇവിടെ വരാൻ ചിലപ്പോൾ അതിന് സമയം കാണത്തില്ല. അപ്പോൾ നിങ്ങൾ റെഡി ടു ഇമ്മീഡിയറ്റ്ലി ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ട്രയൽ ലക്ക് പലരും നോക്കിയെടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

നമ്മളൊക്കെ പ്രായമാകുമ്പോഴും ഉണ്ടല്ലോ ഈ ഒരു സോങ് അന്നത്തെയൊക്കെ നമ്മുടെ എവർഗ്രീൻ ആയിരിക്കും കേട്ടോ. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കും പഴയകാല സോങ്ങുകളാണ് ഏറ്റവും കൂടുതൽ എവർഗ്രീൻ ആയിട്ടുള്ള. അല്ല, ഓരോ കാലത്തിനും അതിൻ്റെതായിട്ടുള്ള സോങ്ങുകൾ എവർഗ്രീൻ ആയി മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ. എനിക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ കുഞ്ഞിക്കപ്പൽ മേഘമ എന്ന് പറയുന്ന ഈ ഒരു സോങ് ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത സോങ് തന്നെയാണ്. എനിവേസ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ എമിറേറ്റ്സ് എയർക്രാഫ്റ്റിൽ, അതായത് നമുക്കൊക്കെ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന പലരും ഉണ്ടാവും, പക്ഷേ എമിറേറ്റ്സ് എയർക്രാഫ്റ്റിലെ നെക്ക് പില്ലോ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ കയ്യിൽ നെക്ക് പില്ലോ ഉണ്ടെങ്കിൽ വെറുതെ കൊണ്ടുപോണ്ട എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ എയർക്രാഫ്റ്റിനാണ് വന്നേക്കുന്നത്, എല്ലാ എയർക്രാഫ്റ്റിനും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞു. ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഇൻ സം എയർബസ് A350 എന്നുള്ളൊരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനിയും എല്ലാ A350-യിലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. പുതിയതായിട്ട് വരാൻ പോകുന്ന A777-ൽ, അതായത് നമുക്ക് ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് എമിറേറ്റ്സിൻ്റെ, അതിൽ വരുന്ന ഇനിയും മാനുഫാക്ചറിലൊക്കെ തന്നെ ഇത് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. എയർബസ് A380-സിലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെ പറയുന്നുണ്ട്. എനിക്കൊന്നും ചെറിയൊരു മോഡിഫിക്കേഷൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ ആ ഒരു സംഭവത്തിന്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഞാനും ഉൾപ്പെടെ നമ്മൾ പലരും ഈ നെക്ക് പില്ലോ മേടിച്ച് വെച്ചിട്ട് യാത്ര പോകുന്ന സമയത്ത് നമ്മൾ എടുക്കാതെ പോകുന്ന ടീംസാണ് നമ്മൾ പലരും. അപ്പോൾ അതിന് ഒരു വലിയ ഒരു ആശ്വാസം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഒരുപാട് വീഡിയോസും വരുന്നുണ്ട് കേട്ടോ, പല ആളുകളും ഈ നെക്ക് പില്ലോ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാ എയർക്രാഫ്റ്റിനും ഇപ്പോൾ തന്നെ വന്ന് നിങ്ങൾ ഫ്ളൈറ്റിന് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട്. ഈ A350 എന്ന് പറയുന്ന കാറ്റഗറി, അത് എനിക്കൊന്ന് നാട്ടിൽ പോകുന്ന A350 ആണല്ലോ നമ്മുടെ, അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ്. കാരണം A380 എയർബസ് അങ്ങനെ എനിക്കൊന്നും ഫ്രീക്വൻ്റായിട്ട് അങ്ങനെ നാട്ടിലേക്ക് ഇടാറില്ലാത്ത ഒരു വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ ലോങ് ഫ്ലൈറ്റ്സ് ആണ് അത് കിട്ടുക. നാട്ടിലേക്ക് ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറഞ്ഞത്, A350 ആണെന്ന് തോന്നി എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാനും സഹായിച്ചത്. അപ്പോൾ എന്താണെങ്കിലും സൂൺ എല്ലാ എമിറേറ്റ്സിലും തന്നെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ആ വാർത്തയും എൻ്റെ വീഡിയോസൊക്കെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യൻ സംഘർഷം, ആക്രമണം തുടർന്ന ഇറാനും യുഎസും. ജന്തർമന്ദറിൽ പ്രതിഷേധം കടുപ്പിച്ച് പാറ്റകൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സി ജെ പി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ സി ജെ പി തീരുമാനം. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ നടന്നതിനു പിന്നാലെയാണ് സമരം ശക്തമായി തുടരാനുള്ള തീരുമാനം. ജന്തർ മന്ദറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഉപാധികൾ വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർമന്ദറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സി ജെ പി. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി സി ജെ പി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് ജെ പി നദ്ദ കബളിപ്പിച്ചുവെന്നും സി ജെ പി ആരോപിച്ചിരുന്നു. അതിനിടെ സി ജെ പി മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സി ജെ പിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. സി ജെ പി സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 ഐ പി എസുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. വിപുലമായ പരിപാടികളോടെ വി എസിന്റെ ചരമവാർഷികം സി പി എം ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പുന്നപ്രയിലെ വി എസിന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ വി എസിന്റെ അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് മാധ്യമപ്രവർത്തകൻ ടി സി രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാമ്പാറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു ടി സി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബിഡിഎസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്ന് റിപ്പോർട്ട്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമുസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദറബാസ് കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമുസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമുസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് 2 ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ചയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയണൽ മെസ്സി കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ബ്യൂട്ടിഫുൾ മിഡ് മോർണിംഗിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് July 21 ആണ്, ചൊവ്വാഴ്ചയാണ്. അപ്പോ ഒരിക്കൽ കൂടി മിഡ് മോർണിംഗ് യുദ്ധത്തിലേക്ക് സ്വാഗതം. യെസ്, ഓക്കെ. എന്നാലും നമ്മൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരോടും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇന്ന് ഇന്റർനാഷണൽ സ്പെഷ്യാലിറ്റീസ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറയാൻ വല്ലതും വേണ്ടേ തുടക്കത്തിൽ? സാധാരണ നമ്മൾ ഈ പറഞ്ഞുള്ള ഓർമ്മ ദിവസങ്ങളോ അല്ലെങ്കിൽ ബർത്ത്ഡേയ്സോ ഒക്കെ ആയിരിക്കും പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വിട്ടുപോയിട്ട് ഒരാൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന ആ ഓർമ്മ ദിനം എല്ലാവരും സംസാരിച്ച് കേൾക്കുന്നില്ലല്ലോ എന്നായിപ്പോയി. എന്തായാലും തുടക്കത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന ആ ഒരു സ്പെഷ്യൽ മെമ്മറി പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനനായകൻ VS അച്യുതാനന്ദൻ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്ന് ഒരു വർഷം, കൃത്യം ഒരു വർഷം തികയുന്ന ദിവസമാണ്. ജ്വലിക്കുന്ന ആ ഒരു വിപ്ലവ ഓർമ്മയ്ക്ക് ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന ആലപ്പുഴ വലിയ ചുടുകാട്ടിലെ സ്മാരകത്തിന്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തും സമരം ചെയ്ത പോരാട്ട വഴികളിലും VS എന്ന രണ്ടക്ഷരം പകർന്നു നൽകിയ ആ ഒരു എനർജി അത് ചെറുതൊന്നുമല്ല അല്ലേ. പ്രായത്തെ പോലും തോൽപ്പിച്ച ആ പോരാട്ട വീര്യം, ജനങ്ങളുടെ ശബ്ദമായി മാറിയ ആ ഒരു ശൈലി, അതൊരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും, നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തിയിൽ നിന്നും, ആ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോവുകയേയില്ല. ഇപ്പം ജനമനസ്സുകളിൽ ആ പോരാട്ട വീര്യം എന്നും ഒരു അണയാത്ത പുഷ്പമായി, ഒരു വാടാമലരായി നിലനിൽക്കും. നമ്മുടെ പ്രിയപ്പെട്ട ജനനായകന് ആ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ ഒരു റെസ്പെക്റ്റോടെ, ആ ഒരു പോസിറ്റീവ് വൈബോടെ നമ്മുടെ ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിലും ട്രാവലിംഗിനിടയിലും ഈ കുഞ്ഞു കുഞ്ഞു ഫ്രഷ്നസ് തരാൻ നല്ല നല്ല അടിപൊളി പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനി 2 മണിവരെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ സമാന നിമിഷങ്ങളെക്കുറിച്ചുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ മറക്കണ്ട, തുടക്കം തന്നെ മെസ്സേജസ് അയച്ചുള്ളൂ. August 6 നമ്മളൊരു ട്രിപ്പ് പോകുന്നു സലാലയിലേക്ക്. അപ്പോൾ ഹോം 92.2 FM ലിസണേഴ്സിൽ നിന്ന് ഒരു ഗോൾഡൻ ചാൻസിൽ ഒരാളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, അത് സോലാർ സഫാരി 2 ആണ് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു ഗോൾഡൻ ചാൻസിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കോ. ഇനി 2 ദിവസം കൂടി മാത്രമേ നമുക്ക് ആ ഒരു ചാൻസ് ഉള്ളൂ കേട്ടോ. മാക്സിമം അയച്ചുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കൂടെയുള്ള ആളെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സോലാർ സഫാരി 2 വിളിക്കാം. നമ്പർ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. സെയിം ഡേ തന്നെ മറ്റൊരു ട്രിപ്പ് കൂടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ലേഡീസ് ഒലി ട്രിപ്പാണ്. സോ അതിലും സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ളൊരു പുതിയ പുതിയ സുഹൃത്തുക്കളെ കാണാനും ഒരു മനോഹരമായ സ്ഥലം വിസിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അസുലഭ അവസരമാണ്. സോ എൻജോയ് ദി ട്രിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാവുന്നതേ ഉള്ളൂ. അതിനായി ഈ ഒരു ഗോൾഡൻ ചാൻസിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിൾ തിങ് ആണ്, ഇത്രയേ ഉള്ളൂ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാർ സഫാരി SOLARSAFARI. സോലാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്നതിലേക്കാണ്. ഇതിന്റെ ഫോർമാറ്റ് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വേഗം മെസ്സേജ് അയച്ചോളൂ. ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആ ഭാഗ്യവാനോ അല്ലെങ്കിൽ ഭാഗ്യവതിയോ ആരാണെന്ന് തിരിച്ചറിയാൻ. വേഗമായിക്കോട്ടെ, സലാലയിലേക്ക് August 6 പോകുന്ന ട്രിപ്പിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് വരാനുള്ള ഒരു അവസരമാണുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രെൻഡിങ് സോങ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള വിശേഷങ്ങളുമായി തിരികെ എത്താം. Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമ്മുടെ പ്രകൃതിയില്ലേ, നമുക്ക് പ്രകൃതിയിലെ ഒരുപാട് വിശേഷങ്ങൾ ദിനവും നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഡേറ്റ് പാംസ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഈന്തപ്പനകൾ എന്ന് പറയും. ഈ നമ്മുടെ യുവയുടെ സംസ്കാരവുമായിട്ടും അതിൻ്റെ പൈതൃകവുമായിട്ടും അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, ഒരു ഫ്രൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈന്തപ്പഴം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി ഒരു പുതിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് യുവയിൽ കാണപ്പെടുന്ന പുതിയ ഈന്തപ്പഴ വെറൈറ്റീസ് ഔദ്യോഗികമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാനും അതിന് അർഹിക്കുന്ന രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള വലിയൊരു ഇനിഷ്യേറ്റീവിനാണ് അവർ തുടക്കം കുറിക്കാൻ പോകുന്നത്. ശരിക്കും ഈ മരുഭൂമിയിലെ ജീവിതത്തിന് എന്നും തണലും തനിമയും ഒക്കെ പകർന്നു നൽകിയ ഈന്തപ്പനകളെ ആദരിക്കാനും വരും തലമുറയ്ക്കായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ എന്താ പറയുക സംരക്ഷിക്കാനുള്ള ഒരു നല്ല സ്റ്റെപ്പായിട്ടാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. അൽദഫ്ര ഡേറ്റ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഇത്തരത്തിലൊരു പ്രോജക്റ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാവുകൾക്കും തെങ്ങുകൾക്കും ഓരോ പ്രത്യേക പേരും തനിമയൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെയും പുതുതായിട്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന പുതിയ വെറൈറ്റീസ് അടുത്ത തലമുറയിലേക്ക് കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റിയോടുകൂടി കൈമാറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതുകൊണ്ട് ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അബുദാബി ഹെറിറ്റേജ് അതോറിറ്റി ഇതിനായിട്ട് എല്ലാ ഡേറ്റ് ഗ്രോവേഴ്സിനോടും പുതിയ വെറൈറ്റീസ് കയ്യിലുള്ള കർഷകരോടൊക്കെ മുന്നോട്ട് വരാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വ്യക്തമായിട്ട് ചില ഗൈഡ് ലൈൻസും ക്രൈറ്റീരിയയും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈന്തപ്പഴത്തിന് മറ്റ് അറിയപ്പെടുന്ന വെറൈറ്റീസിൽ നിന്നും വ്യക്തമായിട്ടുള്ള കുറേ ഡിഫറൻസസ് ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്ന്. പിന്നെ നല്ല ക്വാളിറ്റി, മികച്ച ടേസ്റ്റ്, കാഴ്ചയിലുള്ള ആ ഒരു സ്പെഷ്യാലിറ്റി, ആ ഒരു പ്രത്യേകത, കൃഷി രീതിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത ശേഷമായിരിക്കും ഇതിനെന്തായാലും ഒരു ഒഫീഷ്യൽ രജിസ്ട്രേഷൻ അവർ കൊടുക്കുക. അപ്പോൾ ഇതൊരു സാധാരണ വാർത്തയായിട്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മണ്ണിൻ്റെ സംസ്കാരത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയാണിത്. അപ്പം കാരണം ഈ കാലങ്ങൾ എത്രയോ കടന്നു പോകട്ടെ, വർഷങ്ങൾ എത്ര കടന്നു പോയാലും ഒരു ഹൈടെക് ടെക്നോളജി കടന്നു വന്നാലും, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സ്വന്തം പാരമ്പര്യത്തെയും കൃഷിയും ഒക്കെ ചേർത്ത് വയ്ക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കുന്ന ഒരു കരുതലില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയറിംഗ് ആണ് അല്ലേ. നമ്മളിൽ പല ആൾക്കാരും ഡെയിലി ലൈഫിൽ ഈന്തപ്പഴം കഴിക്കാറില്ലേ അല്ലേ, എല്ലാ ദിവസവും ഒരെണ്ണം വെച്ചിട്ടെങ്കിലും നമ്മൾ കഴിക്കാറില്ലേ. മോർണിംഗ് എനർജി ബൂസ്റ്റിനായിട്ട് ഒരു ഡേറ്റ് ഷേക്ക് കുടിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി സ്നാക്കായിട്ട് ഡേറ്റ്സ് കൊടുക്കുന്നവരുണ്ടാവാം. അത്രയും നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഭക്ഷണത്തിന് പിന്നിൽ ഇത്രയും വലിയൊരു ഹെറിറ്റേജ് പ്രോജക്റ്റ് നടക്കുന്നു എന്നറിയുമ്പോൾ ഒരു സുഖമില്ലേ, ഒരു സന്തോഷമില്ലേ, ഒരു രസമായിട്ട് തോന്നില്ലേ ഇത് കാര്യങ്ങൾ. അപ്പോൾ അബുദാബി ഹെറിറ്റേജ് അതോറിറ്റിയുടെ ഈ ഒരു നല്ല ഇനിഷ്യേറ്റീവിന് നമുക്ക് നല്ലൊരു എന്താ പറയുക വിഷസ് കൊടുക്കാം അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും പാരമ്പര്യത്തെയും ഒക്കെ ചേർത്ത് പിടിക്കാൻ ഈ വാർത്ത കൊണ്ട് എല്ലാവരും അത് ഓർക്കാൻ കാരണമാകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവിടെ ചെറിയൊരു ജീവിവർഗത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് യു ഐ ഗവൺമെൻറ് കാണിക്കുന്ന ആ ഒരു മനസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ തന്നെ ഈ അതും ഏറ്റവും ചൂടിൽ തിളച്ചു മറിഞ്ഞ് നാളെ നമ്മളെ ആസ്വദിപ്പിക്കാനായിട്ട് ഉണ്ടായി നിൽക്കുന്ന ഒരു മരമാണ് ശരിക്കും ഈന്തപ്പന അല്ലേ. ഈന്തപ്പഴം അത്ര ചൂടിലാണിത് വിളയുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഫീൽസ് ലൈക്ക് 54 അല്ലെ 50 degrees സെൽഷ്യസ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല വിളഞ്ഞ ഈന്തപ്പഴങ്ങൾ ഉണ്ടാവേണ്ട ഒരു ടൈമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊരു വെറൈറ്റി വരുമ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പദവി കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ലോകമെമ്പാടും അത് എത്തട്ടെ, ആൾക്കാർക്ക് നമ്മുടെ സ്വന്തമായതുകൊണ്ട് അതിനൊരു എന്താ പറയുക ഒരു ചേർത്ത് നിർത്തൽ ഇല്ലാതെ പോകണ്ട എന്ന് അർത്ഥമാക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു തമിഴ് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ. 0585829220 എന്ന നമ്പറിലേക്ക്.
2: Home FM presents Tamil Song of the Hour. Tamil Part Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: brought to you by ABC Cargo and Courier, number one in GCC.
1: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കും. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ചില റോഡുകൾ നല്ല രീതിയിൽ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ അൽ ഖബൈസി ഏരിയയിലൂടെയും E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് വഴിയൊക്കെ പോകുന്നതിന് അല്പം ഒരു എക്സ്ട്രാ ടൈം കയ്യിൽ കരുതുന്ന നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ 13D79 ഖാലിദ് ബിൻ വാലി സ്ട്രീറ്റ്, ഉം ഖുറൈദ് ഫസ്റ്റ്, അതുപോലെ D86 ഫസ്റ്റ് അൽഖയിൽ സ്ട്രീറ്റ്, പിന്നെ വസൻ തേർഡ്, ഇവിടൊക്കെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു റെഡ് മാർക്ക് കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒക്കെ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കാണിക്കുന്നത്. സോ ഈ ഒരു വഴിയിലൂടെ പോകുന്നൊരു ശ്രദ്ധിച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഇനി മോഡറേറ്റ് ട്രാഫിക് നോക്കുകയാണെങ്കിൽ E11 അൽഇത്തിഹാദ് സ്ട്രീറ്റിൽ അൽനാദ ഫസ്റ്റ് മുതൽ ഹൊറലൻസ് ഈസ്റ്റ് വരെ സ്ട്രെച്ചിലും റാസൽഖോർ ഇൻഡസ്ട്രി ഏരിയ 2 തേർഡ് സ്ട്രീറ്റിലും കാര്യമായിട്ടുള്ള കുരുക്കൊന്നും കാണിക്കുന്നില്ല. ചെറിയ തോതിൽ വാഹനങ്ങളുടെ തിരക്ക് കാണിക്കുന്നേ ഉള്ളൂ. ഏതായാലും എല്ലാവരും റഷാക്കാതെ കൃത്യമായിട്ട് ലെയിൻ ഡിസിപ്ലിൻ ഒക്കെ പാലിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
0: ട്രാഫിക് അപ്ഡേറ്റ് brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
2: മഴയിലും വെയിലും കൂടാ ചായക്കൊപ്പം വട, ഇടഞ്ഞാൽ നമുക്കും മൊട, കൂട്ടായാൽ നമ്മൾ പട. ദാരാ മലയാളിടാ
3: കേറി വാ മക്കളെ, കേറി വാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. ഫുട്ബോൾ പ്രേമികൾക്കും സ്പോർട്സ് ലവേഴ്സിനും ഒക്കെ ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ല വാർത്തയുമായിട്ടാണ് ഇപ്പം ഞാൻ വരുന്നത്. അതിനു മുമ്പ് ഒരുപാട് പേര് നമ്മുടെ സോല സഫാരി ട്രാവലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. കൃത്യമായിട്ട് കേട്ടോളൂ, സോലയാണ്, സോളാർ അല്ല കേട്ടോ. സോല ZOLA, സോല സഫാരി ടൂർസ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ പോകുന്നത് ട്രിപ്പിന് നമ്മൾ പോകുന്നില്ല, ഹോം എഫ് എം ടീമല്ല പോകുന്നത്. ഹോം എഫ് എം ലിസണേഴ്സിൽ നിന്നും ഒരാളെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് 5 days സലാല പോയി കണ്ട് തിരിച്ചു വരാനുള്ള അവസരമാണ്. അപ്പോൾ മെസ്സേജ് അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് August 6 വ്യാഴാഴ്ച വൈകിട്ട് 5 ദുബായിൽ നിന്നും അവരോടൊപ്പം യാത്ര ചെയ്യാനുള്ള ഒരു അവസരമുള്ളത്. അത് കഴിഞ്ഞ് 5 ശേഷം തിങ്കളാഴ്ച, അതായത് വ്യാഴാഴ്ച നമ്മൾ പോകുന്നു, വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച രാവിലെ 7 തന്നെ ദുബായിൽ, എവിടെയാണോ നിങ്ങൾ എവിടുന്നാണോ കയറിയത് അവിടെ തന്നെ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യും. എല്ലാ ചെലവുകളും സഹിതം ഫ്രീ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാനുള്ള സമയമാണ്. ഇപ്പം നാട്ടിലൊക്കെ പോകാൻ നിൽക്കുന്ന ഒരുപാട് പേരില്ലേ. സോ നിങ്ങൾക്ക് ഒരാൾക്ക് ഈ അവസരം കിട്ടുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ട് അവരെ കൂടെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കമ്പനിയിൽ അവരുടെ നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ചിട്ട് നമ്പറിലേക്ക് വിളിക്കണമെങ്കിൽ നമ്പർ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അവർ പറയും. അത് ഫ്രീ അല്ല, നിങ്ങളത് സംസാരിച്ചാൽ മാത്രം മതിയാകും. സോ ഈ ഒരു ഭാഗ്യ നിമിഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ശേഷം സോല ZOLA സോല സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്തതിന് ശേഷം അയക്കേണ്ട നമ്പർ 0585829220. യെസ്, അപ്പോൾ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്കും സ്പോർട്സ് ലവേഴ്സിനും പറ്റിയ ആ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയ വമ്പൻ പോരാട്ടങ്ങളെല്ലാം മെനഞ്ഞാന്ന് കഴിഞ്ഞു. ലോക കിരീടം ചൂടിയ നമ്മുടെ വിന്നേഴ്സ് സ്വന്തം നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഹീറോസ് എന്ന് പറയുന്നത് വേറെ ആരല്ല, നമ്മുടെ സ്പാനിഷ് ടീം തന്നെയാണ്. അപ്പോൾ കലാശ പോരാട്ടത്തിൽ കിരീടം ഉയർത്തിയ ആ ഒരു എന്താ പറയുക, ഒരു ഗ്ലോറിയസ് മൊമെന്റിന് ശേഷം ലോകകപ്പ് ട്രോഫിയുമായിട്ട് മാഡ്രിഡ് നഗരം ചുറ്റിയിരിക്കുകയാണ് സ്പാനിഷ് പട. അപ്പോൾ ആ ഒരു ഫോട്ടോയും വിഷ്വൽസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടവർക്കറിയാം, എൻ്റെ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് വെറൊരു ആഘോഷം മാത്രമായിരുന്നില്ല, ആ ഒരു നാട് മുഴുവനും തെരുവിലിറങ്ങി തങ്ങളുടെ ഹീറോസിനെ ചേർത്ത് പിടിച്ചൊരു നിമിഷമായിരുന്നു അത്. അപ്പോൾ ഈ നഗരവീഥികളിൽ ഇങ്ങനെ എന്താ ആരാധകരുടെ വമ്പൻ തരംഗമാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. റെഡും യെല്ലോയും കളറിലുള്ള ജേഴ്സികളൊക്കെ അണിഞ്ഞ് പതാകകളൊക്കെ വീശി പാട്ടുകളൊക്കെ പാടി ഇങ്ങനെ ആളുകൾ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ കാണാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ വിക്ടറി പരേഡിൽ തുറന്ന ബസ്സിൽ ലോകകപ്പ് ട്രോഫിയുമായിട്ട് കളിക്കാരിങ്ങനെ ഓരോരുത്തരായിട്ട് ആരാധകരെ അഭിവാദ്യം ചെയ്തപ്പോൾ മാഡ്രിഡ് നഗരം ശരിക്കും ഒരു റെഡ് സീ ആയി മാറുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം ഈ ഒരു ആഘോഷത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താരങ്ങളെ കൊട്ടാരത്തിൽ പാലസിലേക്ക് നേരിട്ട് സ്വീകരിച്ച രാജകുടുംബത്തിന്റെ നിലപാടാണ്. അപ്പൊ സ്പാനിഷ് കിങ് നേരിട്ടെത്തിയാണ് താരങ്ങൾക്ക് ആദരവും അഭിനന്ദനങ്ങളും ഒക്കെ അറിയിച്ചത്. ഓ എന്ത് രസമായിരിക്കും അല്ലേ അത്. അപ്പോ ആ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തി ആ ടീമംഗങ്ങളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ആദരിച്ച ആ ഒരു നിമിഷം സ്പോർട്സ് ഹിസ്റ്ററിയിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ട് അടയാളപ്പെടുത്താവുന്ന ഒന്നാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് വെറും ഒരു ഗെയിം മാത്രമല്ല അല്ലേ, അത് ശരിക്കും നമ്മളെ ജനങ്ങളെ എത്രത്തോളം ഒന്നിച്ചു നിർത്തുന്ന ഒരു ഫീലിംഗ് ആണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളായിരുന്നു ശരിക്കും മാഡ്രിഡിൽ നിന്ന് ഉടനീളം ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടുത്തെ യൂത്തിൻ്റെ ഒരു ആവേശവും സീനിയർ പ്ലെയേഴ്സിൻ്റെ അനുഭവ സമ്പത്തും ഒരുപോലെ ചേർന്നപ്പോൾ സാധ്യമായിട്ടുള്ള ഈ ഒരു നേട്ടം വരുന്ന തലമുറയിലെ കുട്ടി ഫുട്ബോളേഴ്സിന് നൽകുന്ന ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ചെറുതൊന്നും. അപ്പൊ കളിക്കളത്തിലെ ആവേശം കഴിഞ്ഞെങ്കിലും ആ ഒരു വിക്ടറിയുടെ വൈബും എനർജിയും ഇപ്പോഴും ലോകത്തെമ്പാടുള്ള ഫുട്ബോൾ ആരാധകരിൽ നിന്ന് വിട്ടുമാറിയിട്ടേയില്ല. അപ്പൊ ഓരോ തവണ ഈ ട്രോഫിയുടെ ചിത്രങ്ങൾ കാണുമ്പോഴും ഈ ഒരു സ്പോർട്സ് ലവർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗൂസ് ബംസ് അത് വേറെ തന്നെയാണ് അല്ലേ. അപ്പോ സ്പാനിഷ് ടീമിനും അവരെ നെഞ്ചിലേറ്റിയ എല്ലാ ഫുട്ബോൾ ഫാൻസിനും നമ്മളിൽ നിന്നുള്ള വമ്പൻ അഭിനന്ദനങ്ങൾ നമ്മൾ അറിയിക്കുന്നു. അപ്പോ ഈ ഒരു വമ്പൻ സ്പോർട്സ് എനർജിയിൽ നിന്ന് നമുക്ക് അടുത്തൊരു എവർഗ്രീൻ ഹിറ്റിലേക്ക് പോയാലോ. യെസ് എൻജോയ് ദ സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാല കൈവിട്ടു, എൽ ഡി എഫിന്റെ അവിശ്വാസം പാസായി. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ണത്തിന് പദവി തെറിച്ചു. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനം എടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. അതേസമയം ജില്ലയിലെ UDF നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും വിപ്പ് ലംഘിച്ചാൽ കടുത്ത അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും നേരത്തെ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുളിക്കണ്ണം കുടുംബത്തിലെ 3 പേരും കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്വതന്ത്രരുമടക്കം 14 പേരായിരുന്നു ഭരണപക്ഷത്ത് ഉണ്ടായിരുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചതിൽ ആഭ്യന്തരവകുപ്പിന് കടുത്ത അതൃപ്തി. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് മേധാവിയോട് വിശദീകരണം തേടാനും തീരുമാനമായി. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കും. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഉത്തരമേഖല IG ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. വഖഫ് ബോർഡിന് ആശ്വാസം. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി റദ്ദാക്കി സുപ്രീംകോടതി. സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. കേരള വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി പരിഗണിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിച്ചത്. കേസിൽ BJP നേതാവ് ഷോൺ ജോർജ് അടക്കം തടസ്സഹർജി നൽകിയിരുന്നു. ഇന്ത്യ US കരാറിനെതിരെ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ കിസാൻ ഘട്ടിലേക്ക് കർഷക പ്രതിഷേധ മാർച്ച്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരാണ് തലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അതിർത്തികളിൽ സുരക്ഷ ശക്തം. ഹരിയാന അതിർത്തി വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഹരിയാനയിൽ സംഘർഷത്തിനിടയാക്കി. കർഷകർ ഹിസാർ, ശംഭു തുടങ്ങിയ പ്രധാന ടോൾ പ്ലാസകൾ ഉപരോധിച്ചതോടെ ദേശീയപാതകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കി CJP. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നതിന് പിന്നാലെയാണ് സമരം ശക്തമായി തുടരാൻ CJP തീരുമാനിച്ചത്. ജന്തർ മന്ദിറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റ് പ്രതിപക്ഷം സ്തംഭിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയാണ് കടുത്ത പ്രതിഷേധം ഉയരുന്നത്. നിരക്ക് പരിഷ്കരണം, ബൈക്ക് ടാക്സി അവസാനിപ്പിക്കൽ അടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരളത്തിൽ ഇന്നു മുതൽ ഓൺലൈൻ ടാക്സി കാർ ഡ്രൈവർമാർ അനിശ്ചിതകാല സമരം നടത്തുകയാണ്. പണിമുടക്കിന്റെ ഭാഗമായി ഉബറോല, റാപ്പിഡോ, കേരള സവാരി കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് സന്ദർശനത്തിനെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സുറാൻ മംദാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇതിനാണ് ട്രംപിന്റെ മറുപടി. പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുന്നു. ഇറാൻ US ആക്രമണം തുടരുകയാണ്. ഇറാന് നേരെയുള്ള US വ്യോമാക്രമണം തുടർച്ചയായ 10th ദിവസവും ശക്തമായി തുടരുന്നതിനിടെ ഹോർമസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. അമേരിക്ക ആക്രമണം തുടരുന്നിടത്തോളം ഹോർമുസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാനും അവകാശപ്പെട്ടു. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് 2 കപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും മെസ്സി.

0: Mid Morning with Nitya. Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പം നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യുഎയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ഈ നാടിനെയും ഈ നമ്മുടെ വീടിനെയും ഒക്കെ ഓർത്ത് നിശബ്ദമായിട്ട്. യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പം നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യുഎയുടെ വളർച്ചയ്ക്ക്

പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓണം മിസ്സാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. എന്നാൽ ഈ ഓണത്തിന് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മുഖത്ത് ഒരു കുഞ്ഞു പുഞ്ചിരി വിരിക്കാൻ ഞങ്ങളും കൂടെ ചേരുകയാണ്. ഹോം 92.2 FM അൽവാസൽ റോഡ് ജുമേറയിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നൊരുക്കുന്ന ഒരു സ്നേഹ സദ്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ യുഎയുടെ വികസനത്തിനായിട്ട് ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച ഈ ഓണത്തിന് അർഹിക്കുന്ന ഒരു സന്തോഷം ലഭിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു സുഹൃത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പ്രിയപ്പെട്ട ആളെ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്, ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇനി പറയുന്ന ഫോർമാറ്റിൽ മെസ്സേജസ് ഇപ്പോൾ തന്നെ അയച്ചു തുടങ്ങുക. നിങ്ങളല്ല, നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു, നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സജസ്റ്റ് ചെയ്യാം. അതല്ല, അത് നിങ്ങൾ തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ താഴെ ഒന്ന് മെൻഷൻ ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി, ഈ നാടിനെ കെട്ടിപ്പടുക്കുന്നതിൽ, ഈ നാടിന്റെ വികസന മാതൃകയിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. സോ ഇത്രയും മാത്രമേ ഉള്ളൂ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഓണ സദ്യ ഇതിൽ എന്തെങ്കിലും ഫോർമാറ്റിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിക്കുന്നതായിരിക്കും. ഹോം ഓണ സദ്യ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ അറിയാലോ, 0585829220 എന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. തിരഞ്ഞെടുക്കുന്ന 10 വിന്നേഴ്സിനാണ് ഖടക് റെസ്റ്റോറൻറ്റിൽ ഞങ്ങളോടൊപ്പം മനോഹരമായിട്ടുള്ള ആ ഒരു രുചികരമായ ഓണ സദ്യ കഴിക്കാനുള്ള അവസരമുള്ളത്. അപ്പോൾ ഖടക് ഓണം എന്ന് പറയുന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, നമ്മളെ നയിച്ചവർക്ക് നന്ദി പറയാൻ കൂടിയിട്ടുള്ള ഒരു ഓണമാണ്, അല്ല ഒരു സമയമാണ്. സോ ഹറിയപ്പ്, നിങ്ങളുടെ മെസ്സേജസ് ഇപ്പം തന്നെ അയച്ചോളൂ. ഹോം ടൈപ്പ് ചെയ്യുക, ഓണ സദ്യ നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: യെസ് വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഒരു മിഡ് മോർണിംഗ് ടൈമിൽ നമ്മൾ സിനിമകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഒഡീസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കലും അത് മറ്റെങ്ങും വേറൊരു പ്ലാറ്റ്ഫോമിലും അല്ല കാണേണ്ടത്, കൃത്യമായിട്ട് തിയേറ്ററിൽ പോയി കാണണമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നൂറ് പേർക്കും തിയേറ്ററിൽ പോയി കാണാൻ പലപ്പോഴും ചില സിനിമകൾ കാണാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ OTT പ്ലാറ്റ്ഫോമുകളെ ആയിരിക്കും പലപ്പോഴും ആശ്രയിക്കുന്നത്. അപ്പോൾ OTT നമുക്കങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ കൊറോണ OTT വലിയൊരു എന്താ ആശ്വാസമാണ് 1% ആൾക്കാർക്കെങ്കിലും. എന്തായാലും ഇപ്പോൾ OTT കണ്ടന്റ് ലവേഴ്സിന് ഒരുപോലെ സന്തോഷം തരുന്നൊരു പുതിയ അവാർഡ് വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാഷണൽ ഫിലിം അവാർഡുകളും മറ്റ് ബിഗ് സ്ക്രീൻ പുരസ്കാരങ്ങളും പോലെ തന്നെ ഇപ്പോൾ ഈ ഡിജിറ്റൽ സ്പേസിലും മികച്ച സൃഷ്ടികൾക്ക് അർഹമായിട്ടുള്ള അംഗീകാരങ്ങൾ കിട്ടാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്നൊരു അവാർഡ് നൈറ്റിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിരിക്കുകയാണ് OTTയിലൂടെ നമ്മൾ കണ്ട വെബ് സീരീസ് ആയിട്ടുള്ള 4.5 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയ ഈ 4.5 റിലീസ് ചെയ്ത സമയം മുതൽ തന്നെ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ജനപ്രീതിക്ക് ഔദ്യോഗിക അംഗീകാരം കൂടി കിട്ടിയിരിക്കുകയാണ്. മികച്ച നടനായിട്ട് സഞ്ജു ശിവറാമും മികച്ച നടിയായിട്ട് ദർശന സുദർശനുമാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. സീരീസിലെ പ്രകടനത്തിലൂടെ സഞ്ജു ശിവറാമിന് കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡുകളിൽ ഒന്നായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഈ അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതായത് ഒരുപാട് കാലത്തെ ആ ഒരു ഹാർഡ് വർക്കിന് ശേഷം കിട്ടിയ ഒരു അംഗീകാരമാണ്, അത് പുള്ളിക്ക് കൊടുക്കുന്ന ഒരു എനർജി ചെറുതൊന്നും അല്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഞ്ജുവിനും ദർശനയ്ക്കും പുറമെ 4.5 എന്നുള്ള ആ ഒരു ഒറ്റ വെബ് സീരീസിൽ അവാർഡ് നൈറ്റിൽ പല കാറ്റഗറീസിലായിട്ട് നേട്ടങ്ങൾ കൊയ്തെടുത്ത് എന്നതിൻ്റെ ഒരു അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കൃത്യമായിട്ടുള്ള കഥ, ഒപ്പം ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന മികച്ച കോമഡി ടൈമിംഗ്, അതുപോലത്തെ പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ OTT കണ്ടന്റുകൾക്ക് എത്രത്തോളം മാസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഈ 4.5 എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ആ ഒരു ലവ്, അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ റെക്കഗ്നീഷൻസ് കൂടി കിട്ടുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് മലയാളത്തിൽ കൂടുതൽ നല്ല ഡിജിറ്റൽ കോണ്ടന്റ്സ് ഉണ്ടാകാനുള്ള വലിയൊരു ഇൻസ്പിറേഷൻ കൂടിയാണ് അല്ലേ. അപ്പോൾ അവാർഡുകൾ തൂത്തുവാരിയ സഞ്ജു ശിവറാമിനും ദർശനയ്ക്കും 4.5 ടീമിനും നമ്മുടെയും ആശംസകൾ അറിയിക്കുന്നു. ഇതുപോലെ മികച്ച അവാർഡുകൾ വരട്ടെ. അവാർഡുകൾ എന്ന് പറയുമ്പോൾ നാഷണൽ അവാർഡ് അല്ലെങ്കിൽ വലിയ വലിയ അവാർഡുകൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മാത്രം നോക്കും. എനിക്ക് തോന്നുന്നു ഫിഫയില് പിന്നെ നമ്മുടെ ഒഡീസയിലൊക്കെ മുങ്ങിപ്പോയ അവാർഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സത്യത്തിൽ അങ്ങ് മറന്നേ പോയി. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് വേറൊരു തലത്തിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമിന് കിട്ടിയ അവാർഡിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാമെന്ന്. അതോടൊപ്പം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, UAE അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാനായി സഹായിച്ചവരിൽ അല്ലെങ്കിൽ വിയർപ്പൊഴുക്കിയവരിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടോ അദ്ദേഹത്തിനെ കൂടി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ കടക് ഓണസദ്യ നമ്മൾ ആ ഒരു 10 പേരെ കൂട്ടിയിട്ടാണ് ആഘോഷിക്കുന്നത്, ഹോം 92.2 FM കടക് റെസ്റ്റോറൻറ്റും ചേർന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ഓണസദ്യ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ആ വ്യക്തി, അതല്ല ആ സ്ഥാനത്ത് നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ എത്തി എന്നുള്ളതിന് നമുക്ക് തീർച്ചയായിട്ടും ഒരു റിപ്ലൈ തരണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, ഇപ്പോ സമയം 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ റാസൽകോർ 5th Street, അതുപോലെ ബിസിനസ് ബേ, ഒപ്പം അൽസത്വ ഏരിയകളിലൊക്കെ വാഹനങ്ങൾ സാവധാനം നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതുപോലെ തന്നെ അൽക്കൂസ് ഇൻഡസ്ട്രിയൽ സെക്കൻഡിലും അൽക്കരാമ സ്ഥല ഏരിയാസിലുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വഴികളിലൂടെ ട്രാവൽ ചെയ്യുന്നവർ അല്പം എക്സ്ട്രാ ടൈം കരുതുന്ന നന്നായിരിക്കും. ലെയിൻ മാറി ഓവർടേക്കൊന്നും ചെയ്യാതെ സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെ എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Mid Morning with Nitya.
1: അങ്ങനെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ കേട്ട് ആ ഒരു വൈബിൽ നമ്മൾ തിരികെ വരുമ്പോൾ ഇനി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫുട്ബോൾ ലോകകപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാണ് നിത്യ അതിനെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ജേഴ്സി ഇട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് വേറെ കാര്യം. അതൊക്കെ ആ ആവേശത്തിൻ്റെ പുറത്ത് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. പല ആൾക്കാരും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഈ ജേഴ്സി ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എനിവേ, അതൊക്കെ ഒരു സന്തോഷമാണ്, ആവേശമാണ്, അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ പറയുക, ആ ഫുട്ബോൾ ലോകകപ്പ് സ്റ്റേഡിയത്തിലിരുന്ന് ആ നേരിട്ട് കാണുന്ന ആ ഒരു അന്തരീക്ഷം നേരിട്ട് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളിൽ ഭൂരിഭാഗം കായിക പ്രേമികളുടെയും ജീവിതത്തിലെ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരിക്കും അല്ലേ. അപ്പൊ ആ ഒരു ഫീല് വീണ്ടെടുക്കാൻ ഇപ്രാവശ്യം ഫുട്ബോൾ കാണാനായിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോയിരുന്നാണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സഹിതം എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. അവരുടെ ടീമൊക്കെ തോറ്റുപോയോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അവരതിനെ പോയിട്ട് ഇഷ്ടമുള്ള ഒരു ആൾക്കാരുടെ കൂടെ ഇരുന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഉറക്കം തൂങ്ങി ഇവിടെ വന്നിരുന്ന എത്രയോ പേരെ ഞാൻ കണ്ടു. ഇപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. എനിവേ, എന്തായാലും ശരി, നമ്മളത് പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു ഡ്രീമിന് ബേസ് ചെയ്തൊരു കാര്യം പറയാം. ഇനി ടിക്കറ്റ് ചാർജും ഫ്ലൈറ്റ് ടിക്കറ്റും സ്റ്റേയും ഒക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ, അതൊക്കെ പണക്കാരുടെ കളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കാറുണ്ട്. ആ ആഗ്രഹം അവിടെ ഉപേക്ഷിക്കാറാണ് പതിവ് അല്ലേ. പക്ഷേ ഇനി അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കണ്ട. കാരണം നമ്മൾ വിചാരിച്ച വളരെ സ്മാർട്ടായിട്ട് ഒരു ചെറുതല്ലാത്ത സേവിങ്സ് പ്ലാൻ ചെയ്ത് അടുത്ത വേൾഡ് കപ്പ് നേരിട്ട് പോയി കാണാൻ സാധിക്കും എന്നുള്ളൊരു വിശേഷമാണ് പറയാൻ പോകുന്നത്. അതും വലിയ തുകയൊന്നുമില്ല, 100 രൂപ, 100 രൂപ ദിവസവും കൃത്യമായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 2030 അല്ലേ, ഇനിയിപ്പോൾ 4 വർഷം കഴിഞ്ഞു, 2030 ഫുട്ബോൾ വേൾഡ് കപ്പിനാണ് ഈ ഒരു അടിപൊളി പ്ലാനിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ ഈ 3 രാജ്യങ്ങളായിട്ടാണ് 2030 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ അന്നു തന്നെ ചിലവാക്കി കളയാതെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ ഒരു വമ്പൻ ടൂർണമെന്റിന് സാക്ഷിയാകാൻ ദേ നമ്മളെപ്പോലുള്ളവർക്കും സാധിക്കും. ഇപ്പൊ ജോലി ഉത്തരവാദിത്തങ്ങൾ, വീട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ എത്രയും ദൂരെ പോകണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേര് മാറി നിന്നു. അതേസമയം അറ്റ് ദ സെയിം ടൈം നമ്മൾ എത്ര അറിയാവുന്ന ആൾക്കാരുടെ മുഖങ്ങൾ ആ സ്റ്റേഡിയത്തിൽ കണ്ടു, എത്ര പേരുടെ ഫോട്ടോസ് കണ്ടു. ഇപ്രാവശ്യം ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പം എനിക്ക് ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ആവേശമായിരുന്നു എൻ്റെ ആവശ്യം. ഞാനും മാറി നിന്നൊരു ടീമൊക്കെയാന്ന് പറഞ്ഞ് മാറി നിന്ന് അവരുടെ ആവേശം കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അതോടൊപ്പം അതുവരെ ഉണ്ടായിരുന്നൊരു ആവേശം, എൻ്റെ ഫാദർ ഭയങ്കര ഫുട്ബോൾ പ്രേമിയായിരുന്നു. അദ്ദേഹം അത് കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോവുകയും പിന്നെ തിരിച്ചിങ്ങോട്ട് വരികയില്ല. ലാസ്റ്റ് മാച്ചൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനേ കിട്ടില്ല. അത്രയ്ക്കും ഒരു ഫാനായിരുന്നു പുള്ളി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹോം 90.2 FM ടീമിൻ്റെ കൂടെയാണ് ഇത്രയും ആവേശവും സന്തോഷവും വാക്പോരികളും ഒക്കെ കണ്ടത്. ഭയങ്കര രസമുള്ള നിമിഷങ്ങളായിരുന്നു. ഞാൻ അത് മാറി നിന്ന് കാണുമായിരുന്നു. കാരണം ഞാനിതിനൊന്നും ഹാർഡ് കോർ ഫാനല്ല. ബട്ട് ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നതിനപ്പുറത്തേക്ക് അത്ര വലിയൊരു ഇഷ്ടത്തിലേക്ക് കടന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അവരുടെ ഇഷ്ടം കണ്ടപ്പോൾ എനിക്കും തോന്നി സേ, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി ഒരു അടുത്ത ഒരു ഫുട്ബോൾ മാച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും എന്തുകൊണ്ട് പോയിക്കൂടാ, 100 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. 100 ആണോ നമ്മളൊരു ദിവസം ചിലവാക്കി കളയുന്നത്? ഒരു ദിവസത്തിൻ്റെ എമൗണ്ട് എടുത്ത് നോക്കൂ. രാവിലെ മുതൽ നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുന്നതിനകത്ത് നമ്മൾ 100 രൂപ കൂടുതൽ എത്രയോ രൂപയാണ് ഓരോ ദിവസം കളയുന്നത്. അപ്പോൾ ഈ 100 രൂപ വലിയൊരു തുകയല്ല. അപ്പോൾ ഇനി ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിവസവും 100 രൂപ എന്ന് പറയുമ്പോൾ മാസം ഏകദേശം ഒരു 3000 രൂപ അല്ലേ. നമ്മൾ വല്ലപ്പോഴും പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അധിക പറ്റായിട്ട് ചിലവാക്കുന്ന ചെറിയ തുകയ്ക്കോ ഒക്കെ മാറ്റി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 3000 ഒരു പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഈ തുക വെറുതെ ബാങ്കിലിടാതെ നല്ലൊരു റണ്ണിങ് സോറി റെക്കറിങ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക SIP പോലെ നല്ലൊരു എന്താ പറയുക ലഘു സമ്പാദ്യ പദ്ധതിയിൽ വഴിയിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം പലിശയോട് കൂടി അടുത്ത 4-5 വർഷം കൊണ്ട് അത് വലിയ തുകയായിട്ട് മാറും. അയ്യോ ഇതായിരുന്നു ആ സംഭവം. ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ വരുന്ന പ്രധാന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് കപ്പിൻ്റെ സമയത്ത് പെട്ടെന്ന് വലിയൊരു തുക നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഫ്ലൈറ്റ് ടിക്കറ്റിനും സ്റ്റേക്കും മത്സര ടിക്കറ്റിനും ഒക്കെ ഉള്ള തുക കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കും. ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ഭാരമൊന്നും ഇല്ലാതെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും ഒപ്പം ലോകകപ്പും കണ്ട് മടങ്ങാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ കാര്യം വേൾഡ് കപ്പ് മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് വലിയ ലക്ഷ്യം ആയിക്കോട്ടെ അത് ചെറിയൊരു എന്താ പറയുക നമ്മൾ മാറ്റിവെക്കുന്ന കുഞ്ഞൊരു സമ്പാദ്യത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാം എന്നൊരു വലിയ മെസ്സേജ് കൂടിയാണ് ശരിക്കും ഇതിലൂടെ പറയാനുള്ളത്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ പിന്നെ 100 രൂപയുടെ കാര്യമില്ല, അങ്ങനെയല്ല, അതൊന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കിയേ. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും മാറ്റിവെക്കാറാണ് പതിവ്. ആ സ്വപ്നങ്ങളെ മാറ്റിവെക്കുകയേ വേണ്ട. എത്ര സമയമില്ലെന്നുണ്ടെങ്കിലും ശരി, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മുടെ സ്വപ്നങ്ങളുടെ പിറകെ പോകാൻ നമ്മൾ സമയമില്ലാന്ന് പറയുകയേ ചെയ്യരുത്. അതിനു വേണ്ടി കുഞ്ഞ് എമൗണ്ട് 100 രൂപ എന്നൊന്നും പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ഒരു വലിയ പ്രശ്നമേ അല്ല. മാറ്റി വെച്ചാൽ മതി, മാസം 3000 രൂപ, സിമ്പിൾ. അപ്പൊ 2030 വേൾഡ് കപ്പ് കാണാൻ ആരൊക്കെ പോകുന്നു എന്നുള്ളത് എനിക്ക് മെസ്സേജ് ചെയ്യണം, മറക്കരുത്. ഇപ്പൊ നമ്മൾ അടുത്ത് എവർ ഗ്രീൻ ഹിറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഒരാൾ കൈ പൊക്കിക്കൊണ്ടിരിപ്പുണ്ട് ഞാൻ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. യെസ്, അത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം മിനി പത്മ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: എന്റെ വണ്ടിയുടെ
2: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
4: You are listening to Mid Mornings with Nitya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പാല കൈവിട്ടു. യു ഡി എഫിന് അധികാരം നഷ്ടം. എൽ ഡി എഫ് അവിശ്വാസം പാസായി. വഖഫ് ബോർഡ് ഹൈക്കോടതി ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. സി ജെ പി സമരം ശക്തം. പാർലമെന്റിലും പ്രതിഷേധം. ബഹ്റിനിലും കുവൈറ്റിലും ആക്രമണങ്ങൾ. പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ജനാധിപത്യ വിധിയെ താൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ദിയ ബിനു പുളിക്കണ്ടം. പദവിയിലിരിക്കെ അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ പൊതുപണത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലർ എന്ന നിലയിൽ തന്റെ പൊതുപ്രവർത്തനം തുടരുമെന്നും ദിയ പ്രസ്താവനയിൽ അറിയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ കെഎസ്യുവിന്റെ പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് അതൃപ്തിയെന്ന് റിപ്പോർട്ട്. വിഷയത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയത് കെഎസ്യു ആണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. കെഎസ്യു അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളുണ്ടെന്നാണ് വി ഡി സതീശൻ പക്ഷം കരുതുന്നത്. കല്ലാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് എംപി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വെള്ളിയാഴ്ച ദുരന്ത സ്ഥലത്തെത്തും. ശേഷം പരിക്കേറ്റവരെയും കാണും. ഈ മാസം 7-നാണ് കണ്ണാടിയിൽ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 8 പേർ മരിച്ചത്. എംപിയായിട്ടും ദുരന്ത പ്രദേശം സന്ദർശിക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രിയങ്കയ്ക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ സി ജെ പി തീരുമാനം. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ നടന്നതിനു പിന്നാലെയാണ് സമരം ശക്തമായി തുടരാനുള്ള തീരുമാനം. ജന്തർ മന്ദറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഉപാധികൾ വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സി ജെ പി. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി സി ജെ പി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് ജെ പി നദ്ദ കബളിപ്പിച്ചുവെന്നും സി ജെ പി ആരോപിച്ചിരുന്നു. അതിനിടെ സി ജെ പി മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സി ജെ പിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. സി ജെ പി സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 ഐ പി എസുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ്. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സി ജെ പി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷിനേതാക്കളെ സ്പീക്കർ കാണും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. വിപുലമായ പരിപാടികളോടെ വി എസിന്റെ ചരമവാർഷികം സിപിഎം ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പുന്നപ്രയിലെ വി എസിന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ വി എസിന്റെ അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് മാധ്യമപ്രവർത്തകൻ ടി സി രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാംപാറയിലെ നാടക ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു ടി സി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്ന് റിപ്പോർട്ട്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10-ാം നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദർ അബ്ബാസ്, കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമൂസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമൂസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ബഹ്റിനിലും കുവൈത്തിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈത്തിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈത്തിൽ അലി അൽ സലീം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈത്ത് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഒമാൻ തീരത്തിനടുത്ത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ ഡൈനാകോം ടാങ്കേഴ്സിന്റെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. ഇന്ത്യയിലെ പുതിയ യുഎഇ സ്ഥാനപതി അബ്ദുള്ള അൽ നുഐമി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ച് ചുമതലയേറ്റു. ഡൽഹിയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് ആക്ടിംഗ് ചീഫ് ഓഫ് പ്രോട്ടോക്കോളിനാണ് അദ്ദേഹം നിയമന രേഖയുടെ പകർപ്പ് കൈമാറിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ യുഎഇ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അൽ നുഐമിയെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ യുഎഇ പ്രതിനിധിയാകുന്നതിൽ അഭിമാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് രണ്ട് ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ചയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയണൽ മെസ്സി കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
2: Brought to you by Ozone Cargo.
4: Good afternoon. ഇപ്പോൾ സമയം 1:12.
3: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
5: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പാല കൈവിട്ടു, യു ഡി എഫിന് അധികാരം നഷ്ടം, എൽ ഡി എഫ് അവിശ്വാസം പാസായി. വഖഫ് ബോർഡ് ഹൈക്കോടതി ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. സി ജെ പി സമരം ശക്തം, പാർലമെന്റിലും പ്രതിഷേധം. ബഹ്റൈനിലും കുവൈത്തിലും ആക്രമണങ്ങൾ, പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ജനാധിപത്യ വിധിയെ താൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ദിയ ബിനു പുളിക്കണ്ടം. പദവിയിലിരിക്കെ അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ പൊതുപണത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലർ എന്ന നിലയിൽ തന്റെ പൊതുപ്രവർത്തനം തുടരുമെന്നും ദിയ പ്രസ്താവനയിൽ അറിയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ കെഎസ്യുവിന്റെ പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് അതൃപ്തിയെന്ന റിപ്പോർട്ട്. വിഷയത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയത് കെഎസ്യു ആണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. കെഎസ്യു അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളുണ്ടെന്നാണ് വി ഡി സതീശൻ പക്ഷം കരുതുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് എംപി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വെള്ളിയാഴ്ച ദുരന്ത സ്ഥലത്തെത്തും, ശേഷം പരിക്കേറ്റവരെയും കാണും. ഈ മാസം 7 കണ്ണാടിയിൽ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 8 മരിച്ചത്. എംപിയായിട്ടും ദുരന്ത പ്രദേശം സന്ദർശിക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രിയങ്കയ്ക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ സി ജെ പി തീരുമാനം. ആദ്യ ദിന മാർച്ചിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായി ഏറ്റുമുട്ടൽ നടന്നതിന് പിന്നാലെയാണ് സമരം ശക്തമായി തുടരാനുള്ള തീരുമാനം. ജന്തർ മന്ദറിലെ പ്രതിഷേധ കേന്ദ്രം വിട്ടുപോകില്ലെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ഉപാധികൾ വെച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. ജന്തർ മന്ദറിൽ നേരിട്ടെത്തി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സി ജെ പി. കേന്ദ്രമന്ത്രിമാർക്കോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾക്കോ പോലീസിനോ ചർച്ചയിൽ പങ്കെടുക്കാം. നേരത്തെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി സി ജെ പി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ നദ്ദയുമായുള്ള ചർച്ച വെറുതെ സമയം കളഞ്ഞെന്നും കൂടിയാലോചന നടത്തി തീരുമാനം പറയാമെന്ന് പറഞ്ഞ് ജെ പി നദ്ദ കബളിപ്പിച്ചുവെന്നും സി ജെ പി ആരോപിച്ചിരുന്നു. അതിനിടെ സി ജെ പി മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സി ജെ പിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. സി ജെ പി സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേർ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. 5 ഐ പി എസുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് ഡൽഹി പോലീസ് പറയുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ്. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സി ജെ പി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്കൊരു വർഷം. വിപുലമായ പരിപാടികളോടെ വി എസിന്റെ ചരമ വാർഷികം സിപിഎം ആചരിക്കുന്നു. ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ വി എസിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. വൈകിട്ട് പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ്ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ പുന്നപ്രയിലെ വി എസിന്റെ കുടുംബ വീടായ വേലിക്കകത്ത് വീട്ടിൽ വി എസിന്റെ അർദ്ധകായ പ്രതിമ ഭാര്യ വസുമതി അനാച്ഛാദനം ചെയ്തു. ദേശാഭിമാനി വാരാന്ത്യപ്പതിപ്പിലെ ലേഖന തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിവാദങ്ങൾക്ക് പിന്നാലെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാതെ മാറ്റിവച്ച ഫീച്ചർ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച് മാധ്യമപ്രവർത്തകൻ ടി സി രാജേഷ്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പുല്ലാമ്പാറയിലെ നാടകഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടകകലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു ടി സി രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച കാരണമെന്ന് റിപ്പോർട്ട്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി. അറസ്റ്റിന്റെ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഇറാനിൽ തുടർച്ചയായ പത്താം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാനു നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദർ അബ്ബാസ് കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമൂസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമൂസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ബഹ്റിനിലും കുവൈത്തിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈറ്റിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈറ്റിൽ അലി അൽ സലീം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈറ്റ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഒമാൻ തീരത്തിനടുത്ത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ ഡൈനാകോം ടാങ്കേഴ്സിന്റെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. ഇന്ത്യയിലെ പുതിയ യുഎഇ സ്ഥാനപതി അബ്ദുള്ള അൽ നുഐമി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ച് ചുമതലയേറ്റു. ഡൽഹിയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് ആക്ടിംഗ് ചീഫ് ഓഫ് പ്രോട്ടോക്കോളിനാണ് അദ്ദേഹം നിയമന രേഖയുടെ പകർപ്പ് കൈമാറിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ യുഎഇ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അൽ നുഐമിയെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ യുഎഇ പ്രതിനിധിയാകുന്നതിൽ അഭിമാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനം, മുറിവുണങ്ങാൻ സമയമെടുക്കും, കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് രണ്ട് ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ചയച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയണൽ മെസ്സി കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: ഡൽഹിയെ സ്തംഭിപ്പിച്ച് CJP സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. CJP സമരം കേന്ദ്രം വഴങ്ങുമോ?
13: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: யூ ஆர் லிஸ்னிங் டு மலையாளிடா வித் ஷீபா.
2: ഡൽഹിയെ സ്തംഭിപ്പിച്ച സി ജെ പി സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. സി ജെ പി സമരം കേന്ദ്രം വഴങ്ങുമോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: കേറിവാടാ മക്കളെ, കേറിവാ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹെവ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഡൽഹിയെ സ്തംഭിപ്പിച്ച് CJP സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. CJP സമരം കേന്ദ്രം വഴങ്ങുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Malayalita!
5: Malayalita! Kerala! Kerala!

0: CJP പ്രതിഷേധം ശക്തം. ഐക്യദാർഢ്യവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJP സമരത്തിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജന്തർ മന്ദറിലെത്തി. പ്രതിഷേധക്കാരോട് രാഹുൽ സംസാരിച്ചു. സമരപ്പന്തലിൽ പ്രതിഷേധക്കാർക്കൊപ്പമിരുന്ന രാഹുലും പ്രിയങ്കയും മുദ്രാവാക്യം വിളിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായെത്തി. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇടതു പാർട്ടികളുടെയും പിന്തുണ. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. കോടതിക്ക് നന്ദി അറിയിച്ച സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയ കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCP ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ട്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്ററിൽ. യുവതിയുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CJP പ്രതിഷേധം. ഇതിനിടെ പോലീസ് ലാത്തിവീശുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. CJP ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ. അതേസമയം CJP ഉന്നയിച്ച മറ്റു രണ്ട് ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം എത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. യുവജന രോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്നത് അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJP നിലപാട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MPമാർക്കുണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു. CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. CJP പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. പരീക്ഷാ ക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, ഒരു സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ജനാധിപത്യ വിധിയെ താൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ദിയ ബിനു പുളിക്കണ്ടം. പദവിയിലിരിക്കെ അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ പൊതുപണത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലർ എന്ന നിലയിൽ തന്റെ പൊതുപ്രവർത്തനം തുടരുമെന്നും ദിയ പ്രസ്താവനയിൽ അറിയിച്ചു. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് കെ ആർ അജയനെ മാറ്റി. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ കെ ആർ അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ കെ എസ് യുവിന്റെ പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് അതൃപ്തിയെന്ന റിപ്പോർട്ട്. വിഷയത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയത് കെ എസ് യു ആണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. കെ എസ് യു അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളുണ്ടെന്നാണ് വി ഡി സതീശൻ പക്ഷം കരുതുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് എംപി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വെള്ളിയാഴ്ച ദുരന്ത സ്ഥലത്തെത്തും, ശേഷം പരിക്കേറ്റവരെയും കാണും. ഈ മാസം 7-നാണ് കണ്ണാടിയിൽ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 8 പേർ മരിച്ചത്. എംപിയായിട്ടും ദുരന്ത പ്രദേശം സന്ദർശിക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രിയങ്കയ്ക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാനു നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10-ാം നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദറബാസ്, കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബാക്രമണം നടത്തി. ബഹ്റിനിലും കുവൈറ്റിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈറ്റിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈറ്റിൽ അലി അൽ സലീം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈറ്റ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഒമാൻ തീരത്തിനടുത്ത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ ഡൈനാകോം ടാങ്കേഴ്സിന്റെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡൂ ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. Keep listening to Home 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.

0: You are listening to Malayalida with Sheba.
1: ഡൽഹിയെ സ്തംഭിപ്പിച്ച് സി ജെ പി സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. സി ജെ പി സമരം കേന്ദ്രം വഴങ്ങുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: ഡൽഹിയെ സ്തംഭിപ്പിച്ച് സി ജെ പി സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. സി ജെ പി സമരം കേന്ദ്രം വഴങ്ങുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ഡൽഹിയെ സ്തംഭിപ്പിച്ച് CJP സമരം. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. സമരത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഐക്യദാർഢ്യം. CJP സമരം കേന്ദ്രം വഴങ്ങുമോ?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: You are listening to Malayalida with Sheba.

0: tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CJP പ്രതിഷേധം ശക്തം, ഐക്യദാർഢ്യവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിജെപി സമരത്തിന് പിന്തുണയുമായി രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജന്തർ മന്ദറിലെത്തി. പ്രതിഷേധക്കാരോട് രാഹുൽ സംസാരിച്ചു. സമരപ്പന്തലിൽ പ്രതിഷേധക്കാർക്കൊപ്പമിരുന്ന രാഹുലും പ്രിയങ്കയും മുദ്രാവാക്യം വിളിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായെത്തി. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇടതു പാർട്ടികളുടെയും പിന്തുണ. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. കോടതിക്ക് നന്ദി അറിയിച്ച് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ട്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്ററിൽ. യുവതിയുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CJPയുടെ പ്രതിഷേധം. ഇതിനിടെ പോലീസ് ലാത്തിവീശുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. CJPയുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ. അതേസമയം CJP ഉന്നയിച്ച മറ്റു രണ്ട് ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം എത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. യുവജന രോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്നത് അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJPയുടെ നിലപാട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MPമാർക്കുണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു. CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. CJPയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ച ആവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ജനാധിപത്യ വിധിയെ താൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ദിയ ബിനു പുളിക്കണ്ടം. പദവിയിലിരിക്കെ അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ പൊതുപണത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലർ എന്ന നിലയിൽ തന്റെ പൊതുപ്രവർത്തനം തുടരുമെന്നും ദിയ പ്രസ്താവനയിൽ അറിയിച്ചു. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് കെ ആർ അജയനെ മാറ്റി. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ കെ ആർ അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ കെഎസ്യുവിന്റെ പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് അതൃപ്തിയെന്ന റിപ്പോർട്ട്. വിഷയത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയത് കെഎസ്യു ആണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. കെഎസ്യു അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളുണ്ടെന്നാണ് വി ഡി സതീശൻ പക്ഷം കരുതുന്നത്. കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് എംപി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വെള്ളിയാഴ്ച ദുരന്ത സ്ഥലത്തെത്തും. ശേഷം പരിക്കേറ്റവരെയും കാണും. ഈ മാസം 7-നാണ് കണ്ണാടിയിൽ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 8 പേർ മരിച്ചത്. എംപിയായിട്ടും ദുരന്ത പ്രദേശം സന്ദർശിക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രിയങ്കയ്ക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു. 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10-ാം നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് യുഎസ് ഇറാന്റെ സിരിക് ബന്ദർ അബ്ബാസ്, കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ യുഎസ് ബോംബ് ആക്രമണം നടത്തി. ബഹ്റിനിലും കുവൈറ്റിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈറ്റിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈറ്റിൽ അലി അൽ സലീം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈറ്റ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഒമാൻ തീരത്തിനടുത്ത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ ഡൈനാകോം ടാങ്കേഴ്സിന്റെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന വാർത്തകളൊന്നും അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ല. വിദ്യാർത്ഥികൾ, അതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ, രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തെരുവിലിറങ്ങുന്ന ഒരു ദിവസം നമ്മുടെ ലോക്സഭയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി നീറ്റ് പരീക്ഷയിൽ ഉൾപ്പെടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിൽ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വിദ്യാർത്ഥികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും യുവജനങ്ങളുടെയും വലിയൊരു രോഷത്തിന് നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ്. ഡൽഹിയെ സ്തംഭിപ്പിച്ച് CJP യുടെ സമരം തുടരുകയാണ്. പ്രതിഷേധത്തിനിടെ നിരവധി പേർക്ക് നമ്മുടെ MP മാർക്കടക്കം പരിക്കേൽക്കുന്നു. ഒരാളുടെ നില ഗുരുതരം, ഒരു പെൺകുട്ടിയുടേതാണ്. സമരത്തിന് ഐക്യദാർഢ്യത്തിന്റെ ഒഴുക്ക്, അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ, DK ശിവകുമാർ, VD സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ, CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുള്ള നേതാക്കളെല്ലാം തന്നെ ഈ സമരത്തിന് വലിയ ഐക്യദാർഢ്യം. നേരത്തെ ശശി തരൂർ MPയും ഐക്യദാർഢ്യവുമായിട്ട് എത്തുന്നു. CJPയുടെ സമരം കേന്ദ്രം വഴങ്ങുമോ എന്നാണ് നമ്മുടെ വിഷയം. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-922-0. വലിയ വിഷയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ വിഷയം, സാമൂഹിക വിഷയം. നീറ്റ് പരീക്ഷ അടക്കമുള്ളതിൽ ഒരുപാട് പേരുടെ നീറ്റിൽ, അതിൽ കുട്ടികളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാരുടെ പ്രതിഷേധം, അവരുടെ സങ്കട കണ്ണീര്, ഇനിയൊരു കുട്ടികൾക്കും ഇങ്ങനെ വരാൻ പാടില്ല എന്നുള്ള അവരുടെ വിലാപം, ഇതിനെല്ലാം നമ്മുടെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുമ്പോൾ. നേരത്തെ കർഷക സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെയും വലിയൊരു സമരത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതെങ്ങനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കും, എങ്ങനെയായിരിക്കും ചർച്ചയുടെ ഒരു ഭാവിയിലുള്ള മുന്നോട്ട് പോക്ക് നടക്കുക, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചാലോ? ഒരുപാട് പേർക്ക് സംസാരിക്കാനുണ്ടാവുമല്ലോ. പ്രവാസികളുടെ മക്കളടക്കം നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിലുണ്ടായ ക്രമക്കേടുകളൊക്കെ നമ്മൾ കണ്ടു, CBSE പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾ കണ്ടു. അങ്ങനെ ക്രമക്കേടുകളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കഴിഞ്ഞ ദിവസം JP നദ്ദയുമായിട്ട് CJP അടക്കമുള്ളവർ ചർച്ച നടത്തുന്നു, പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ അന്വേഷണം കാര്യക്ഷമമാകണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം മിനി പത്മ.
1: നമസ്കാരം. താങ്കൾ തന്നെയായിരുന്നു എന്ന് വേണ്ടിയിരുന്നത് ആദ്യത്തെ ചർച്ചയ്ക്ക്. സജിയല്ലേ? ശ്രീധരാണോ? സജിയാണോ? സജിയല്ലേ?
2: സജിയാണ്.
1: ഓക്കെ ഓക്കെ, പറയും.
2: ആ, ഞാൻ തീർച്ചയായിട്ടും, ഞാനും TVയിലെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയൊരു ആൾക്കൂട്ടം കാണുന്നുണ്ട് ഇപ്പോ രണ്ടു ദിവസമായിട്ട്.
1: അതെ, വലിയ ആൾക്കൂട്ടമാണ്.
2: തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് ഈ ഒരു ആൾക്കൂട്ടം ബഹളം പോലെയാണ് തോന്നിയത്.
1: ആൾക്കൂട്ടത്തിലേക്ക്, ആ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകി ഒഴുകി പല ഭാഗത്തു നിന്നായിട്ട്, അത് വ്യക്തമായ പ്ലാനിങ് ഇല്ലെങ്കിൽ കൂടിയും ആ സമരത്തിന് ഒരു വലിയ സമരത്തിന്റെ ഒരു രൂപം കൈവരുന്നില്ലേ?
2: സമരം, തീർച്ചയായിട്ടും സമരം ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്, തീർച്ചയായിട്ടും.
1: അതെ,
2: അവിടെ അവിടെ ചില സമയത്ത് അത് അവര് ആക്രമാസക്തരാകുന്ന സമയത്താണ്, പോലീസിനെ കല്ലെറിയുമ്പോഴൊക്കെയാണ് അത് പിന്നെ കൂടുതൽ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. നോക്കൂ, ഈ ഈ ഈ നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ കഴിഞ്ഞ ശേഷം അത് നീറ്റ് പരീക്ഷ മറ്റേ പേപ്പർ ചോർന്ന ശേഷം നീറ്റ് പരീക്ഷ വീണ്ടും നടത്തി. അപ്പൊ ആ പരീക്ഷ എഴുതിയവരിപ്പോ എന്താ പറയുക, ഫർദർ സ്റ്റഡീസുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിമേ അത് അത് പ്രൊട്ടക്ഷൻ നടത്തിക്കോട്ടെ. ഇവിടെ ഈ ലീക്ക്, ഈ പരീക്ഷ പേപ്പർ ചോർത്തിയ വ്യക്തി എന്ന അതിന്റെ കിങ് പിൻ എന്ന് പറഞ്ഞ ആൾ ഒരു കെമിസ്ട്രി പ്രൊഫസർ ആയിരുന്നു, കുൽക്കർണി എന്ന് പറഞ്ഞ. അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. അദ്ദേഹത്തിന്റെ എത്രയോ പ്രോപ്പർട്ടി, വീടെല്ലാം ഇപ്പൊ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റി ആൾ അനധികൃതമായിട്ട് പണിത ആ സ്ഥലങ്ങളെല്ലാം ഇടിച്ചു നിരത്തി, അതിനുള്ള ശക്തമായ ഒരു ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നീറ്റ് പരീക്ഷ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഇതിന് മുമ്പ് പല ചോദ്യപേപ്പറുകളും ചോർന്നിട്ടുണ്ട്. അതായത് 2003 മുതൽ 2014 വരെ നമ്മൾ മനസ്സിലാക്കണം, അതായത് കാറ്റിന്റെ CAT കാറ്റിന്റെ എക്സാം പേപ്പർ ചോർന്നിട്ടുണ്ട് 2003 കമ്മീഷൻ, ഈ കമ്മീഷൻ അഡ്മിഷൻ ടെസ്റ്റിന്റെ പേപ്പർ ചോർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നീറ്റിന് മുമ്പ് വേറൊരു പേരായിരുന്നു, CBSE എന്താ പറയുക, പ്രീ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് AIDMC അങ്ങനെ എന്തോ ആണ്. അന്നും ആ പരീക്ഷ ചോർന്ന് പരീക്ഷ പേപ്പർ ചോർന്ന് വലിയ ബഹളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വ്യാപം സ്കാം 2013 മധ്യപ്രദേശിലെ വ്യാപം സ്കാം 2013, അതുപോലെ ആൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ പരീക്ഷ പേപ്പർ ചോർന്ന് അന്നൊന്നും ഒരു ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതായിട്ട് എനിക്കറിയില്ല.
1: അപ്പൊ ഇവർ രാജിവെക്കേണ്ടെന്നാണ് പ്രധാനമന്ത്രി അടക്കം പറയുന്നത്? ഇത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്, ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ.
2: അതെ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷ പേപ്പർ ലീക്ക് ഔട്ട് ചെയ്ത ശേഷം അത് ശക്തമായ നടപടി എടുത്തിട്ട് കുട്ടികൾക്ക് അത് അതിനുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും പരീക്ഷ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോ നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ പറയണം. ഇപ്പോ ഈ ഇപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സി പി എമ്മുകാരോട് പറയാനുള്ളത്, അവർ ഭരിക്കുന്ന സമയത്താണ് പി എസ് സി ചോദ്യപേപ്പർ ചോർന്നിട്ട് ആ ശിവരഞ്ജിത്തിന്റെ നിസാമിന് റാങ്ക് കിട്ടിയത്. അവരുടെ വീട് പരിശോധിച്ചപ്പോ ചോദ്യപേപ്പർ ചോർന്നിട്ട് ആ പേപ്പർ കിട്ടിയ ശേഷം അവർക്ക് ആ റാങ്ക് അവർ ക്യാൻസലായ ഒരു കഥയുണ്ട്. അറിയാ, മിനി പത്മയ്ക്ക് അറിയോന്ന് അറിയില്ല. മിനി പത്മ അത്
1: കേട്ടിട്ടുണ്ടോ?
2: ഇവര് ഇവർക്ക് പിന്നെ ഇവരുടെ വീട്ടിൽ അടിപിടി കേസിൽ പോലീസ് പരിശോധിക്കാൻ ഇവരുടെ വീട്ടിൽ കയറിയപ്പോ പി എസ് സി ചോദ്യപേപ്പറാണ് അവര് വീട്ടിൽ നിന്ന് കിട്ടിയത്. ചോദ്യപേപ്പർ ഉത്തരക്കടലാസമൊക്കെ അവരപ്പോഴേക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഒന്നാം റാങ്കിൽ കയറി അവർ പോലീസ് ഇൻസ്പെക്ടറൊക്കെ ആവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതൊന്നും നമ്മൾ മറന്നു പോകരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഞാനിവിടെ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവര് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയത് വീണ്ടും പുനഃസ്ഥാപിക്കണം പറഞ്ഞ് ഒരു ഭാഗത്ത് കുറച്ചു പേര് സമരം ചെയ്യുന്നു, കുറെ പേര് ആസാദി എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നുണ്ട്. കുറച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ടീമുകൾ പറയുന്നത് ഞങ്ങള് നേപ്പാളിനെ പോവയാക്കും ഇന്ത്യ, അതുപോലെ തന്നെ പാർലമെന്റ് തകർത്ത് കളയും. പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ലാത്തിച്ചാർജ് വന്നത്. നമുക്കറിയാം പാർലമെന്റ് അറ്റാക്ക് നടന്ന ശേഷം ആ ഏരിയ അതീവ സുരക്ഷാ മേഖലയാണ്. നാളെ എന്തെങ്കിലും സംഭവിച്ച് ആ ഇവര് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും നുഴഞ്ഞു കയറി വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിന് ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെന്റ് അല്ലേ പറയേണ്ടത്, അത് സമാധാനം പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് ഇവര് കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്, ഇത് ആക്ച്വലി എന്താ പറഞ്ഞത്, നരേന്ദ്രമോദി അമിത്ഷാ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തണം, അല്ലാതെ ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ഇവർക്ക് ഒരു ആഗ്രഹമൊന്നുമില്ല.
1: താങ്കൾ പറഞ്ഞു വരുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമല്ല, അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമെന്നാണ് ശ്രീ സജ്ജി പറയുന്നത് അല്ലേ? നമുക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ആ കോൾസിലേക്ക് കൂടി ഒന്ന് പോയാലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. അങ്ങനെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ കോക്രോച്ചുകൾക്ക് ശ്രമിക്കുന്നത്? ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ അവർ ഉന്നയിക്കുന്നത്? ആരാണിത്?
3: നമസ്കാരം, ദേവനാണ്.
1: പറയൂ ദേവനും. സമാനമായിട്ടുള്ള അഭിപ്രായം ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു, പറഞ്ഞോളൂ.
3: അതെങ്ങനെയാണ് നമുക്ക് മുൻകൂട്ടി വിധിക്കാൻ പറ്റും?
1: ചില ആളുകൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ഏതാണ്ട് ഒരു ധാരണ ഉണ്ടാവും, ഇവർ ഈ വിഷയത്തിൽ ഇവരുടെ ടേക്ക് ഇതായിരിക്കുന്നു. അത് പൊതുവെ കുറെ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നതിന്റെ പുറത്ത് കിട്ടുന്ന ഒരു വൈബാണ് കേട്ടോ, അല്ലാതെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല.
3: ഇങ്ങനെ വിചാരിക്കുന്നത് നമ്മളിപ്പോ രാഷ്ട്രീയമല്ല, ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് മുൻവിധിയോട് കൂടെ നമുക്ക്
1: ഇത് ചെയ്യാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ, പറഞ്ഞോളൂ.
3: ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെയാണ് വരുന്നത്. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഈ ജെൻസികളെ ഒക്കെ കൂട്ടിക്കൊണ്ട് ഒരു പ്രക്ഷോഭം, തീർച്ചയായിട്ടും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, 100% പറയുന്നുണ്ട്. ഇത് പുതിയ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അതിന് വേണമെങ്കിൽ മന്ത്രി രാജിവെക്കേണ്ട കാര്യങ്ങൾ, അത് അവരുടെ അബ്സല്യൂട്ട്ലി പുള്ളിയുടെ ഇതാണത്, ഒരു സാധാരണഗതിയിൽ ചെയ്യേണ്ടതാണത്. പക്ഷേ ഇവരുടെ ഉദ്ദേശശുദ്ധി നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ ഇവരാരൊക്കെയാണ് വരുന്നത്? ജെൻസികൾ വന്ന്, ഇതുവരെ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല.
1: ഇത് ഇതിലിപ്പോ താങ്കൾ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞില്ലേ, ഇതിലിപ്പോ ആരുടെ ഉദ്ദേശശുദ്ധിയാണ് താങ്കൾ സംശയിക്കുന്നത്? ഒന്ന്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇന്ന് അവിടെ എത്തുന്നു, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എത്തുന്നു, അതുപോലെ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തുന്നു, സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി എത്തുന്നു, ഡി രാജി എത്തുന്നു, ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു സംഘടനയുടെയും ഭാഗമല്ലാത്ത ആക്ടിവിസ്റ്റുകളും പൊതുപ്രവർത്തകരുമായിട്ടുള്ള ജെൻസികളും, അവരുടെ ഒരു കുത്തനൊഴുക്കുണ്ട്. ഇതില് ഇവർക്കൊക്കെ എന്ത് ലക്ഷ്യമെന്നാണ് താങ്കൾ പറയുന്നത്?
3: അതെ, ഇവർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇവരുടെ ഈ മുദ്രാവാക്യം
1: എന്തായിരിക്കും? മുദ്രാവാക്യം നമ്മൾ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, ആസാദ് മുദ്രാവാക്യം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പും കേട്ടിട്ടുണ്ട്.
3: അതെ അതെ, അപ്പൊ അതാണ്, അവിടേക്കാണ് തിരിച്ചു വരുന്നത്.
1: അവർ എന്തിൽ നിന്നാണ്, ആസാദി വേണം എന്ന് പറയുന്നത്? അഴിമതിയിൽ നിന്ന് ആസാദി വേണം, അതല്ലേ അവർ ആവശ്യപ്പെടുന്നത്?
3: അല്ല, എന്താണ് അഴിമതി? ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛനോട്ട് ഒന്ന് പറയാൻ പറ്റുമോ? അഴിമതി
1: അല്ലേ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിച്ചെന്താണ്? നീറ്റ് പരീക്ഷാ ക്രമക്കേട് തന്നെയല്ലേ? അതിൽ പങ്കെടുത്ത ഒരു അല്ലെങ്കിൽ അതിൽ ജീവൻ നഷ്ടമായിട്ടുള്ള മകനുള്ള ഒരു ഒരു ഒരു പിന്നെ അച്ഛനെ നമ്മൾ കാണുന്നുണ്ട്, അമ്മയെ കാണുന്നുണ്ട്, സഹോദരനെ കാണുന്നുണ്ട്, ബി ജെ പി നേതാക്കളുടെ മക്കളായിട്ടുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. എന്റെ പിതാവ് ബി ജെ പിയുടെ നേതാവാണ്, ബി ജെ പി രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്, പക്ഷേ ഞാൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം വരുന്നു. അപ്പൊ അവർ അവരെന്താ, അവർ മോശക്കാരാണോ? ശ്രീ അല്ല, ഈ ഇവര് മൊത്തം ജൻസികൾ മൊത്തം മോശക്കാരാണോ? പിന്നെ താങ്കൾ എന്താണ് പറഞ്ഞത്? ഇവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്?
3: അല്ല, ഞാൻ സംശയമല്ല പറഞ്ഞത്, ഉദ്ദേശശുദ്ധി എന്തായിരിക്കണം, നമ്മുടെ സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ മാറ്റം വരികയാണെന്നാണ് വേണ്ടത്?
1: രാഷ്ട്രീയ മാറ്റം വേണ്ടത് എങ്ങനെയാണ്? ഇത്തരം കാലങ്ങളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു ഇങ്ങനെ പാടില്ല, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, മറ്റു കാര്യങ്ങളിലേക്ക് പോകണം എന്ന രീതിയിലേക്ക് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത്?
3: നമുക്കതല്ല, ബി ജെ പി ഗവൺമെന്റ് നമുക്ക് സെൻട്രൽ മിനിസ്റ്റർ പിരിച്ചു വെക്കാമല്ലോ, അതായിരിക്കും നല്ലത്.
1: അത് താങ്കളുടെ അഭിപ്രായമായിരിക്കും, അതെന്റെ അഭിപ്രായമല്ല.
3: അല്ല, എന്റെ അഭിപ്രായമല്ല. അപ്പൊ അവിടുത്തെ പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യം ഏതാണ്?
1: അതെങ്ങനെയാണ് അതെങ്ങനെയാണ് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുക? ഒരു രാജ്യത്തിന് അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ കോക്രോച്ച് ജനതാ പാർട്ടി വന്നിരിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. അത് ശരി, രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ മറുഭാഗത്ത് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിയും പങ്കെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്? അങ്ങനെയാണോ കാണേണ്ടത്? വിദ്യാർത്ഥികളുടെ ഒരു പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളും കക്ഷി ഭേദമന്യേ മറ്റുള്ളവരെത്തുമ്പോൾ എങ്ങനെയാണ് അതിന് രാഷ്ട്രീയപരമായിട്ടും മറ്റും
3: മാനങ്ങൾ? നമുക്ക് എം എ ബേബിയോടോ അല്ലെങ്കിൽ ബൃന്ദാ കാരാട്ടിനോട് ചോദിച്ചാൽ എന്താ പറയാ, നമ്മളിത് തീർച്ചയായിട്ടും ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ എന്താണ് രാജിവെച്ചു പോകണമെന്നാണ് ആദ്യം പറയുക. അല്ലാതെ അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല.
1: ആരാ പറഞ്ഞു കോക്രോച്ച് ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് എന്താണ്? ഇങ്ങനെ അഴിമതി നടത്തുന്ന, ഈ അഴിമതിക്കെതിരെ നടപടി എടുക്കാത്ത കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്ന് അവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. താങ്കൾ അതിനാണ് അതിലെ പൊളിറ്റീഷ്യൻസ്മാരെ വേർതിരിച്ച് അവർ ഇവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് വന്നവർ മാത്രമല്ലേ?
3: അതെ അതെ, അവര് വന്നവരാണ്, പക്ഷെ അവരുടെ സ്ലോഗൻ
1: എന്തായിരിക്കും? നിൽക്കുന്നത്
3: അല്ല, ഈ സിസ്റ്റം നേരിടണം എന്നുള്ളതല്ലല്ലോ, അവർക്ക് വിദ്യാഭ്യാസം നേരിടണം എന്നുള്ളതല്ല
1: അവരുടെ സിസ്റ്റം. സർക്കാർ
3: നേരിടണമെന്നുള്ളതല്ല അവരുടെ അഭിപ്രായം.
1: ശരി, അപ്പൊ സിസ്റ്റം സർക്കാർ തന്നെ നേരെയാക്കട്ടെ. അങ്ങനെ ഒരു അഴിമതിക്ക് കൂട്ടുനിന്നോ, വലിയ വിദ്യാഭ്യാസ രംഗം അവതാളത്തിലായോ ആ മന്ത്രി രാജിവെക്കട്ടെ. രാജി ചോദിച്ചു വാങ്ങു, രാജി ചോദിച്ചു വാങ്ങു, രാജി ചോദിച്ചു വാങ്ങു, പ്രധാനമന്ത്രി രാജി ചോദിച്ചു വാങ്ങു. ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകില്ല, ഇനിയൊരു മരണം ഉണ്ടാകില്ല, ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പ്രധാനമന്ത്രി
3: കഴിയട്ടെ. നോട്ട് നിരോധനം നടത്തിയപ്പോഴും നമ്മൾ ആളുകൾ വീണ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നോട്ട് നിരോധനം കൊണ്ടാണ്.
1: സിമ്പിളാണല്ലേ ശ്രീദേവ്, എന്ത് വളരെ ലളിതമായിട്ടാ താങ്കൾ ആളുകൾ ഇങ്ങനെ വീണ് മരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലേ?
3: അല്ല, ഞാൻ പറയുന്നത് ഇതൊരു കാരണമായിട്ട് കാണിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ഇതൊരു കാരണമായിട്ട് നമ്മൾ ഒരാള് ആത്മഹത്യ ചെയ്യുന്നു, ഓക്കെ, നമ്മളത് വളരെ ഇതായിട്ട് കണക്കാക്കണം. ഇതുപോലെ ജോലി കിട്ടാത്തവർ ഇഷ്ടം പോലെ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലേ? ഡെയിലി ഇന്ത്യയിൽ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത്? ഇതിനൊക്കെ നമ്മൾ പോയിട്ട് ഇത് ചെയ്യാറുണ്ടോ, അഡ്രസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടുത്തെ കാര്യം എന്താ വെച്ചാൽ സിസ്റ്റം നന്നാക്കാനാണ്, അല്ലാതെ നമ്മൾ പ്രധാന മാറ്റുക എന്നുള്ളതല്ല നമ്മുടെ സ്ലോഗൻ
1: വേണ്ടത്. സിസ്റ്റം നന്നാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത് പോലെ അതിൽ ആരോപണ വിധേയനോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെതിരെ കൃത്യമായിട്ട് നടപടി എടുക്കാൻ പറ്റാത്ത ഒരാൾ ആ സ്ഥാനത്ത് ഇരിക്കണ്ട, അവരെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ട അതിലെങ്ങനെ നമുക്കത് സിസ്റ്റത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും?
3: അല്ല, ഞാൻ രാജ്യത്തിന് അട്ടിമറിക്കുകയെന്ന് ഞാൻ
1: പറഞ്ഞിട്ടില്ല.
3: ഞാൻ പറയുന്ന എന്റെ കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊരു കുട്ടികള് ഇപ്പൊ ഒരു ഹലോ
1: കുട്ടികളൊന്നും അല്ല, ഈ അഭിജിത് ദീപ്കെ കുട്ടിയൊന്നും അല്ല, വലിയ വലിയ ആൾക്കാർ തന്നെയാണ് അവരൊന്നും. 10-15 വയസ്സുള്ളവരൊന്നും അല്ല, 18 വയസ്സും 20 വയസ്സ് 25 വയസ്സും 30 വയസ്സൊക്കെ ഉള്ളവർ തന്നെയാണ്.
3: അതെ അതെ. അപ്പൊ അവര് ചെയ്യേണ്ടത് എന്താണ്? അവര് ചെയ്യേണ്ടത് ഇതിന് നിയമ നടപടികളിലേക്ക് പോവല്ലേ വേണ്ടത്? അതല്ലേ എന്റെ ശരി? അല്ലേ, നമ്മള് നിയമത്തിന് നമ്മളൊരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിനെ കൂടി തകർക്കുകയാണോ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്.
1: സിസ്റ്റത്തിനെ തകർക്കാനൊന്നും അല്ല അവർ വരുന്നത്, അത് തെറ്റായ വ്യാഖ്യാനാണ് ഇപ്പൊ താങ്കൾ കൊടുക്കുന്നത്. സിസ്റ്റത്തെ വ്യാഖ്യാനം
3: പിന്നെ അവിടെ കിടക്കുന്നത് തന്നെയാണോ ഈ പോലീസ് വാഹനങ്ങളൊക്കെ
1: ഇരുപത്തിയൊന്ന് വയസ്സിലൊരു കുട്ടി വെന്റിലേറ്ററിൽ കിടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് താങ്കൾക്കൊന്നും പറയാനില്ലേ? ശ്രീദേവൻ ഫോൺ കട്ടായിരിക്കുകയാണ്. എന്തായാലും ചെറിയൊരു ബ്രേക്ക് എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9-220.
0: Let's talk with Mini Padma.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരമാണ്. ഡൽഹിയെ സ്തംഭിപ്പിച്ച് CJP യുടെ സമരം നടക്കുമ്പോൾ CJP യുടെ സമരം കേന്ദ്രം വഴങ്ങുമോ എന്നതാണ് നമ്മുടെ വിഷയം. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
1: ഹലോ, ഗുഡ് ഈവനിംഗ് മിനി പത്മ.
0: വെരി ഗുഡ് ഈവനിംഗ്. ആരാണിത്?
1: ഷാജി.
0: ഒരു ആദ്യത്തെ രണ്ട് കോൾസും പറയുന്നത് ഇത് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമമാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലേ ഇവർക്ക്, സാധാരണ രീതിയിൽ സമരം ചെയ്താൽ പോരെ, ഇതിന് രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയുമായിട്ട് വരുന്നത് നിലവിലെ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷാജിക്ക് എന്താണ് മറുപടി?
1: 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കാര്യം മനസ്സിലായി.
0: അതെ,
1: അദ്ദേഹത്തിന്റെ പ്രതിനിധികളിൽ പിന്നെ മന്ത്രി, ക്യാബിനറ്റ് പദവിയിലുള്ള മന്ത്രിമാരെയും സമരത്തിന് അവിടെ വന്നിട്ടുണ്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ ഇത് ജനാധിപത്യത്തിൽ കൂടി തെരഞ്ഞെടുത്ത ഒരു പാർട്ടിയെ ഒരു സമരത്തിൽ കൂടി എങ്ങനെയാണ് പുറത്താക്കാൻ പറ്റുന്നത്?
0: ഒരിക്കലും പറ്റില്ല. അതെ,
1: ഒരിക്കലും പറ്റൂല അല്ലേ. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ഒരു ന്യൂസില് മോഹൻലാലിന്റെ മകളും അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
0: അതെ അതെ, വിസ്മയ മോഹൻലാൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് വരുന്നു.
1: ഓക്കെ, മിനി പത്മ ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. അതിന്റെ താഴെ വന്ന ബാഡ് കമന്റുകൾ നോക്കിക്കൊള്ളണം.
0: അതെങ്ങനെയാണ്? അത് മോഹൻലാലിന്റെ മകളായാൽ പോലും, അതായത് നമുക്ക്
1: എത്ര മ്ലേച്ഛമായ ഒരു ഇതാണെന്ന് നോക്കിക്കൊള്ളണം.
0: തീർച്ചയായും
1: ഇന്ത്യ, ഇവര് പലരും പറയുന്നുണ്ട്, ഇപ്പൊ രണ്ടുപേരും വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട് രാജ്യത്തെ അട്ടിമറിക്കാൻ ഇനി ഇന്ത്യ രാജ്യത്തെ അട്ടിമറിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഭാരതീയനാണ് ഞാൻ.
0: ഉറപ്പായിട്ടും നമ്മൾ അട്ടിമറിക്കാൻ അങ്ങനെ ആർക്കും പറ്റില്ല,
1: അത്ര സ്ട്രോങ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ രണ്ടില് ഒരു നീറ്റ് പരീക്ഷ, എന്റെ മകളിന്റെ ആദ്യത്തെ നീറ്റ് പരീക്ഷ എഴുതിയ ആളാണ്, വളരെ പ്രിപ്പയർ ചെയ്ത് എഴുതിയ ആളാണ്. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അസുഖം കാരണം പറ്റിയിട്ടില്ല. ഈ 200,000 രൂപയ്ക്കൊക്കെയാണ് പിന്നെ ചോദ്യ പേപ്പർ കൊടുത്തിരിക്കുന്നത്, അറിയാമോ? അതിനുവേണ്ടി രാജ്യത്ത് പ്രബുദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാര് ഒരു ഭരണകൂടത്തോട് പറയുകയാണ്, നിങ്ങൾ ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഒന്ന് മാറ്റിത്തരുമെന്ന് പറയുകയാണ്.
0: ന്യായമായിട്ടൊരു ചോദ്യമല്ലേ, ന്യായമായിട്ടൊരു ആവശ്യമല്ലേ?
1: നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റിയിട്ട് നിങ്ങൾ അവിടെ വരുന്നത് പകരം BJP ക്കാരൻ തന്നെയാണ്, വന്നോട്ടെ. പക്ഷെ നിങ്ങൾ ആ ആ യങ്സ്റ്റേഴ്സിന്റെ, ആ ഭാവി തലമുറയുടെ വാക്കുകൾ എന്തുകൊണ്ട് നിങ്ങൾ ചെവിക്കൊണ്ട? അവിടെ വന്നിട്ട് പറയാണ് അവിടെ കാശ്മീര്, ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യയെ തൊട ഇന്ന് ഒരു ലോകശക്തിക്കും കഴിയില്ല. മിനി പത്മ, ഇവിടെ ചില BJP ക്കാർക്ക് പറയാം, ഞാൻ അതല്ലേ പറയുന്നത്, മോഹൻലാലിന്റെ മകൾ അതിന് പിന്നെ അവിടെ വന്നപ്പോഴത്തേക്കും വളരെ ബേഡ് കമന്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് പോലും രാജ്യത്ത് ഈ സംഘപരിവാറിന്റെ ഇതിൽ ബുദ്ധിമുട്ടുകയാണ്. അപ്പൊ അവർക്കൊന്നും വിവരമില്ലാത്തതുകൊണ്ടാണോ? എത്ര നേരത്തെ സഹോദരൻ സംസാരിച്ചിട്ടില്ലേ, മരണം അത് കുഴപ്പമില്ല, എത്ര ഫേക്ക് പോലീസുകാരെയാണ് അവിടെ ഇറക്കിയിട്ടിരിക്കുന്നത്? ഫേക്ക് പോലീസുകാരാ, ഡയറക്റ്റ് ലൈവായിട്ട് ആ പിന്നെ മീഡിയകൾ കൊണ്ടുവരുന്നു പുറത്ത്. ബാഡ്ജിൽ പിന്നെ നെയിം പ്ലേറ്റ് ഇല്ല, ഒന്നുമില്ല, ലാത്തിയിൽ നെയില് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ആയിരുന്നു നമ്മുടെ രാജ്യം. ഞാൻ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായി. കുറെ സംഘപരിവാറിന് ഇപ്പോഴും കാര്യം മനസ്സിലായിട്ട്, നമുക്കൊക്കെ ഇവിടെ ജോലി ഉണ്ടല്ലോ മിനി പത്മ, നമുക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട്, നാട്ടിലയക്കുന്നുണ്ട്. ഈ ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യേണ്ടത്, ജോലി നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. രാജ്യത്തെ ജനങ്ങൾ ചെറുപ്പക്കാർ പറയുന്നത് ഇതേ ഉള്ളൂ, എത്ര സംഭവങ്ങൾ നടന്നു, ഒരു തെറ്റിനെ മറു വേറൊരു തെറ്റ് കൊണ്ട് കൂട്ടയടക്കുകയല്ല വേണ്ടത്, അത് തിരുത്തി മുന്നോട്ട് പോകാൻ രാജ്യത്തിന്റെ ഭരണകൂടം തയ്യാറാവണം. അവിടെ ഇപ്പൊ കോൺഗ്രസ് ചെന്നതാണ് പ്രശ്നം. ഇനി കോൺഗ്രസ് ചെന്നില്ലെങ്കിൽ ഇവരെന്താണ് പറയുന്നതെന്നറിയാം? എന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല? അങ്ങനെ പറയും, ഇത് എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്?
0: അല്ല, ന്യായമായിട്ടുള്ള ഒരു ആവശ്യത്തിന് CJP എന്ന പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നു, അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഐക്യദാർഢ്യം കൊടുക്കുന്നു, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഐക്യദാർഢ്യം കൊടുക്കുന്നു. ഇത് മുൻകൂട്ടി ഇന്റലിജൻസിന് പോലും പണി പാടിയെന്നാ പറഞ്ഞത്,
0: നമ്മൾ മുമ്പ് കർഷക സമരത്തിലും ഇതേപോലെ കണ്ടിട്ടുണ്ട്, ഒഴുകിയെത്തുന്ന ജനങ്ങൾ. അതിന്
1: ഒഴുകിയെത്തുന്ന രാജ്യത്തിന്റെ ജനങ്ങൾ, ഈ ജനങ്ങളല്ലേ ഇവർ തിരഞ്ഞെടുത്ത, ജനങ്ങളല്ലേ ഈ രാജ്യത്ത് ഭരണാധികാരികൾ ശമ്പളം കൊടുക്കുന്നത്?
0: തീർച്ചയായും
1: തങ്ങളുടെയൊക്കെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ നികുതി പണമല്ലേ ഇവർ ശമ്പളമായിട്ട് മേടിക്കുന്നത്?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ രാജ്യത്തെ ജനങ്ങൾ പറയുകയാണ് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു, അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ആ ഭാഗത്തുള്ള മന്ത്രി ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ ആ മന്ത്രി ഇന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം സത്യം വിളിച്ചു പറയാനുള്ള പേടി കൊണ്ടാണോ? ഇതിനെ ന്യായീകരിക്കുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഇതെന്തായാലും ഈ വരുന്ന തലമുറയുടെ ആവശ്യങ്ങള് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊരു ഭരണകർത്താക്കൾക്കും അത് പേടി സ്വപ്നമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ.
0: താങ്ക് യു സോ മച്ച് ശ്രീ ഷാജി. അടുത്ത കോൾ വിളിക്കാം 800-920 എന്ന നമ്പറിലേക്ക്. ആരാണിത്?
2: നമസ്കാരം,
0: വെരി ഗുഡ് ഈവനിങ്. നിതിന് വേറിട്ടൊരു അഭിപ്രായം ഉണ്ടാവും. ദീപക് ആണത്?
2: അല്ല, നിതിൻ
0: പറയൂ.
2: അല്ലെ, ഇതിനകത്ത് ഈ രണ്ടു ദിവസമായിട്ട് ഈ ഉള്ള കോലാഹലങ്ങളൊക്കെ കാണുന്നുണ്ട്.
0: ഒരു കോലാഹലം മാത്രമായിട്ടാണ് തോന്നുന്നത്.
2: അല്ല, കോലാഹലങ്ങൾ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. ഞാനിതിന് എന്റെ ആദ്യം ശ്രദ്ധയിൽപ്പെട്ട സംഭവം എന്താ പറയുക, ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നെങ്കിൽ നിങ്ങൾക്ക് അതിന് പെർമിഷൻ വേണം. ഇവർക്കുണ്ടോ?
0: താങ്കളാണല്ലോ അവർക്ക് എല്ലാ സമരങ്ങളും നമ്മള് എല്ലാ അനുമതികളും വാങ്ങിയിട്ടാണോ ഈ രാജ്യത്ത് നടത്തിയിരിക്കുന്നത്? അല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ സമരങ്ങൾക്കും നമ്മളെ എല്ലാവരുടെയും പിന്തുണയും സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പിന്തുണ തേടിയിട്ടാണോ നമ്മൾ എല്ലാ സമരവും ചെയ്തിരുന്നത്? അല്ല, പെർമിഷൻ, അതെ, അനുമതി, അനുമതി, അനുമതി, അതെ,
2: അനുമതി.
0: ശരി ശരി, ഇനി പോലീസിന്റെ പെർമിഷനോട് കൂടി തന്നെ എടുത്ത സമരം അതിനടിച്ചമർത്തില്ലേ?
2: അല്ല, പോലീസിന്റെ കൂടെ പെർമിഷൻ എടുക്കുന്ന സമരവും ഇതും വേറെയാണ്. ഇതിനകത്ത് ഒരു ഇതിനകത്ത് ഗുണ്ടകൾ കേറുന്ന അവര് തന്നെ പറയുന്നുണ്ട്.
0: അതൊരു സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടിട്ട് ഗുണ്ടകൾ
2: കേറിക്കൂടെ? ഇതിനു മുമ്പ് കർഷക സമരം നമ്മൾ കണ്ടല്ലോ
0: നിതിൻ. ഒരു
2: സമരത്തിന്റെ
0: നിതിൻ, ഈ സംഭവം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ താങ്കൾ പോകുന്നത്? വളരെ വിഷയത്തിലേക്ക് വരും.
2: ഇതിനകത്തൊക്കെ ഫണ്ടിംഗ് ആണ്, ഇത് പൊളിറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനകത്ത് ഈ സമരം ചെയ്തിട്ട് രണ്ടുപേര് മരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു സങ്കടമില്ല. അല്ലെ, 10 പേര് മരിച്ചു കഴിഞ്ഞാൽ ആ 10 പേര് പൊക്കോട്ടെ,
0: മറ്റേ
2: ആത്മഹത്യക്ക് ശ്രമിച്ച ആളുടെ ജീവന് മാത്രമേ വിലയുള്ളൂ. ഈ സമരം ചെയ്ത് മരിക്കുന്നവർക്ക് ഒരു വിലയില്ല.
0: ആര് പറഞ്ഞു CJP-യുടെ
2: നേതാവില്ല? അങ്ങനെയാണെങ്കിൽ ഇവരെ ഇറക്കി വിടില്ല. ഇതല്ല ഇതിന്റെ ശരിയായ
0: സുഹൃത്തെ. ആരെങ്കിലും ഇറക്കി വിട്ടതാണോ? അതൊരു ജനക്കൂട്ടമായിട്ട് വരുന്ന,
2: ഇത് കാശ് കൊടുത്ത് ഇറക്കി വിടുന്നതാണ്.
0: ഒരൊറ്റ മിനിറ്റ്, വിസ്മയ മോഹൻലാലിനെയും കാശ് കൊടുത്ത് ഇറക്കി വിട്ടതാണോ?
2: വിസ്മയ മോഹൻലാലിന് എന്ത് പ്രാധാന്യം ഇവിടെ?
0: അത് ശരി,
2: അവര്
0: കേരളത്തിലാണെങ്കിൽ ബാധിക്കുന്ന വിഷയമല്ലേ ഇത്?
2: ഇതിനകത്ത് ഞാൻ ഒരു ഒറ്റ പോയിന്റ് പറയാം. ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറഞ്ഞ മന്ത്രിയെ മാറ്റിക്കഴിഞ്ഞാൽ ഇത് മാറുമോ? ഈ 2 ലക്ഷം രൂപയ്ക്ക് JNU യൂണിവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയത് BJP ആണോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലോക്കലായിട്ട് പല എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ വഴി അവർക്ക് റാങ്ക് 15 പേര് കോട്ടയുണ്ട്.
0: 30 ലക്ഷം രൂപ ആദ്യം കിട്ടുന്ന എവിടേക്കാണ്? BJP നേതാക്കളുടെ കയ്യിലേക്കാണ്, അവരുടെ മക്കളുടെ കയ്യിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് ഇത് വലിയ വാർത്തയാകുന്നതും അത് പിന്നെ ചർച്ചയ്ക്ക് വരുന്നതും അതിൽ അഴിമതി നടക്കുന്നതൊക്കെ പുറത്തേക്ക് വാർത്ത വരുന്നതും അല്ലേ? നിതിനെ, നിതിൻ പോയല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലാസ്റ്റ് കോൾ, ആരാണിത്? സുധീരെ, പെട്ടെന്ന് പറഞ്ഞോളൂ.
3: ഈ സംഘപരിവാറുകാര് ഇവരെയൊക്കെ എല്ലാവരും ന്യായീകരിക്കും. അതിലൊന്നും യാതൊരു വ്യത്യാസമല്ല, പണ്ടോരെ അവർ
0: ന്യായീകരിക്കും.
3: കാപ്പാക്രാസ് പ്രതിയാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ.
0: അതെ, സുഗതൻ.
3: ആർ സുഗതൻ അവരാ ന്യായീകരിക്കുന്നത്. കാപ്പാക്രാസ് പ്രതി എങ്ങനെയാണ് പ്രതി ആവുന്നത്? അവര് എത്രയോ ക്രിമിനൽ കേസിൽ വന്നിട്ടാണ് അവർ പ്രതി ആവുന്നത്. അതേക്ക് ഇവർ വിസ്മയ മോഹൻലാലിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ സഹോദരൻ, അവർക്ക് എന്തൊരു പ്രാധാന്യമാണ്? ഇന്ത്യ കണ്ടിലോട്ട് വെച്ച ഫാൽക്കെ അവാർഡ് നേടിയ നടന്റെ മകളാണ്, അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്റെ മകളാണ് വിസ്മയ മോഹൻലാൽ. അവരുടെ മകള് ഈ പ്രവർത്തന അനുകൂലമായിട്ട് വന്നപ്പോ അവർക്ക് എന്തൊരു പ്രാധാന്യം?
0: അല്ല, അവർക്ക് എന്ത് രാഷ്ട്രീയമാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് അവരേതെങ്കിലും ഫണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണോ, അവരേതെങ്കിലും പ്രേരണയുടെ ഭാഗത്ത് ഇറങ്ങിയതാണോ?
3: ആവശ്യമുണ്ടോ?
0: അതാ ചോദ്യം. ഫണ്ടിങ് എന്തെന്ന് പറയുമ്പോ ഇതിന്റെയൊക്കെ പറഞ്ഞില്ലേ,
3: ഇത് പറയുന്നവരെന്തെങ്കിലും കേട്ടേ?
0: താങ്ക് യു സോ മച്ച് സുധീർ. എന്തായാലും ചോദ്യം ചോദിച്ചവർക്കൊക്കെയുള്ള മറുപടി കിട്ടിയെന്നും വിചാരിക്കുന്നു. നിതിൻ, എന്തായാലും താങ്കളെ ഉന്നയിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പൊളിറ്റിക്കൽ ചർച്ചയിലും സ്പോർട്സ് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഈ സമരത്തെ വളരെ ലൈറ്റായിട്ട് താങ്കൾ കണ്ടതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ഒക്കെ ഫണ്ടിങ്ങും ഒക്കെ രാജ്യത്തിന് അട്ടിമറിക്കാനും കേന്ദ്ര സർക്കാരിനെ ഇല്ലാതാക്കാനും എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ വിഷമമുണ്ട്. ഒരുപാട് കുട്ടികളുടെ ഒരു പിന്നെ ഒരുപാട് കാലത്തെ അധ്വാനവും ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെയാണ് നീറ്റ് പരീക്ഷ. അതിലുണ്ടായ ക്രമക്കേടിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷവും അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനം സംസ്ഥാനങ്ങളും കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ വിഷയമായിട്ട് ഉന്നയിക്കുമ്പോൾ അത് അഡ്രസ് ചെയ്യുക എന്നത് ഒരു രാജ്യത്തിന്റെ കടമയാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്, ഭരണകൂടത്തിന് മനസ്സിലായിട്ട്. എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് പോകട്ടെ, സമരം ശാന്തമായിട്ടുള്ള രീതിയിൽ തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം മറ്റൊരു രാഷ്ട്രീയ വാർത്തയായിട്ട് നമുക്ക് കേൾക്കാം. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
4: You're tuned into Home 92.2 FM. Home is a feeling.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CJP പ്രതിഷേധം ശക്തം. ഐക്യദാർഢ്യവുമായി രാഷ്ട്രീയ പാർട്ടികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CJP സമരത്തിന് പിന്തുണയുമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജന്തർ മന്ദറിലെത്തി. പ്രതിഷേധക്കാരോട് രാഹുൽ സംസാരിച്ചു. സമരപ്പന്തലിൽ പ്രതിഷേധക്കാർക്കൊപ്പമിരുന്ന രാഹുലും പ്രിയങ്കയും മുദ്രാവാക്യം വിളിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായെത്തി. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇടതു പാർട്ടികളുടെയും പിന്തുണ. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. കോടതിക്ക് നന്ദി അറിയിച്ച് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയ കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCP ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ട്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്ററിൽ. യുവതിയുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CJP പ്രതിഷേധം. ഇതിനിടെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. CJP ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ. അതേസമയം CJP ഉന്നയിച്ച മറ്റ് രണ്ട് ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം എത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. യുവജന രോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്നത് അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJP നിലപാട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MPമാർക്കുണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു. CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. CJP പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20+ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ്കെ കുറ്റപ്പെടുത്തി. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ച ആവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ജനാധിപത്യ വിധിയെ താൻ പൂർണ്ണ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ദിയ ബിനു പുളിക്കണ്ടം. പദവിയിലിരിക്കെ അഴിമതിക്ക് വഴങ്ങുകയോ നിയമം ലംഘിക്കുകയോ പൊതുപണത്തെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൌൺസിലർ എന്ന നിലയിൽ തന്റെ പൊതുപ്രവർത്തനം തുടരുമെന്നും ദിയ പ്രസ്താവനയിൽ അറിയിച്ചു. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റി. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ KR അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ KSU പരസ്യ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി VD സതീശന് അതൃപ്തിയെന്ന റിപ്പോർട്ട്. വിഷയത്തെ അനാവശ്യ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയത് KSU ആണെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. KSU അധ്യക്ഷൻ അലോഷ്യസ് സേവറിന്റെ പ്രസ്താവനകൾക്ക് പിന്നിൽ മറ്റ് പല താൽപര്യങ്ങളുണ്ടെന്നാണ് VD സതീശൻ പക്ഷം കരുതുന്നത്. കല്ലാടി മണ്ണിടിച്ചിൽ പ്രദേശം വയനാട് MP പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കും. വെള്ളിയാഴ്ച ദുരന്ത സ്ഥലത്തെത്തും ശേഷം പരിക്കേറ്റവരെയും കാണും. ഈ മാസം 7 കണ്ണാടിയിൽ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് 8 മരിച്ചത്. MP ആയിട്ടും ദുരന്ത പ്രദേശം സന്ദർശിക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രിയങ്കയ്ക്കെതിരെ വിമർശനം ഉയർത്തിയിരുന്നു. ഇറാനിൽ തുടർച്ചയായ 10 ദിവസവും US കനത്ത ആക്രമണം. ഹോർമോസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ഇറാൻ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 ശക്തമായി തുടരുന്നതിനിടെ ഹോർമോസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. US ആക്രമണം തുടരുന്നിടത്തോളം ഹോർമോസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ അമേരിക്കയുടെ മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഇറാന്റെ അവകാശവാദം. അതേസമയം ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ ആക്രമിച്ച് US ഇറാന്റെ സിരിക് ബന്ദർ അബ്ബാസ്, കിഷൻ ദ്വീപ് എന്നിവിടങ്ങളിൽ US ബോംബാക്രമണം നടത്തി. ബഹ്റിനും കുവൈത്തിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈറ്റിലെ US സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈറ്റിൽ അലി അൽ സലീം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈറ്റ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. അതിനിടെ ഒമാൻ തീരത്തിനടുത്ത് ഗ്രീക്ക് ഷിപ്പിംഗ് കമ്പനിയുടെ ഡൈനാകോം ടാങ്കേഴ്സിന്റെ 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി കമ്പനി അറിയിച്ചു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
7: Weather update.
6: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: എക്സസീവ് ഹീറ്റ് റിപ്പോർട്ടിംഗ് അക്രോസ് യു എ ഇ. ഇന്നും ചൂടിന് പ്രത്യേകിച്ച് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
1: Weather update.
7: Weather update.
6: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ്എം അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് ഏതാണ്ട് 19 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്കുള്ള യാത്രയിലായിരിക്കുമെന്ന് അങ്ങനെ ജൂലൈ മാസത്തിന്റെ ആ ഒരു ഗുഡ് ഡേയ്സ് അല്ലേ 21-ാം തീയതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പടപടയെന്ന് പോകുന്നുണ്ടല്ലേ മാസങ്ങൾ ഒരു വർഷം ഈ 2026 എന്ന് പറയുന്ന വർഷം തുടങ്ങിയത് ഇന്നലെ കഴിഞ്ഞ പോലെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ആൻഡ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ വർഷം ഓടിപ്പോകുന്നുണ്ട് സംഭവബഹുലമായിട്ടുള്ളൊരു വർഷം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം കയറ്റിറക്കങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളൊരു വർഷമാണ് പ്രത്യേകിച്ചും ഈ ജോഗ്രഫിക്കലായിട്ടുള്ള ഈ ഒരു മേഖലയിൽ നിന്നിട്ടുള്ള ഇഷ്യൂസ് ആവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടും തന്നെ നമ്മൾ ഒരു റോളർ കോസ്റ്റർ റൈഡ്

കൊണ്ടിരിക്കുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് 2026 നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് എല്ലായിടത്തും നോക്കുകയാണെങ്കിലും അത്രയധികം സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും. ആൻഡ് ഐ ഹോപ്പ് എവ്രി വൺ ആർ ഡൂയിങ് ഗുഡ്. എല്ലാവരും നന്നായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പരസ്പരമാണെങ്കിലും നമ്മുടെ ചില പഴയ സുഹൃത്തുക്കളാണെങ്കിലും വിളിച്ചിട്ട് ആ ഒരു ചോദ്യം ചോദിക്കണം കേട്ടോ. ഒരുപക്ഷെ ഈ നമ്മുടെ കൊളോക്കിയൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഹൗ ആർ യു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ അത്രയധികം മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സുഖമല്ലേ, സുഖമാണോ എന്നുള്ള ആ ഒരു സംഗതി. പക്ഷേ പലപ്പോഴും ഈ ഒരു നിസ്സാരമെന്ന് കരുതുന്ന ഈ ഒരു ചോദ്യത്തിന് പലരുടെയും ജീവിതത്തിൽ വലിയ വാല്യൂ ഉണ്ടാകുന്നൊരു സമയമുണ്ട്. അത് വെറുതെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ഔപചാരിക ചോദ്യം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇൻറ്റൻഷൻലി നമ്മൾ ഒരാളിലേക്ക് ആ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തനിക്ക് വേണ്ടിയിട്ട് കരുതലോടെ ആരെങ്കിലും ഒരാൾ മറുവശത്തുണ്ടാകുമെന്ന് പറയുന്ന ആ ഒരു പ്രതീക്ഷയുണ്ട്. അത് നൽകുന്ന ഒരു ഹോപ്പ് ഭയങ്കര വലുതാണ്. ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജെൻസി പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത്രമാത്രം സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മണിക്കൂർ ഒരുപക്ഷെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഒരു ചർച്ചയുടെ സമയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊരു പാട്ടൊക്കെ കേട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും മുന്നോട്ട് പോകാം കേട്ടോ. ട്രാഫിക് എങ്ങനെയുണ്ട്? ഇന്നത്തെ ട്രാഫിക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബിൽഡായിട്ട് വരുന്നുണ്ട്. റിബാ സ്ട്രീറ്റിലൊക്കെ നല്ല കൺജഷൻസ് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഡൽഹിയൽ റോഡിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ സാധാരണ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് നല്ല പാക്ഡ് സിറ്റുവേഷനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ട്രാഫിക്കിലേക്കും എല്ലാം വരാം. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ഫൈനലി ഏതൊരു ഇന്ത്യൻ മാധ്യമം തുറന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പറയുന്ന ഏതൊരു പേജസ് നോക്കിക്കഴിഞ്ഞാലും, സോഷ്യൽ മീഡിയയിലാവട്ടെ, ടി വി ചാനലുകളിലാവട്ടെ, പത്രമാധ്യമങ്ങളിലാവട്ടെ, എല്ലാം തന്നെ നിറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നമ്മൾ ലെറ്റ്സ് ടോക്കിൽ മിനിപത്മയുമായി ഡിസ്കസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയായിരുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ട് പറയേണ്ട, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലി ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ, ഇപ്പോൾ ഒരു പ്ലസ് ടു വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും, മെമ്മറീസിൽ നിന്നും, ഓർമ്മകളിൽ നിന്നും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനുജനോ അനുജത്തിയോ മകനോ മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു പ്രഷറിനെ കുറിച്ചുള്ള ബോധ്യം, അല്ലെങ്കിൽ അവർ ആ ഒരു പ്ലസ് ടു ക്ലാസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് മറ്റു പല കോഴ്സുകളും മറ്റു പല ഓപ്ഷൻസും മുന്നിലുണ്ടായിരുന്നിട്ട് മനസ്സിൽ എന്നോ പതിഞ്ഞ ആഗ്രഹത്തിൻ്റെ പേരിൽ തനിക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തണമെന്ന് പറയുന്ന അടങ്ങാത്തൊരു അഭിനിവേശത്തിൻ്റെ പേരിൽ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 വർഷം പ്ലസ് ടുവിനും ആൻഡ് അതിനുശേഷം 1-2 വർഷം സ്പെഷ്യൽ കോച്ചിങ്ങിനും പോയിട്ട് ഫൈനലി എക്സാമിന് വേണ്ടിയിട്ട് രാവിളക്കുവോളം ഇരുന്ന് പഠിച്ച ഒരു ദിവസം ശരിക്കും നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ ഇരിക്കുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള അനുജനും അനുജത്തി, ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളല്ല, പക്ഷേ എൻ്റെ അനുജത്തി, എൻ്റെ വൈഫിൻ്റെ അനിയത്തി ആക്ച്വലി നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആളുടെ ആ ഒരു സ്ട്രഗിൾ ഫേസ് ഞാൻ അടുത്തറിഞ്ഞ് കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരു ദിവസം 3 മണിക്കൂറും 3.5 മണിക്കൂറും ഒക്കെ മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. അത്രമാത്രം ഉറക്കത്തെ ഒഴിവാക്കി തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു സിനിമ കാണില്ല, സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കില്ല, വീട്ടുകാരോടൊപ്പം പോലും അധികം സമയം ഇരുന്ന് ചിലവഴിക്കില്ല, ഒരു യാത്ര പോകില്ല, മുഴുവൻ സമയവും ആ പുസ്തകത്തെ മുഴുവനായി എങ്ങനെ തൻ്റെ തലച്ചോറിലേക്ക് കയറ്റാമെന്ന ആ ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്ത് വർഷങ്ങളുടെ തപസ്സിയിരുന്ന് എക്സാം ഹാളിലേക്ക് എത്തി തനിക്ക് മുന്നിലേക്ക് എത്തുന്ന ചോദ്യപേപ്പർ കൃത്യമായി ആൻസർ ചെയ്ത് പരീക്ഷ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് സമാധാനത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി അറിയുന്ന വാർത്ത ഈ ക്വസ്റ്റ്യൻ പേപ്പർ തനിക്ക് മുന്നിലേക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു, മറ്റ് ചിലരിലേക്ക് ഇത് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ അതിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെക്കാൾ മുകളിൽ മാർക്ക് വാങ്ങുകയാണ്, തന്നെക്കാൾ മുകളിൽ അഡ്മിഷൻ ഉറപ്പിക്കുകയാണ്. അതിൻ്റെ പേരിൽ തനിക്ക് മുകളിൽ ഇത്രയധികം ആളുകൾ റാങ്ക് സ്വന്തമാക്കിയതിൻ്റെ പേരിൽ അഡ്മിഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയുടെ മനസ്സ് എത്രമാത്രം തകർന്നു പോകും, അല്ലെങ്കിൽ ആ കുട്ടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൽ അത്രമാത്രം തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത്, അത് മോണിറ്ററി ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, തങ്ങളുടെ സമയം, തങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാതൽ. അതിപ്പോൾ നീറ്റ് മാത്രമല്ല, CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകളാകട്ടെ ഒക്കെ തന്നെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ ഈ ഒരു സമരം അരങ്ങേറുന്നതും. ആൻഡ് പല കാലഘട്ടങ്ങളിലായി പലതരം സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥികൾ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സമ്പത്തുള്ള രാജ്യമാണ് ഇന്ത്യ. അത്രയധികം യുവാക്കളെ നമ്മൾ ഭാവിയുടെ കോൺട്രിബ്യൂഷൻസ് ആയിട്ട്, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ശക്തികളായിട്ട് കണക്കാക്കുന്നിടത്ത് അവർ തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടി തങ്ങളുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തൊരു സമരം നടത്തുന്ന സമയത്ത് അവർക്ക് നേരെ സിസ്റ്റം ചെയ്യുന്നത് ഇത്തരത്തിലാണെങ്കിൽ, സിസ്റ്റം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഇത്തരത്തിലാണെങ്കിൽ, ഇതിനെ ഫാസിസം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്ക് ഉപയോഗിച്ച് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. അത്രമാത്രം രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് തീർച്ചയായിട്ടും. ആൻഡ് അതിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെല്ലാം ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഒരു ഒരു നിലപാട് വരുമെന്നുള്ളത്. ഈ സമയത്ത് പ്രത്യേകിച്ചും ഇവർ ആവശ്യപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇന്ത്യൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനൻ്റെ രാജിയാണെന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഓർമ്മ വരുന്ന ഒരു ഇൻസ്റ്റൻസ്, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രി കൂടിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായി ഇരിക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഗതിയായിരുന്നു 1956 തമിഴ്നാട്ടിലെ അരിയല്ലൂരിൽ ഒരു തീവണ്ടി അപകടം നടക്കുകയും 140 പേർ മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് കൃത്യമായിട്ട് റെയിൽവേ മന്ത്രിയുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമല്ല എന്നുൾപ്പെടെയുള്ള അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും താൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിൻ്റെ പേരിൽ വന്ന ഈ ഒരു പിഴവിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച മന്ത്രിമാർ, അല്ലെങ്കിൽ അത്രയും വലിയ പ്രമുഖ നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഏറ്റവും മികച്ച ഒരു ഒരു ഡിസിഷൻ വരും ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് എന്തായാലും പ്രത്യാശിക്കാം. യുവാക്കളുടെ ശബ്ദമാണ്, അതിനെ ഭയക്കരുത്. കാരണം അവരുടെ സ്വപ്നങ്ങളിലാണ്, യുവാക്കളുടെ സ്വപ്നങ്ങളിലാണ് രാജ്യത്തിൻ്റെ ഭാവിയുള്ളത്. കുട്ടികൾ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവർ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല, അവർ അക്രമത്തിലേക്ക് തിരിച്ചിട്ടില്ല. ശരിയും തെറ്റും ആപേക്ഷികമായിരിക്കാം, എന്നാൽ സമാധാനപരമായിട്ട് ഒരു പ്രതിഷേധത്തെ കൈകാര്യം ചെയ്യേണ്ട രീതി ഇതല്ല എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടി പറ്റുന്നത്.
1: Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം വാസൽ ഹബ് ബ്ലോക്ക്

0: തിരികെ എത്താം. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടോ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. അപ്പം നമ്മുടെ മോഹൻലാൽ, മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കോണിക് സ്റ്റാർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൾ വിസ്മയ മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ റിലീസിന് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ച്, ട്രെയിലറല്ലേ, ടീസർ ലോഞ്ച് ആക്ച്വലി ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുടക്കത്തിൻ്റെ തുടക്കം ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ തന്നെ നടന്നിരിക്കുകയാണ്. വിസ്മയ മോഹൻലാൽ നായികയായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു മലയാള സിനിമയിലേക്ക് തൻ്റെ എൻട്രി രേഖപ്പെടുത്തുന്ന തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ടീസറാണ് ന്യൂയോർക്കിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൈം സ്ക്വയറിൽ വെച്ചാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ടീസർ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്യുന്നത്. 2018 എന്ന് പറയുന്ന മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് ചെയ്യുന്ന സിനിമ കൂടിയാണിത്. 7 ഓഗസ്റ്റ് ഈ സിനിമ റിലീസ് ചെയ്യും. ആൻഡ് ഈ സിനിമയിൽ തന്നെ ആന്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോ ആന്റണി വരുന്നുണ്ട്. അദ്ദേഹം ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് എമ്പുരാനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഓറയുള്ള ഒരു നടനാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് മാത്രമല്ല, ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് ലാലേട്ടനും സിനിമയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. എന്തായാലും ഈ ഓണക്കാലത്ത്, അല്ലെങ്കിൽ മോഹൻലാൽ, ഇപ്പോൾ മോഹൻലാലിൻ്റെ എൻ്റെ ഫാമിലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പം നമ്മൾ ദൃശ്യം 3 വന്ന സമയത്ത് അതിനകത്ത് വില്ലൻ ഒരു പക്ഷേ അൻസിബേനെ വിവാഹം കഴിക്കുന്ന ആളായിട്ട് വരുന്ന ആൾ പോലും അത് ലാലേട്ടൻ്റെ നെഫ്യു ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ ലാലേട്ടൻ എത്തി, ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്രണവ് മോഹൻലാൽ, ആൻഡ് ദെൻ ഇപ്പോൾ വിസ്മയ മോഹൻലാൽ മലയാള സിനിമയിലേക്ക് എൻട്രി നേടുകയാണ്.
1: You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട,
1: എടാ മോനെ പോടാ, പോയി വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടണ,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രതിഷേധ ചൂടിൽ രാജ്യ തലസ്ഥാനം. പ്രതിരോധത്തിലായി കേന്ദ്രം, സമരമുഖത്ത് പ്രതിപക്ഷവും. രാഹുൽഗാന്ധിയും പ്രിയങ്കയും അറസ്റ്റിൽ, പോലീസ് നടപടിയിൽ രാഹുലിന് പരുക്ക്. കോൺഗ്രസ് നേതാക്കളെ ബലം പ്രയോഗിച്ച് നീക്കി. പാലാ കൈവിട്ടു, UDFന് അധികാരം നഷ്ടം, LDF അവിശ്വാസം പാസായി. ബഹ്റൈനിലും കുവൈത്തിലും ആക്രമണങ്ങൾ, പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് എതിരായ പോലീസ് നടപടിയിലും ചോദ്യപേപ്പർ ക്രമക്കേടിലും സമരച്ചൂടിലെരിഞ്ഞ് ഡൽഹി. ചോദ്യപേപ്പർ ക്രമക്കേടും വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെയാണ് അസാധാരണ പ്രതിഷേധത്തിന് കോൺഗ്രസ് തുനിഞ്ഞിറങ്ങിയത്. കേന്ദ്ര സർക്കാരിനെതിരെ CJP പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രതിപക്ഷവും സമരമുഖത്തേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിലെ പ്രതിഷേധത്തിൽ നടപടിയെടുത്ത് പോലീസ് രാഹുൽഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. രാഹുൽഗാന്ധിയെ വഴിയിലൂടെ വലിച്ചിഴച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വൻ പ്രതിഷേധമാണ് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പ്രതിഷേധിച്ച MPമാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ ആദ്യം ആവശ്യപ്പെട്ടത് നീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത് അംഗീകരിക്കാമെന്ന് ഉറപ്പു നൽകിയെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. വാക്കു മാറ്റുന്നത് നല്ലൊരു നേതാവിന് ചേർന്നതല്ല. രാഹുലിന്റെ പെരുമാറ്റം ജനാധിപത്യ മര്യാദകൾക്ക് ചേർന്നതല്ലെന്നും നീറ്റ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ചർച്ചയാകാമെന്നും അദ്ദേഹം ആവർത്തിച്ചു. CJP സമരത്തിന് പിന്തുണയുമായാണ് നേരത്തെ രാഹുൽഗാന്ധിയും പ്രിയങ്കയും ജന്തർമന്ദറിലെത്തിയത്. പ്രതിഷേധക്കാരോട് രാഹുൽ സംസാരിച്ചു. സമരപ്പന്തലിൽ പ്രതിഷേധക്കാർക്കൊപ്പമിരുന്ന് രാഹുലും പ്രിയങ്കയും മുദ്രാവാക്യം വിളിച്ചു. KC വേണുഗോപാൽ, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയവരും ജന്തർമന്ദറിലെത്തിയിരുന്നു. കേരള മുഖ്യമന്ത്രി VD സതീശനും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി. ഷാഫി പറമ്പിൽ MP രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും പങ്കെടുത്തു. അതിനിടെ CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹ്യപ്രവർത്തകൻ സോനം വാങ്ചുകിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. നിലവിൽ സോനത്തെ മേധാന്ത ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. സംഭവത്തിൽ കോടതിക്ക് നന്ദി അറിയിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണർ DCPമാരും ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. CJPയുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാത്ത കേന്ദ്ര സർക്കാർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. CJP ഉന്നയിച്ച മറ്റ് രണ്ട് ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. യുവരോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJP ആരോപിക്കുന്നു. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് KR അജയനെ മാറ്റി. T ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ KR അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേരാണ് കൌൺസിൽ യോഗത്തിൽ ഹാജരായത്. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയാ ബിനു പുളിങ്കട്ടത്തിന് പദവി തെറിച്ചു. അഞ്ചരക്കണ്ടിയിൽ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അറസ്റ്റിലായ പ്രതി ഡോക്ടർ റാമിന് ജാമ്യം ലഭിച്ചതിൽ ആഭ്യന്തരവകുപ്പിന് കടുത്ത അതൃപ്തി. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. ക്രൈംബ്രാഞ്ച് മേധാവിയോട് വിശദീകരണം തേടാനും തീരുമാനം. പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കും. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഉത്തരമേഖല IG ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വഖഫ് ബോർഡിന് ആശ്വാസം. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി റദ്ദാക്കി സുപ്രീംകോടതി. സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടിയാണ് റദ്ദാക്കിയത്. കേരള വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി പരിഗണിക്കുകയായിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കേസിൽ BJP നേതാവ് ഷോൺ ജോർജ് അടക്കം തടസ്സ ഹർജി സമർപ്പിച്ചിരുന്നു. വീണ്ടും സമരവാർത്തയിലേക്ക്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും പ്രധാനമന്ത്രി NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പറഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്രപ്രധാനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ നിലപാട് പുറത്തുവരുന്നത് വാക്കുമാറ്റുന്നത് നല്ല നേതാവിന് ചേർന്നതല്ല, ജനാധിപത്യ മര്യാദകൾക്ക് ചേർന്നതല്ല. രാജ്യ തലസ്ഥാനം വലിയ സംഘർഷങ്ങൾക്കും പ്രതിഷേധത്തിനും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. രാഹുൽഗാന്ധി രാഷ്ട്രീയ നാടകം കളിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിലെ സമരമാണ് ഇപ്പോൾ പ്രതിഷേധത്തിലേക്കും പോലീസ് നടപടിയിലേക്കും നീങ്ങിയിരിക്കുന്നത്. ബലം പ്രയോഗിച്ച ഡൽഹി പോലീസ് ഇപ്പോൾ രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസിന്റെ അറസ്റ്റ് നീക്കത്തിനിടെ രാഹുൽഗാന്ധിക്ക് പരിക്കേറ്റിരിക്കുന്നു. മുതിർന്ന നേതാക്കളോടടക്കം പോലീസിന്റെ ബലപ്രയോഗത്തിന്റെ ചടങ്ങിനാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അറസ്റ്റിലായിരിക്കുന്നു. രാഹുൽഗാന്ധിയെ റോഡിൽ വലിച്ചിഴച്ചിരിക്കുന്നു പോലീസ്. KC വേണുഗോപാൽ അടക്കം കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കൾ മുതിർന്ന നേതാക്കളെല്ലാം കസ്റ്റഡിയിലാണ്. SP സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും കസ്റ്റഡിയിൽ. വനിതാ പ്രവർത്തകരെ വലിച്ചിഴച്ച് പോലീസിന്റെ നടപടിയുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നിന്ന്. ഇന്ത്യ US കരാറിനെതിരെ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ കിസാൻ ഘട്ടിലേക്ക് കർഷകരുടെ പ്രതിഷേധ മാർച്ചും അതിനിടെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരാണ് രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്നത്. അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. ഹരിയാന അതിർത്തി വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കർഷകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും CPMന്റെ മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം. വിപുലമായ പരിപാടികളോടെ VSന്റെ ചരമവാർഷികം CPM ആചരിച്ചു. ആലപ്പുഴ വെന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്തൂപത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ രാവിലെ പുഷ്പാർച്ചന നടന്നു. പൊതുസമ്മേളനവും റാലിയും പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. പുന്നപ്രയിലെ VSന്റെ കുടുംബ വീടായ വേലിക്കകത്ത് VSന്റെ അർദ്ധകായ പ്രതിമയും സ്ഥാപിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് സന്ദർശനത്തിനെത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നതിന്റെ നിയമവശങ്ങൾ ആലോചിക്കുന്നതായി ന്യൂയോർക്ക് സിറ്റി മേയർ സൊറാൻ മംദാനി അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഇറാന് നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടരുകയാണ്. തുടർച്ചയായ 10 നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ഇതോടെ ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. US ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തില്ലെന്നാണ് ഇറാന്റെ ഭീഷണി. കുവൈറ്റിലെ US മിസൈൽ സിസ്റ്റങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയെന്ന് ഇറാനും അവകാശപ്പെടുന്നുണ്ട്.

ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം വൈകാരിക കുറിപ്പുമായി അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി. തോൽവിയുടെ വേദന കഠിനമെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും മെസ്സി. കളിയിലെ നല്ല നിമിഷങ്ങളെ കൂടെ കൂട്ടാൻ ആഗ്രഹം. അടുപ്പിച്ച് രണ്ട് ലോകകപ്പിൽ ഫൈനലിലെത്താൻ കഴിഞ്ഞു. പിന്തുണ അറിയിച്ച ഓരോ സന്ദേശത്തിനും ഓരോ നല്ല വാക്കിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ലോകകപ്പ് വിജയത്തിന് സ്പെയിനെ അഭിനന്ദിക്കുന്നുവെന്നും ലിയോണൽ മെസ്സി കുറിച്ചു. അടുത്ത വാർത്ത 7 മണിക്ക്.

0: Home FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
1: വെദർ അപ്ഡേറ്റ്
0: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

ഇവിടെ നല്ല ചൂടാണെങ്കിലും നാട്ടിൽ നല്ല മഴയാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലുള്ളവർ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും ഫാമിലിയൊക്കെ വിളിച്ച് അറിയിച്ചിരിക്കുക. കാരണം ഒഫ്കോഴ്സ് അവർ അറിയുന്നുണ്ടായിരിക്കും, അവർ കൺമുന്നിലെ മഴ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലോ. പക്ഷെ നമുക്കാണല്ലോ കൂടുതൽ കരുതൽ എല്ലാ സമയത്തും ഉള്ളത്. അപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ എസ്പെഷ്യലി കാസർഗോഡ് ആൻഡ് കണ്ണൂർ ജില്ലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ലീവിനൊക്കെ നാട്ടിൽ പോയവരാണെങ്കിൽ സ്വസ്ഥമായിട്ട് മഴയൊക്കെ ആസ്വദിക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ വരും ദിവസങ്ങളിലൊക്കെ നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ തന്നെയും ആ സമയത്ത് മഴ കാണുന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു ഫാസിനേഷൻ്റെ പുറത്ത് ഇറങ്ങി അത് ആസ്വദിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കേണ്ട, ഒരു പരിധിയിലേക്ക് നിർത്തുക. കാരണം പലപ്പോഴും അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മഴ ആക്ച്വലി പഴയ ആസ്വാദന പരിപാടിയൊക്കെ വിട്ടിട്ട് ഒരു രൗദ്രഭാവത്തിലാണ് എല്ലാ സമയത്തും പ്രത്യക്ഷപ്പെടാറുള്ളത്. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്. എനിവേ, എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ആൻഡ് ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഒരു വിശേഷം പറയാൻ പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് എന്തായാലും അല്പസമയത്തിനകം വെച്ച് നമ്മളോടൊപ്പം ഒരു സംഗതിയൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം ആളുകൾ വരുന്നുണ്ട്. ആരാണ് എന്താണെന്നുള്ളതൊക്കെ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. വേറൊന്നുമല്ല, ഒരു വലിയ മെഗാ ഗിവ് അവേ ഇവിടെ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് നടത്തിയിട്ടുള്ള അതിന്റെ ഒരു റെവലേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും യു എയിൽ ഇപ്പോൾ നമുക്ക് ഇവന്റുകളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഗ്ലോബൽ പരിപാടികൾക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇവന്റ്സിനോ ഒക്കെ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടി പുതിയൊരു വിസ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവന്റ്സ് വിസിറ്റ് വിസ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലൊന്ന്. രാജ്യാന്തര പരിപാടികൾക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യു എയിൽ ഈ ഒരു ഉദ്യമം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ആഗോള ഇവന്റ് ഹബ്ബാക്കി യു എയെ മാറ്റുക. ഓഫ്കോഴ്സ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ ഇവന്റ്സ് പലതും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ തന്നെ പല ഫിലിം അവാർഡ്സും ദുബായിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അത്തരത്തിൽ അത്രമാത്രം വലിയ സ്വീകാര്യത ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ സമ്മേളനങ്ങൾ, പല വിധങ്ങളായിട്ടുള്ള ഉച്ചകോടികൾ, പ്രദർശനങ്ങൾ, കൺവെൻഷനുകൾ ഇവയൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ വിസ സംഭവം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ.

0: വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2. അപ്പം ഈ ഒരു പാട്ടിന്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് എൻട്രി എന്തായാലും ഈ സമയത്ത് ഇവിടെ ഹോം ഓഫ് ഹോമിന്റെ സ്റ്റുഡിയോയിൽ നമ്മളുടെ ബാക്ക് ടു ഹോമിൽ ചേരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങൾ, ഏതാണ്ട് 40 ദിവസങ്ങളോളം നമ്മൾ മുഴുവൻ ഫിഫയുടെ അല്ലെങ്കിൽ ആ ഒരു ഫുട്ബോൾ ലോകകപ്പിന്റെ മാസം വരിക ലോകത്തിലായിരുന്നു. ഏറ്റവും അധികം ഫാൻ ഫൈറ്റുകൾ നമ്മൾ കേട്ട അല്ലെങ്കിൽ കണ്ട, നമ്മൾ ആസ്വദിച്ച, സെലിബ്രേറ്റ് ചെയ്ത ദിവസങ്ങളായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് സൺഡേ അപ്രതീക്ഷിതമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാം. കാരണം ടൂർണമെന്റിന്റെ ലൈനപ്പുകളിലേക്ക് വരുന്ന സമയത്ത് ആരും ആദ്യം എടുത്ത് പറയാതിരുന്ന, ഫാൻ ഫേവറേറ്റ് അല്ലാതിരുന്ന സ്പെയിൻ എന്ന രാജ്യം അങ്ങനെ കപ്പ് കീഴടക്കിയിരിക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ കൃത്യമായി അതിനെ പ്രെഡിക്റ്റ് ചെയ്ത നിരവധി പേർ ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പല പ്രെഡിക്ഷൻ കോൺടെസ്റ്റുകളിൽ. പക്ഷേ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കറന്റ്ലി യു എയിലുള്ള മലയാളികൾക്കിടയിൽ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പേജ് എന്ന് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ദ പേജിന്റെ കാര്യം ആയതുകൊണ്ട് പേജിന്റെ കാര്യം പേജ് എന്ന് തന്നെ പറഞ്ഞ് പറയാൻ വേണ്ടി പറ്റുന്നില്ല, കൺഫ്യൂഷനായി പോയോ. ഒന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ ഏറ്റവും അധികം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ കരാമയിലാവട്ടെ കിസൈസിലാവട്ടെ എല്ലാവിടത്തുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജ്. മലയാളികൾക്ക് മാത്രമല്ല മറ്റ് പല കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടിയിട്ടും ഏറ്റവും അധികം പുതിയ പുതിയ ഗീവവേസ് ആവട്ടെ, പുതിയ ഇൻട്രൊഡക്ഷൻസ് ആവട്ടെ, നമുക്കറിയാതെ കിടക്കുന്ന ഹിഡൻ സ്പോട്ടുകളാവട്ടെ, ഇവയൊക്കെ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷനായി നിറഞ്ഞു നിൽക്കുന്ന പ്രവാസി കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേഷനായി നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പുതിയ പേജാണ് ദ പേജ് യു എ. അപ്പോ ദ പേജിന്റെ ഈ കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പ് സമയത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോൺടെസ്റ്റ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് പാക്കേജ് കോൺടെസ്റ്റ് ആയിരുന്നു. ഡെയിലി ബേസിസിലുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, ഡെയിലി ബേസിസിലുള്ള പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഫൈനലി ഒരു മെഗാ സമ്മാനമായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു iPhone 17 ആണ്. അതിപ്പോ കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ ഭാഗ്യവൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഒരാൾക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു iPhone 17 അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഞാൻ കുറേയായിട്ട് വർത്തമാനം പറയുന്നത്, എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മിസ്റ്റർ ഷാഹിൻ ബ്രോ ആണ്. ഷാഹിൻ ബ്രോ ആണ് പേജിന്റെ എല്ലാം എല്ലാം, പേജിന്റെ ക്യാപ്റ്റൻ, പേജിനെ ഹെഡ് ചെയ്യുന്ന പേജിന്റെ കംപ്ലീറ്റ് തല. വെൽക്കം തല. ഞാൻ ഷാഹിൻ ബ്രോ ഇവിടെ പുതുതൊന്നുമല്ല, കാരണം നമ്മളോടൊപ്പം അക്ഷയിന്റെ സാൻഡ്യൂൺസിൽ ഒരു ദിവസം ഈ ഒരു പ്രൊഡക്ഷൻ കോൺടെസ്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പേജിന്റെ ആ ഒരു ഐഡിയ എന്താണ്, എന്താണ് ദ പേജ് യു എന്ന പേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സേവനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള എക്സ്പാർട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഒരു വലിയ മെഗാ ലോഞ്ചിങ് സെലിബ്രേഷൻ തന്നെയായിരുന്നു ഈ ഒരു ഫിഫ പ്രൊഡക്ഷൻ കോൺടെസ്റ്റിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വെരി മച്ച് ഹാപ്പി ദാറ്റ് ഐ വാസ് ആൾസോ പാർട്ട് ഓഫ് ദാറ്റ്. അതിനെ കുറച്ചധികം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എനിക്കും കൂടെ ചേരാൻ പറ്റിയെന്നുള്ളത് ഞാൻ വലിയ പ്രിവിലേജ് ആയിട്ട് കണക്കാക്കുകയാണ്. എന്തായാലും നമ്മൾ അങ്ങനെ ഫൈനലി ആ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന ലാപ്ടോപ്പിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം എൻട്രീസ് ഉണ്ടായിരുന്നു?
1: നമുക്ക് 11,000+ എൻട്രീസ് ഉണ്ടായിരുന്നു ഫോർ ദ വിന്നേഴ്സ്. നമ്മൾ ചെയ്തിരുന്നതിൽ ഓൾമോസ്റ്റ് 35,000+ ടോട്ടൽ എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പൊ ജയിച്ച എൻട്രീസിൽ നമ്മൾ 11,100+ അങ്ങനെയായിരുന്നു നമ്മളിതിൽ കിടന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെ പേരും ജയിച്ചവരുടെ, അതായത് ഓരോ പ്രാവശ്യവും ജയിച്ച ആൾക്കാരുടെ ഓരോ എൻട്രി ആയിട്ടാണ് നമ്മൾ
0: കൊടുത്തേക്കുന്നത്.
1: ഇത്ര എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി ദാറ്റ് എവ്രി വൺ ഹാസ് പാർട്ടിസിപ്പേറ്റഡ്. ഹൂ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഹാസ് ദ ചാൻസ് ടു വിൻ ടുഡേ.
0: അല്ല, നമ്മൾ ഇന്ന് ശരിക്കും കൊടുക്കുന്ന സമ്മാനം ഈ iPhone 17 ആണെങ്കിലും ഈ സീസണിൽ മൊത്തമായിട്ട് എത്രയോ ജേഴ്സികൾ, എത്രയോ സ്പോർട്സ് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ എത്രയോ അധികം സമ്മാനങ്ങൾ നമ്മൾ ഡെയിലി ബേസിസിൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അത്രമാത്രം കോൺടെസ്റ്റ് ഓരോ തവണയും, ഇപ്പോൾ ഫിഫ ലൈവ് പ്രെഡിക്ഷൻ കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഫിഫ പ്രെഡിക്ഷൻ കോൺടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഫിഫ ലൈവ് ക്വിസുകൾ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്രമാത്രം ആക്റ്റീവ്ലി ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ കാലത്തെ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തൊരു പേജാണ് ദ പേജ് യു എ എന്നുള്ളത്.
1: കൊടുത്തിരുന്നു
0: എന്തൊക്കെയാണ് സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്?
1: നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് കൊടുത്തിരുന്നു, ജേഴ്സി ആൻഡ് ദേർ വാസ് ദ ഒറിജിനൽ ബോൾ നമ്മൾ കൊടുത്തിരുന്നു. അതേപോലെ തന്നെ കുറെ കുറെ സാധനങ്ങൾ, നമ്മൾ പറഞ്ഞു ഡെയിലി യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്, യൂസബിൾ തിങ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഫേസിലേക്ക് എത്തിയേക്കാണ്. വി ആർ വെരി ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാസ് കം ടു വെരി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് സ്റ്റേജ്. ആൻഡ് ദ ഫോണും ഇവിടെ ഇരിക്കുന്നുണ്ട്, മുന്നേ തന്നെ ഇരിക്കുന്നുണ്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. സോ ലെറ്റ് സീ ഹൂ വിൽ ഗെറ്റ് ദിസ് ചാൻസ് ടു വിൻ ദിസ് അമേസിംഗ് ഗിഫ്റ്റ്.
0: പക്ഷേ നമ്മൾ എന്തായാലും അത്ര പെട്ടെന്ന് നമ്മൾ ആ പരിപാടിയിലേക്ക് കടക്കുന്നില്ല, കാര്യം കുറച്ച് കാര്യപരിപാടികളൊക്കെ അതിന് മുൻപേ ഉണ്ട്, കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റിലത്തെ കാര്യം തന്നെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അക്ഷയായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അർജന്റീന ഫാനായിരുന്നല്ലേ. അങ്ങനെ ഫൈനലി കിട്ടിയിരിക്കുകയാണ് മക്കളെ. നമ്മൾ കാത്തിരുന്ന ഒരാൾ, ഒരു വേട്ടമൃഗത്തെ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം യൂഷ്വലി മലയാളികൾക്കിടയിൽ ഒരു അർജന്റീനൻ പ്രേമം കുറച്ചധികം ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ ഏറ്റവും കുറവ് ഫാൻസ് ഉള്ളത് അർജന്റീനയ്ക്കാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെയുള്ള ഇപ്പോൾ കുറേ പേര് പോർച്ചുഗലിന്റെ ഫാൻസ് ഉണ്ട്, പിന്നെ ബ്രസീലിന്റെ ഫാൻസ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വേട്ടമൃഗങ്ങളായിട്ട് നിൽക്കായിരുന്നു കുറച്ചധികം ദിവസങ്ങളിലേക്ക്. ഇപ്പോൾ ഫൈനലി ഫൈനലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് അവസ്ഥ?
1: സ്പെയിൻ ഫാനാണെന്ന് തോന്നുന്നു.
0: ഐ എം ഹാർട്ട് ഹാർഡ്കോർ സ്പെയിൻ ഫാൻ. ഞാൻ 2008 യൂറോ കപ്പ് മുതൽ സ്പെയിൻ ഫാനാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് സംസാരിക്കുന്നത്? ഇപ്പൊ സ്പെയിൻ ആരാധകരെ കാണുന്ന സമയത്ത് മുഖത്ത് നോക്കാൻ വേണ്ടിട്ട് ഒരു മടി ഷാഹിന്റെ ആ ഒരു വ്യക്തിത്വത്തിൽ തന്നെ എനിക്ക് തിരിച്ചറിയാൻ
1: പറ്റുന്നുണ്ട്.
0: നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യായിരുന്നു. എങ്ങനെയുണ്ട്, പെയിൻഫുൾ ആയിരുന്നു ഈ ഒരു പരാജയം?
1: സ്പെയിൻ വാസ് എ പെയിൻ. അക്രമായിരുന്നു, നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ എന്താ പറയാ,
0: ബോളെങ്കിലും ഒന്ന് കിട്ടണ്ടേ, ഞങ്ങളുടെ കാലി ബോൾ കിട്ടിയിട്ട് വേണ്ട എന്തെങ്കിലുമൊക്കെ കാണിക്കാനായിട്ടൊന്ന്.
1: ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെ പോയി പറഞ്ഞു.
0: കരഞ്ഞായിരുന്നു,
1: വിഷമമായി. ബട്ട് യു നോ വി ഹാഡ് ടു ടേക്ക് ഇറ്റ് ഇൻ, പറഞ്ഞു പോലെ എന്താ ചെയ്യാം. ബട്ട് അമേസിംഗ് പ്ലേഡ്, നല്ല രീതിയിൽ കളിച്ചു, നല്ല ഭംഗിയായിട്ടോ. അമേസിംഗ്, അമേസിംഗ്.
0: സ്പെയിൻ നന്നായി കളിച്ചു,
1: നന്നായി കളിച്ചു. പൊരുതി തന്നെ നമ്മള് വിജയത്തിലേക്ക് എത്തില്ല.
0: പൊരുതി തോറ്റാ ഞങ്ങൾ അങ്ങ് പോട്ടെന്ന് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ പേജിനെ സംബന്ധിച്ചിടത്തോളം, ഷാഹിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ഇനിഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വന്നതിന് ശേഷം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ആയിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇപ്പോ ഇനിഷ്യലി കുറച്ചധികം ദിവസങ്ങളായിട്ട് പേജ് സജീവമായിട്ട് പല ആക്ടിവിറ്റീസും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മലയാളികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കരാമയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എത്രയോ പുതിയ ഹിഡനായിട്ട് കിടന്നിരുന്ന കുറേയധികം സ്പോട്ടുകളെ ഇനിഷ്യേറ്റീവ് എടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പേജ് വലിയൊരു പങ്കാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് കാലത്ത് നമ്മുടെ പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടെ അധികം ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സ്വീകാര്യതയും കാര്യങ്ങളൊക്കെ?
1: No, it was amazing to see. കാരണം ഈ വർഷത്തെ വേൾഡ് കപ്പ് നമ്മൾ കാണുമ്പോൾ എല്ലാവരും പ്രസന്റ് ആയിരുന്നു, എല്ലാവരും എല്ലാത്തിലേക്കും ഇറങ്ങി തന്നിരുന്നാണ് വന്നിരുന്നത്. അപ്പൊ നമ്മള് മാച്ചുകൾ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ പോയിരുന്നു. അപ്പോ ചെറിയ പിള്ളേർ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ എല്ലാവരും, എവറി വൺ വാസ് ആക്ടീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഇവന്റ്. അപ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാം സ്പെയിൻ ഏതാ ടീമെന്ന്, അർജന്റീന ആരാണെന്ന്, മെസ്സി ആരാണെന്ന് അറിയാം, അതേപോലെ തന്നെ എംബാപ്പേനെ പറ്റി അറിയാം. സോ എവറിബഡി നോസ് എവറിബഡി നൗ. സോ ദാറ്റ് വാസ് ആക്ച്വലി എ വെരി ഹൈലൈറ്റ് ഫോർ അസ്. കാരണം നമ്മൾ വിചാരിച്ചാലും എത്രയോ ഹയർ ലെവലായിരുന്നു പാർട്ടിസിപ്പേഷൻ, ആക്ടീവ്നെസ്. ആൻഡ് യു നോ എല്ലായിടത്തും എവിടെ നോക്കിയാലും ഫുട്ബോൾ ആണ്, നാട്ടിൽ കാര്യങ്ങൾ നോക്കിയാലും ഫുട്ബോൾ, എന്ത് പേജ് തുറന്നാലും ഫുട്ബോൾ തന്നെയാണ്. സോ ദാറ്റ് ഫീവർ വാസ് അമേസിംഗ്. ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് നമ്മുടെ ഫ്രീ കിക്ക് ക്യാമ്പയിൻ കുഡ് ബി ആക്ച്വലി എ പാർട്ട് ഓഫ് ദാറ്റ്. ആൻഡ് അത് പറഞ്ഞ പോലെ വി ആർ വെരി മച്ച് ഹാപ്പി, സാറ്റിസ്ഫൈഡ്. ഇനി അടുത്ത വേൾഡ് കപ്പ് നമുക്ക് ഒന്നുകൂടെ പിടിക്കണം.
0: 4 വർഷമുണ്ട്, പക്ഷെ അതിനിടയിൽ ഒരുപാട് പരിപാടികൾ, പ്രത്യേകിച്ചും ഈ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, കാരണം നമ്മൾ നാട്ടിലെ ഫുട്ബോൾ ആവേശം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് പ്രവാസികൾക്ക് ഒരു മിസ്സിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ, ഗ്രൗണ്ട് ലെവലിലേക്ക് ഇപ്പൊ നമ്മൾ സൈബർ ഇടത്തിൽ കാണുന്ന ഒരു സെലിബ്രേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഗ്രൗണ്ട് ലെവലിൽ ഒരുപാടിടത്ത് നിങ്ങൾ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളുമായിട്ട് വന്ന സമയത്ത് അത്രമാത്രം ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ മലയാളികൾക്കിടയിലാണെങ്കിലും ഈ ഒരു വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കി മാറ്റുന്നതിന് പേജ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇത് തന്നെയായിരുന്നു പേജ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ, ആ ഒരു പ്രൊഡക്റ്റ് ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഈവൻ ദോ ഇറ്റ്സ് എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഷാഹിൻ ഉണ്ടായിരുന്ന ഒരു കൺവിക്ഷൻ ഇത് തന്നെയായിരുന്നു.
1: എക്സാക്ട്ലി, നമ്മുടെ മലയാളീസിനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാനുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. സോ ദിസ് ഫ്രീ കിക്ക് അല്ലെങ്കിൽ നമ്മുടെ ദിസ് വേൾഡ് കപ്പ് കൈൻഡ് ഓഫ് ആക്ച്വലി ഹെൽപ് ഡസ് ഫോർ ദിസ്. ഇപ്പൊ അതുപോലെ ഈ വേൾഡ് കപ്പ് പോലെ എല്ലാവരെയും ഒരുമിപ്പിച്ച്, നിങ്ങൾ ഡിഫറെന്റ് ടീമാണെങ്കിലും നമ്മൾ മാച്ച് കാണാൻ പോലും ഒരുമിച്ചാണ്. ഇപ്പൊ ഞാൻ എന്റെ സ്പെയിൻ കൂട്ടുകാരായിട്ടാണ് ഞാൻ പോയി മാച്ച് കണ്ടത്. സോ ദർ ഈസ് ദറ്റ് ലവ്, ബട്ട് ഓൾസോ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. സോ അപ്പോ ഇതാണ്. സോ ഇത് നമുക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് വി കുഡ് ഗോ ഇൻ ടു പീപ്പിൾ. അതേപോലെ ഞങ്ങൾ പല ക്യൂസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഗിവ്അവേസ് കൊടുത്തിരുന്നു, ഹെഡ്ഫോൺസ്, ഇയർഫോൺസ്, ഇയർബഡ്സ് ഒക്കെ നമ്മൾ നമ്മൾ അവിടെ തന്നെ ചെയ്തിരുന്നു. വി മെറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പോ ലോങ് ടേം ഫാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചോദിച്ചാലും അവർക്ക് അറിയാം ടീമിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടു. വി വെന്റ് ടു ലോട്ട് ഓഫ് റെസ്റ്റോറൻസ്, സ്പോക്ക് വിത്ത് ദം. പല സ്ക്രീനിങ്ങൾ നടക്കുന്നുണ്ട്, പല റെസ്റ്റോറൻ്റ് അവരോട് സംസാരിച്ചു. നമ്മുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം വലുതാണെന്നും ഹൗ മച്ച് ഇറ്റ് ഇസ് ക്ലോസ് ടു ഹാർട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ ഒരു ക്യാമ്പയിനോട് നമുക്ക്.
0: അവരെല്ലാവരും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പേജ് ഒരു പ്ലാറ്റ്ഫോമായി അല്ലെങ്കിൽ ഒരു കാരണമായി മാറുന്നു എന്ന് പറയുന്നത്.
1: എക്സാക്ട്ലി. ആൻഡ് വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് കമ്മിങ് അപ്പ്. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ ഫീവർ കഴിഞ്ഞു, ഇനി നമ്മൾ ഓണം വരുന്നുണ്ട്. അപ്പോൾ ദേർ ആർ ലോട്ട് ഓഫ് തിങ്സ് പ്ലാൻഡ്, ലോട്ട് ഓഫ് അമേസിംഗ് ഗിവ് അവേസ് ഓൾസോ ആർ റെഡി. സോ ജസ്റ്റ്
0: ചോദിക്കാനുള്ളത്, കാരണം ഫുട്ബോൾ വേൾഡ് കപ്പ് 4 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. ഫുട്ബോൾ കഴിഞ്ഞു, ഫിഫ കഴിഞ്ഞു, ഇനി അടുത്ത എന്താണ്, അടുത്ത വർഷങ്ങൾ ഇനി ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പ് ഒക്കെ, അതിനിടയിൽ എന്തൊക്കെയാണ്, എന്തൊക്കെ പരിപാടികളാണ് പേജ് കാര്യമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു സംഗതിയാണ് ചോദിക്കാനുണ്ടായത്.
1: പല കാര്യങ്ങളും നമുക്കുണ്ട്. സോ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ഗോ ഫോളോ ദ പേജ് ആൻഡ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട നിങ്ങളുടെ നമ്മുടെ എന്താ പറയുക ഹോം പേജിലേക്ക് തന്നെ നമ്മൾ സ്റ്റോറി വന്നോളും.
0: എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്, ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു സോഷ്യൽ മീഡിയ പേജാണ് ദ പേജ് യു എ എന്നുള്ളത്. ഭയങ്കര സിമ്പിൾ ആണ്, വീട്ടിൽ പോയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി നോട്ട് ചെയ്ത് വെക്കാൻ അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ പോയ പാട് നിങ്ങളൊന്ന് ഫോളോ ചെയ്തിരിക്കുക. ആ പേജിലേക്ക് വന്നാൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ യു എയിൽ ജീവിച്ചിരിക്കുന്ന അത്രത്തോളം കാലം നമുക്ക് അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് നമ്മൾ ഒരുമിച്ച് ചേർക്കുന്നതിലാവട്ടെ, നമുക്ക് വേണ്ട സമ്മാനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിലാവട്ടെ, നമുക്ക് അറിയാത്ത ചില ഇടങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നതിലാവട്ടെ, ഇവൻ ദോ വെരി ഐ എം വെരി മച്ച് ഹാപ്പി ദാറ്റ് ഇപ്പോൾ കരാമയിൽ 24 മണിക്കൂറും ചുറ്റി തിരഞ്ഞ് നടക്കുന്ന ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് പോലും അറിയാത്ത ലൈക്ക് നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഒരു ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമർ റിംഗിന്റെ ആ ഒരു വീഡിയോ, അതിൽ പോലും ആണെങ്കിൽ നമ്മൾ പോലും നോട്ട് ചെയ്യാത്ത ചില ഏരിയാസിൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ചില സംഗതികളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ക്വൈറ്റ് ആൻ ഇൻഫോ. നമുക്കാണെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോയി ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഹാങ് ഔട്ട് എടുക്കുന്ന സമയത്താണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പുതിയ പുതിയ സ്ഥലങ്ങൾ, അതും നമ്മൾ നമ്മുടെ ഒരു കൾച്ചറൽ സ്പേസിന് ചേരുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേജ് വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇനിയുമുള്ള ദിവസങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റുകളും ഒരുപാട് ഇത്തരത്തിലുള്ള സംഗതികളും ഒക്കെ ആയിട്ട് ആക്റ്റീവ്ലി ദ പേജ് യു ഐ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഫ്രീ കിക്ക് 2026-ന്റേതായിട്ടുള്ള ആ ഒരു പ്രഡിക്ഷനിൽ ഐഫോൺ കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന് മുൻപേ ഒരു ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു ദ എൻടയർ ടീം. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഇപ്പോൾ നമ്മുടെ ലൈവിലേക്ക് വരാണെങ്കിൽ സഹല ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്. ശരിക്കും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ടീമാണ്. ഷൈൻ ബ്രോ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തോ.
1: ഇത് നമ്മുടെ ഷമീറാണ്, ഈസ് അവർ ടെക്നിക്കൽ ഹെഡ്. നമ്മൾ ഈ ക്യാമ്പയിന്റെ സോഫ്റ്റ്വെയർ ഫുൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഷമീറിന്റെ സൈഡിൽ നിന്നാണ്.
0: തരം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിയറും ചെയ്യും അമ്മയും ചെയ്യും. ഒരു കണ്ടന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
1: അത് സൂപ്പറാണ്. പിന്നെ അഞ്ജലി ഉണ്ട്, നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്.
0: പേജിന്റെ മുഖം,
1: ഷീ ഈസ് ദ ഫേസ്. ആൻഡ് നമ്മുടെ ബാക്ക് എൻഡ് ആയിട്ട് വി ഹാവ് അമൽ ഹിയർ.
0: അമൽ
1: ഈസ് ഓൾസോ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്.
0: ഓക്കേ, ഗ്രേറ്റ്,
1: ഗ്രേറ്റ്. ആൻഡ് ദെൻ ടീം നമുക്ക് ഇനിയും നമ്മുടെ ഓഫീസിൽ ബാക്കിയുണ്ട്. ബട്ട് യു നോ വി ആർ ഹെഡിംഗ് ആൻഡ് വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് കമ്മിങ്. ഓണത്തിന് ഒരു സൂപ്പർ പരിപാടി വരുന്നുണ്ട്. സോ വി വിഷ് റിയലി എവരിവൺ വിൽ സ്റ്റേ ട്യൂൺഡ്.
0: പാഷനേറ്റ് ടീം കേട്ടോ. ഞാനിപ്പം എനിക്ക് ഞാൻ ചോദിക്കുന്നതാണ്, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ഒരു വലിയ ഇവന്റ് അല്ലെങ്കിൽ ഒരു വലിയ ക്യാമ്പയിൻ സക്സസ്ഫുള്ളി റൺ ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ, മലയാളികൾക്കിടയിൽ തന്നെ അത്രയും വലിയൊരു പേരായി മാറിയിരിക്കുകയാണ് ദ പേജ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പോൾ ഓണം ഒക്കെ ആവുന്ന സമയത്ത് നിരവധി അസോസിയേഷൻസ് മൈറ്റ് ബി കമ്മിങ് അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പുതിയ ഇവന്റുകൾ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേജിനെ ഒന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഇല്ലേ?
1: ഓഫ് കോഴ്സ്. ഇപ്പോൾ നമ്മുടെ ഒരു മേജർ കാര്യം, നമ്മൾ സീ ദിസ് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടഡ് വെൻ ഐ ഫെൽറ്റ്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഇവിടെ വളർന്നു വന്നൊരു ഒരു കുട്ടിയായിരുന്നു. സോ നമുക്ക് ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി, ഇത്രയും നല്ലൊരു ഹാർമണിയസ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഇവന്റോ ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അറിയാനായിട്ടൊരു പ്ലാറ്റ്ഫോം ഇല്ല. സോ ദാറ്റ് ഇസ് വാട്ട് ഈസ് ദ സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ദ പേജ് വൈ. അപ്പൊ നമുക്ക് അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഒരു വീക്കെൻഡ് ആകുമ്പോൾ, ഒരു തേഴ്സ്ഡേ ഒരു ഫ്രൈഡേ യു ഗോ ഇൻ, യു ഗോ ടു ദ പേജ്, യു ലുക്ക് നമ്മളുടെ എല്ലാ വീക്കിലും. ഇപ്പൊ നിങ്ങൾ നമ്മള് സ്വൈപ്പ് ചെയ്താൽ കാണാം ദർ ഇസ് ഡീറ്റെയിൽസ്. ഇപ്പൊ കഴിഞ്ഞ നടന്ന ഇവന്റുകൾ, അതേപോലെ നമ്മൾ പല പല കമ്മ്യൂണിറ്റീസും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഇപ്പൊ കഴിഞ്ഞ ഓണത്തിനൊക്കെ നമ്മൾ മേജറായിട്ട് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുത്തിരുന്നു. എവിടെയൊക്കെയാണ് ഓണസദ്യ കിട്ടുക, എവിടെയൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും, എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. സോ ദിസ് ഇസ് സംതിങ് നിങ്ങളൊരു വീക്കെൻഡ്. സി ബേസിക്കലി വാട്ട് യു ആർ ട്രൈങ് ഇസ് ടു സോർട്ട് ഔട്ട് യുവർ വീക്കെൻഡ്സ്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ തന്നെ. സോ നമ്മൾ പോയാൽ എവറി ഫ്രൈഡേ ഓർ തേഴ്സ്ഡേ വിൽ ബി പോസ്റ്റിംഗ് അപ് ഡീറ്റെയിൽസ്, എന്തൊക്കെ പരിപാടികൾ ചുറ്റും നടക്കുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആൻഡ് വി ഹാവ് ഓൾസോ സം മോർ തിങ് ഇപ്പൊ ഫ്രീക്ക് കഴിഞ്ഞതോടു കൂടി നമുക്ക് ഒരു ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട്. സോ വി ആർ കൈൻഡ് ഓഫ് അതിലും കുറെ ഗിവവേസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂവി ടിക്കറ്റ് ഗിവവേസ്, ഈവന്റ് ആൻഡ് കോൺസെർട്ട് ഗിവവേസ്, അതൊക്കെ നമുക്ക് മുന്നോട്ട് വരുന്നത്.
0: ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. ഇപ്പോൾ ശരിക്കും രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീക്കെൻഡ് പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചിട്ട് ഈ ആഴ്ച എന്താണ്, എവിടെയാണ്, എങ്ങനെയുള്ള പരിപാടിയാണുള്ളതെന്ന് ചോദിച്ച് നമ്മൾ അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വി കൻ ഹാവ് ഫ്രം ദ പേജ്, യു ഐയുടെ പേജിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ, ഇവിടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം യു ഐയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓണം ഓഗസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡിസംബർ വരെ നീളും. അത്രമാത്രം സെലിബ്രേഷൻസും കാര്യങ്ങളുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഒരു ഇവന്റിനെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് ആക്സസ് വിത്ത് പേജ് അല്ലേ? പേജിലേക്ക് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഡിഎം ചെയ്താൽ പോരെ?
1: ഓ, ഡിഎം ചെയ്താൽ മതി, യു ക്യാൻ കോൺടാക്ട് അസ് ഡയറക്ട്ലി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസ് വരും. നമ്മൾ പറയാ ഓണം കഴിഞ്ഞാൽ ക്രിസ്മസ് വരെ ഓണാണെന്നാണ് നമുക്ക്.
0: അത്രയും ദിവസങ്ങളിലേക്കുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേജിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഉപയോഗപ്പെടുത്താവുന്ന ഒരു മ്യൂച്വൽ എഫോർട്ടിന്റെ പുറത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാണ്. ഇനി എന്തായാലും ഈ സമയത്ത് ഇനിയധികം വെയിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടത് ഇവരൊക്കെ ഭയങ്കര അക്ഷമനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ആർക്കായിരിക്കും എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പേഴ്സണലി ഒരു 19 പേരെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് അല്ലേ? ഈ കുട്ടിയുടെ മുഖത്ത് ഒരു കള്ള ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ കുട്ടി ആളെ വെച്ചിട്ട് കമന്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഈ സമയത്ത് നമുക്ക് മുന്നിലേക്ക്, അതായത് ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അറൌണ്ട് 11,000 എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പേരുടെ എൻട്രീസ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ആൻഡ് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു വിന്നറെ
1: നമ്മൾ
0: സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ച് ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് ക്രൈറ്റീരിയാസ് ആണ്. അതായത് യു എയിൽ ഉള്ള ഒരാളായിരിക്കണം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ. വിസിറ്റ് ആണെങ്കിലും റെസിഡന്റ് ആണെങ്കിലും നിങ്ങൾ യു എയിൽ ഉള്ള ഒരാളായിരിക്കണം. പിന്നെ മസ്റ്റ് ആയിട്ടും ദ പേജ് യു എയുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ട് ക്രൈറ്റീരിയാസ്. അത് രണ്ടും സംബന്ധിച്ച് അല്ലെങ്കിൽ അത് രണ്ടും ഫോളോ ചെയ്തിട്ടുള്ള 11,000 എൻട്രീസിൽ നിന്നും ഒരു iPhone 17 Mega സമ്മാനമായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണ്, ദ പേജിന്റെ ഫ്രീ കിക്ക് 2026 ആ ഒരു മെഗാ സമ്മാനം സ്വന്തമാക്കിയ ആൾ ആരാണ് എന്നുള്ളതാണ് നമ്മളൊരു വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് ഹോം 92.2 എഫ്എമ്മിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാതോരം എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. ഞാൻ
1: യെസ് പ്ലീസ്,
0: എന്റെ കൈക്ക് അത്ര വലിയ ഐശ്വര്യം ഒന്നും ഇല്ല, ആരും പറഞ്ഞിട്ടില്ല.
1: യെസ്
0: എന്നെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവുന്ന ആളാരാണെന്ന് അറിയാൻ എനിക്കും കൗതുകമുണ്ട്. സോ യെസ്, ഓൺ ഓൺ അക്കൗണ്ട് ഓഫ് 3, 2, 1, യെസ് സ്റ്റാർട്ട് കൊടുക്കട്ടെ. ആ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, and we are having the winner, and that is Hasim Sharo.
1: Congratulations.
0: നിങ്ങൾക്ക് എന്താ കൈ എടുക്കുന്നു, കയ്യിൽ ക്യാമറ കയറുന്നില്ലേ? ഹാസിം ഷാറൂഖ്, ഹാസിം ഷാറൂഖ് എന്ന വ്യക്തി നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വെരി വെരി വെരി കൺഗ്രാചുലേഷൻസ്. ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് കാലം നിങ്ങൾക്കൊരു സാധാരണ കാലമായിരുന്നില്ല. കാരണം ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ഈ ദിവസങ്ങൾ പേജ് യു എയുടെ ഫ്രീ കിക്ക് 2026 നിങ്ങളിലേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് വന്നെത്തി ചേർന്നിരിക്കുന്ന സമ്മാനം വേറെ ഒന്നുമല്ല, ഇറ്റ്സ് നോട്ട് അതർ ദാൻ ഐഫോൺ 17, ഒരു ബ്രാൻഡ് ന്യൂ ഐഫോൺ 17 ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതാണ് ഈ സാധനം. ഈ ഐഫോൺ 17 അങ്ങനെ ഫൈനലി ഏതാണ്ട് 40 നീണ്ടു നിന്ന ഒരു ക്യാമ്പയിനാണ് ഇവിടെ ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നത്. വി ആർ ഹാവിംഗ് എൻ ഓണർ, ഹാസിം ഷാറൂഖ് എന്ന വ്യക്തി. ഐ ഹോപ്പ് മലയാളിയാണെന്ന് തോന്നുന്നല്ലേ, ഹാസിം ഷാറൂഖ് പേരിട്ട്
1: മലയാളിയായിരിക്കണം.
0: എന്തായാലും ഹാസിം ഷാറൂഖ് അദ്ദേഹത്തെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഹിൽ ബി ഹാവിംഗ് ദിസ് ഐഫോൺ ഇൻ ഹിസ് ഹാൻഡ്സ്. സോ കൺഗ്രാചുലേഷൻസ് ഹാസിം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു വലിയ ഇനിഷ്യേറ്റീവിലൂടെ, ഇത്രയും വലിയൊരു സമ്മാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രെഡിക്ഷൻ കോൺടെസ്റ്റിലൂടെ കൊണ്ടുവന്ന പേജിനും അതുപോലെ തന്നെ ഷാഹിൻ ബ്രോയ്ക്കും കൺഗ്രാചുലേഷൻസ് ടു യു ഗോയ്സ് ഓൾസോ. കാരണം ഇത്രയും വലിയൊരു ഇനിഷ്യേറ്റീവിനെ സക്സസ്ഫുള്ളി നമ്മളൊന്ന് അതിനെ വിജയിപ്പിച്ച് അതിന്റെ ഫൈനൽ ലാപ്പിലേക്ക് വന്നെത്തി ചേർന്ന്
1: നിൽക്കുകയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച് ആസിഫ് ആൻഡ് ഹോം എഫ് എം ടീം. നമ്മൾ നിങ്ങളുടെ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഇറ്റ്സ് യു നോ വി ഹാവ് ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം അവർ സൈഡ്.
0: ഇറ്റ്സ് അബ്സല്യൂട്ട് പ്ലെഷർ. ഞങ്ങൾക്കും അത്രയധികം സന്തോഷമുണ്ട്. ആൻഡ് കുഡോസ് ടു കീർത്തന ഓൾസോ. കാരണം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിനെ നമ്മുടെ ഹോം എഫ് എമ്മുമായിട്ട് കണക്ട് ചെയ്ത് തന്നതിൽ കീർത്തനയ്ക്കും, ഓഫ് കോഴ്സ് കീർത്തനയുടെ പേര് വളരെ ഫെമിലിയർ ആണ്. കാരണം ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുന്ന് കഴിക്കുന്നതിൽ ഇടയ്ക്കൊക്കെ കീർത്തനയെ കുറിച്ച് മെൻഷൻ ചെയ്യാറുണ്ട്. കീർത്തന ഭയങ്കര നല്ലതാണ്. കീർത്തന ആക്ച്വലി നമ്മുടെ തമിഴ് എഫ് എം കേൾക്കുന്നവർക്ക് അറിയാം, കീർത്തന ഈസ് ഡൂയിങ് ദ മോർണിംഗ് ഷോ. കീർത്തന ആയിരുന്നു നമുക്ക് പേജുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ബന്ധം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബന്ധത്തിന്റെ ആരംഭം എന്ന നിലയിൽ നമ്മൾ ഫ്രീ കിക്കിലൂടെ ആരംഭിച്ചു. ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് പരിപാടികളുമായിട്ട് നമുക്ക് ഇതുപോലെ കൂടിച്ചേരാൻ വേണ്ടി പറ്റട്ടെ. അതിനെല്ലാം ഇതുപോലെ തന്നെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റട്ടെ. 11,000 എൻട്രീസ് ഇസ് നോട്ട് എ സ്മോൾ നമ്പർ. 11,000 വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റേജിൽ മാക്സിമം കൊള്ളുന്ന ആളുകളുടെ എണ്ണം എത്ര ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു വലിയ ഹോള് നമ്മൾ ബുക്ക് ചെയ്താൽ അവിടെ കൊള്ളുന്നവരുടെ എണ്ണം എത്ര ആയിരിക്കും നമുക്കറിയാം. ഒരു 1,000 പേരെ ഉൾക്കൊള്ളാൻ ഒരു ഹോളിന് പറ്റുമായിരിക്കും.
1: ജയിച്ച ആൾക്കാരാണ്
0: 11,000 പ്ലസ് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്, ദാറ്റ്സ് റിയലി സംതിങ് ഗ്രേറ്റ്. അപ്പോ ഇതൊരു തുടക്കം മാത്രമായിരിക്കട്ടെ. ഇനിയുള്ള വരും വർഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ അത്രയധികം ഇവന്റുകളിലൂടെ, അത്രയധികം കാര്യപരിപാടികളിലൂടെ, അത്രയധികം ഗിവ് അവേസിലൂടെ നമുക്കിടയിൽ സർവ്വസജീവമായിട്ട് മാറാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു പേജാണ് ദ പേജ് യു എ. അപ്പൊ മറക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്നവർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ,
1: ഫേസ്ബുക്കിലും
0: ഇൻസ്റ്റാഗ്രാമിലും ദ പേജ് യു എ എന്ന പ്ലാറ്റ്ഫോം ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഷാഹിൻ ബ്രോ, എന്തെങ്കിലും കൂടുതലായിട്ട് അഡീഷൻസ്?
1: ഓൾ ഗുഡ്, താങ്ക് യു, താങ്ക് യു വെരി മച്ച് ആസിഫ്.
0: താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് അബ്സല്യൂട്ട് പ്ലഷർ ടു മീറ്റ് യു ഗൈസ്. നിങ്ങളുടെ ഈ ഒരു ബാക്ക് എൻഡിലുള്ള ഇത്രയും ആളുകളെ കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. അപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാൾക്കായിരിക്കണം ഐഫോൺ കിട്ടിയത് എന്ന് ഞാനങ്ങ് ആഗ്രഹിക്കുകയാണ്, ഞാൻ ആശിക്കുകയാണ്. ഇനി അല്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മസ്റ്റ് ആയിട്ടും പേജിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ദ പേജ് യു എ എന്നുള്ളതാണ് ഇൻസ്റ്റാ ഹാൻഡിൽ.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പ്രതിഷേധ ചൂടിൽ രാജ്യതലസ്ഥാനം. പ്രതിരോധത്തിലായി കേന്ദ്രം, സമരമുഖത്ത് പ്രതിപക്ഷവും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അറസ്റ്റിൽ. പോലീസ് നടപടിയിൽ രാഹുലിന് പരുക്ക്. ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണങ്ങൾ. പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് എതിരായ പോലീസ് നടപടിയിലും ചോദ്യപേപ്പർ ക്രമക്കേടിലും സമരച്ചൂടിലെരിഞ്ഞ് ഡൽഹി. ചോദ്യപേപ്പർ ക്രമക്കേടും വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെയാണ് അസാധാരണ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇറങ്ങിയത്. കേന്ദ്ര സർക്കാരിനെതിരെ CJP പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രതിപക്ഷവും സമരമുഖത്തേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിലെ പ്രതിഷേധത്തിൽ നടപടിയെടുത്ത് പോലീസ്. രാഹുലിനെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്തു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യം അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. രാഹുൽഗാന്ധിയെ വഴിയിലൂടെ വലിച്ചഴിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. രാഹുൽഗാന്ധിക്ക് പരിക്കേറ്റു. വൻ പ്രതിഷേധമാണ് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പ്രതിഷേധിച്ച MPമാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. രാഹുൽഗാന്ധി ആദ്യം ആവശ്യപ്പെട്ടത് നീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത് അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചപ്പോൾ ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. വാക്കുമാറ്റുന്നത് നല്ലൊരു നേതാവിന് ചേർന്നതല്ലെന്ന് ജിതേന്ദ്രസിംഗ്. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന് എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. അസാധാരണ സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യതലസ്ഥാനത്ത് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനും താനും കേരളത്തിൽ നിന്നുള്ള MPമാരും ഈ മാർച്ചിന്റെ ഭാഗമായി. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇടതു പാർട്ടികളുടെയും പിന്തുണ. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. കോടതിക്ക് നന്ദി അറിയിച്ച സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തി കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ട്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്ററിൽ. യുവതിയുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CJPയുടെ പ്രതിഷേധം. ഇതിനിടെ പോലീസ് ലാത്തിവീശുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. CJPയുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ. അതേസമയം CJP ഉന്നയിച്ച മറ്റു 2 ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം എത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. യുവജന രോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്നത് അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJPയുടെ നിലപാട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MPമാർക്കുണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു. CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സിജെപിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ് കെ കുറ്റപ്പെടുത്തി. പരീക്ഷാക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനം എടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് കെ ആർ അജയനെ മാറ്റി. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ കെ ആർ അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. ഇറാനിൽ തുടർച്ചയായ 10 ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100 പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാനു നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10 ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമൂസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണവിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമൂസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ബഹ്റിനിലും കുവൈത്തിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റൈൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈത്തിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈത്തിൽ അലി അൽ സലേം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈത്ത് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ പുതിയ യുഎഇ സ്ഥാനപതി അബ്ദുള്ള അൽ നുഐമി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ച് ചുമതലയേറ്റു. ഡൽഹിയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് ആക്ടിംഗ് ചീഫ് ഓഫ് പ്രോട്ടോക്കോളിനാണ് അദ്ദേഹം നിയമന രേഖയുടെ പകർപ്പ് കൈമാറിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ യുഎഇ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അൽ നുഐമിയെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ യുഎഇ പ്രതിനിധിയാകുന്നതിൽ അഭിമാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അബ്ദുള്ള അൽ നുഐമി പറഞ്ഞു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 69%.
1: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് അൾട്രാസ് .me.

തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ ഫിഫ പ്രഡിക്ഷൻ കോൺടെസ്റ്റിന്റെയും വിന്നേഴ്സിനെ നമ്മൾ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങൾ, നാട്ടിലേക്കുള്ള ടിക്കറ്റ് ആൻഡ് അതോടൊപ്പം തന്നെ ഗോൾഡ് വൗച്ചേഴ്സ് അലോങ് വിത്ത് ആയുർവേദ പാക്കേജുകൾ ഒക്കെ ആയിട്ടുള്ള നിരവധി സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ ആ ഒരു വിന്നേഴ്സിന്റെ കമന്റ്സ് ഒക്കെ ഞാനിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ സ്പെയിനിൽ ആക്ച്വലി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് പേരെ സ്പെയിനിന്റെ പേരൊക്കെ പ്രിഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി എന്തായാലും റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ UAE-യിലുള്ള അല്ലെങ്കിൽ UAE-യിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഷാർജയിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റ് എമിറേറ്റുകളിൽ താമസിക്കുന്നവർക്ക്, പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവർക്കൊക്കെ ഈ ഗതാഗത കുരുക്കിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ ട്രാഫിക് കണ്ടീഷൻസിന് അത്രമാത്രം

ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയുമാണ് ദുബായിയുടെ നഗരവികസനത്തിന്റെ ഭാഗമായിട്ട് യു എ കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു എയിലെ എമിറേറ്റ്സ് റോഡിന്റെ ആ ഒരു നവീകരണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 30% അത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആ ഒരു നവീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്തായാലും ഇതൊരു കംപ്ലീഷനിലേക്ക് എത്തുമ്പോൾ 65% വരെ യാത്രാ സമയം കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. യു എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ റോഡുകളിൽ ഒന്നായിട്ടുള്ള എമിറേറ്റ്സ് റോഡിന്റെ ആ ഒരു നവീകരണ പദ്ധതിയാണ് ഇപ്പോൾ 30% പൂർത്തിയായിട്ടുള്ളത്. നിർമ്മാണം നിശ്ചയിച്ച സമയക്രമത്തെക്കാൾ അതിവേഗത്തിലാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നിലാണ് ഇതിന്റെ പുരോഗമനം നടക്കുന്നതെന്നാണ് പറയുന്നത്. 750 മില്യൺ ദിർഹംസിന്റെ ചെലവിൽ നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതിയിലൂടെ ദുബായിൽ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രാഫിക് കണ്ടീഷൻസ് ഒക്കെ ഏതാണ്ട് യാത്രാ സമയവും ഒക്കെ 65% വരെ കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം ഡെവലപ്മെന്റ്സ് ആണ് യു എയിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: മലയാള സിനിമയിലെ ടാലന്റുകൾക്ക് എല്ലാ കാലത്തും മറ്റ് ഇൻഡസ്ട്രീസിലും വലിയ സ്വീകാര്യത കിട്ടാറുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടന്മാർ, ഇപ്പോൾ മുഖ്യധാര നടന്മാർ, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ സ്റ്റാർസ് ആയിട്ടുള്ളവർ മാത്രമല്ല, മമ്മൂക്ക, ലാലേട്ടൻ, ആ ഒരു കാറ്റഗറി ഓഫ് ആളുകൾ മാത്രമല്ല, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പേര്, ഇപ്പോൾ പൃഥ്വിരാജ് ആവട്ടെ, അല്ലെങ്കിൽ ഫഹദ് ഫാസിലാവട്ടെ, ദുൽഖർ സൽമാൻ ആവട്ടെ, ഇവരെല്ലാവരും മറ്റ് ഇൻഡസ്ട്രീസിലും കൂടുതലായിട്ട് സിനിമകൾ ചെയ്യുന്നവരാണ്. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ വരാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെലുങ്കിലാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ ഫഹദിൻ്റെ കമ്മിങ് ഒന്നോ രണ്ടോ മൂന്നോ സിനിമകൾ ഇനി വരാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ റിലീസായി ഇതേ മുറി ഉൾപ്പെടെയുള്ള സിനിമകൾ തമിഴിലാണുള്ളത്. ദുൽഖറിൻ്റെയും അതുപോലെ തന്നെ ദുൽഖറിൻ്റെയും രണ്ടോ മൂന്നോ പ്രൊജക്റ്റുകളാണ് മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഐ എം ഗെയിം ഒരുങ്ങുന്ന സമയത്ത് രണ്ടോ മൂന്നോ പ്രൊജക്റ്റുകളാണ് തെലുങ്കിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ നമ്മൾ മലയാളത്തിൽ നിന്നുള്ള ടാലൻസിൻ്റെ, അത് പ്രത്യേകിച്ചും സ്വഭാവ നടന്മാരായിട്ടുള്ളവർക്ക് പോലും വലിയ സ്വീകാര്യത തമിഴിലും തെലുങ്കിലും ഒക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്നവരാണ് ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആ കാറ്റഗറിയിലേക്ക് അവസാനമായിട്ട് അജു വർഗീസിൻ്റെ പേരോട് എഴുതി ചേർക്കുകയാണ് കേട്ടോ. അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം തമിഴിൽ ദ ടാറ്റ് സെക്കൻഡ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു ഗംഭീര റോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്ന ഒരു പുതിയ അനൗൺസ്മെൻറ്റാണ് ഡിസ്കോ റാണി എന്ന് പറയുന്ന ഒരു കന്നഡ ചിത്രം. ആ സിനിമയിലും ഒരു മുഖ്യ കഥാപാത്രമായിട്ട് ഇദ്ദേഹം വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. തെലുങ്കിലെ സമ്പത്താർ കമ്മത്ത്, അദ്ദേഹം അല്ല, ശിവശങ്കർ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഡിസ്കോ റാണി എന്ന് പറയുന്ന കന്നഡ സിനിമയിലും ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അജു വർഗീസ് ആണെന്നാണ് പറയുന്നത്. അജു വർഗീസ് അദ്ദേഹം സിനിമയിലേക്ക് എത്തി 10-16 വർഷം പൂർത്തിയാവുന്ന ഒരു വേളയാണിത്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ കോൺട്രിബ്യൂട്ട് ചെയ്ത സ്റ്റാർസിൽ ഒരാളാണ് അജു വർഗീസ്. അപ്പോൾ അജുവിൻ്റെ ഒരു സിനിമാറ്റിക് ഗ്രോത്തും, ഇപ്പോൾ നമ്മൾ തന്നെ ഈ സ്കൂൾ കാലഘട്ടം ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്തിരുന്ന ഒരാളിൽ നിന്നും ആ ഒരു ഗ്രോത്ത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നേരെ നേരെ പോയി പോയി, അതായത് ഇപ്പോൾ തട്ടത്തിമറയത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ അജു വർഗീസിൻ്റെ ആ ഒരു ക്യാരക്ടർ എല്ലാവർക്കും ഓർമ്മ കാണും. അബ്ദു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര തലതെറിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാൾ. അവിടെ നിന്നും വാഴ 2-ലേക്ക് എത്തുന്ന സമയത്ത് ഏറ്റവും പക്വതയാർന്ന ഒരു അധ്യാപകൻ്റെ വേഷത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയ മികവിലും അത്രമാത്രം പക്വത, അല്ലെങ്കിൽ അത്രമാത്രമുള്ള മെച്യൂരിറ്റി കൈവന്നിട്ടുണ്ട്. സോ അജു വർഗീസ് എന്ന നടനെയും എക്സ്പ്ലോർ ചെയ്യുകയാണ് മറ്റ് ഇൻഡസ്ട്രീസ് എന്ന് തന്നെ വേണം പറയാനായിട്ട്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Inde vandiyada kaaryam.
3: Hello. Endada Vince? Nee endina ingane veerkunnathu? Nee carlottonu kere. Idinagathe AC JM inde AC. JM ennu parayunnathu Danya Refrigeration inde in house brand aanu. Idu koodathe Denso ulpada antardeshiya brandukalude UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
1: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: പല കാര്യങ്ങൾക്കും പല വിധങ്ങളായിട്ടുള്ള സംശയങ്ങൾക്കും ഒക്കെ ചാറ്റ് ജി പി ടി ആശ്രയിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പക്ഷേ ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിന് വേണ്ടി ചാറ്റ് ജി പി ടി ഏതാണ്ട് അരക്കുപ്പി വെള്ളം, അതായത് നമ്മൾ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അരക്കുപ്പി 500 മില്ലി ശുദ്ധജലം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം എത്ര പേർക്ക് അറിയാം. മൈക്രോസോഫ്റ്റിന്റെ ഒരു വർഷത്തേക്കുള്ള ജല ഉപയോഗം ഏതാണ്ട് 34% വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2028 ആകുമ്പോഴേക്കും ഡേറ്റാ സെന്ററുകൾ പ്രതിവർഷം 1,000 ബില്യൺ ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വരെ എത്താൻ വേണ്ടി പോകാൻ. അത്ര യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഷവോലി റെൻ നടത്തിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു പഠനത്തിലാണ് ഈ കണക്കുകളൊക്കെ പുറത്തു വരുന്നത് കേട്ടോ. ചാറ്റ് ജി പി ടിയോട് നമ്മൾ ചോദിക്കുന്ന ഓരോ 20 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങൾക്കും ഏകദേശം 1.5 ലിറ്റർ വെള്ളം, അതായത് ഒരു ചെറിയ കുപ്പീന്റെ വെള്ളം ഇവാപറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് സിസ്റ്റം റണ്ണിങ്ങിന് വേണ്ടിയിട്ടെന്നാണ് പറയുന്നത്. AI പ്രോംപ്റ്റുകൾ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റാ സെന്ററുകളിലാണ് ശക്തമായിട്ടുള്ള പ്രോസസ്സുകൾ അമിതമായിട്ട് ചൂടാവുന്ന ഒരു സാഹചര്യമുള്ളതും, ആൻഡ് ഇവ ഉരുകി പോകാതിരിക്കാൻ വേണ്ടി വലിയ കൂളിംഗ് ടവറുകൾ ഉപയോഗിച്ച് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് സിസ്റ്റം തണുപ്പിക്കാറൊക്കെ ഉള്ളത്. ഈ ഒരു പ്രക്രിയയിൽ വൻ തോതിലാണ് ശുദ്ധജലം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ കാര്യം നേരത്തെ പുറത്തുവിട്ട അവരുടെ ഔദ്യോഗിക പരിസ്ഥിതിക റിപ്പോർട്ടിൽ, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിലാണ് കമ്പനി ആഗോള ജല ഉപഭോഗം ഒറ്റ വർഷം കൊണ്ട് 34% വർദ്ധിപ്പിച്ചെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനമായിട്ടുള്ള മോർഗൻ സ്റ്റാൻലി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 2028 ആകുമ്പോഴേക്കും ലോകമെമ്പാടുമുള്ള AI ഡേറ്റാ സെന്ററുകൾ ഒരു വർഷം 1 ട്രില്യൺ ലിറ്ററിലധികം വെള്ളം, അതായത് ഏകദേശം 1,068 ബില്യൺ ലിറ്റർ വെള്ളം വിനിയോഗിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നിലവിൽ ജലം ഉപയോഗിക്കുന്ന ഇത്തരം മേഖലയിൽ ജലം ഉപയോഗിക്കുന്നതിന്റെ 11 മടങ്ങായിരിക്കും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് അത്രേ. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ തികച്ചും സൗജന്യമായിട്ട് ഉപയോഗിക്കുന്നത് കരുതുന്ന പല AI ടൂളുകളും ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട ശുദ്ധജല സ്രോതസ്സുകളെ വൻതോതിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നിലവിൽ ടെക് കമ്പനികൾ വെള്ളം ആവശ്യമില്ലാതെ പുതിയതരം ലിക്വിഡ് കൂളിംഗ് സാങ്കേതിക വിദ്യകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും ഏറ്റവും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ജലം അമൂല്യമാണത് പാഴാക്കരുതെന്ന് പണ്ട് സ്കൂൾ മുതൽ പറഞ്ഞു പഠിക്കുന്ന സംഗതികളിലൊന്നാണ്. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യുകയാണ്, നമ്മൾ നിരന്തരം ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ വരും വർഷങ്ങളിലേക്ക് ഈ തലമുറയ്ക്ക് ഈ ജലസ്രോതസ്സുകളൊക്കെ ബാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സും എടുക്കേണ്ടത് വളരെ അനിവാര്യവുമാണ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ട.
8: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാട്.
9: അണ്ണ ശ്രദ്ധിക്ക.
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പ്രതിഷേധ ചൂടിൽ രാജ്യതലസ്ഥാനം, പ്രതിരോധത്തിലായി കേന്ദ്രം, സമരമുഖത്ത് പ്രതിപക്ഷവും. രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അറസ്റ്റിൽ, പോലീസ് നടപടിയിൽ രാഹുലിന് പരുക്ക്. ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണങ്ങൾ, പശ്ചിമേഷ്യ അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് എതിരായ പോലീസ് നടപടിയിലും ചോദ്യപേപ്പർ ക്രമക്കേടിലും സമരച്ചൂടിലെരിഞ്ഞ് ഡൽഹി. ചോദ്യപേപ്പർ ക്രമക്കേടും വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടിയും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാതെ വന്നതോടെയാണ് അസാധാരണ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഇറങ്ങിയത്. കേന്ദ്ര സർക്കാരിനെതിരെ CJP പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രതിപക്ഷവും സമരമുഖത്തേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിലെ പ്രതിഷേധത്തിൽ നടപടിയെടുത്ത് പോലീസ് രാഹുലിനെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്തു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യം അംഗീകരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. രാഹുൽഗാന്ധിയെ വഴിയിലൂടെ വലിച്ചൊഴിച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. രാഹുൽഗാന്ധിക്ക് പരിക്കേറ്റു. വൻ പ്രതിഷേധമാണ് സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. പ്രതിഷേധിച്ച MPമാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. രാഹുൽഗാന്ധി ആദ്യം ആവശ്യപ്പെട്ടത് നീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത് അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് വ്യക്തമാക്കി. ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചപ്പോൾ ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു. വാക്കുമാറ്റുന്നത് നല്ലൊരു നേതാവിന് ചേർന്നതല്ലെന്ന് ജിതേന്ദ്രസിംഗ്. പ്രധാനമന്ത്രിയുടെ വീടിനു മുന്നിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിന് എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. അസാധാരണ സംഭവങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. യുവജനങ്ങളും വിദ്യാർത്ഥികളും രാജ്യതലസ്ഥാനത്ത് ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനും താനും കേരളത്തിൽ നിന്നുള്ള MPമാരും ഈ മാർച്ചിന്റെ ഭാഗമായി. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഇടതു പാർട്ടികളുടെയും പിന്തുണ. CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ എത്തി. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. സോനത്തെ ഏത് ആശുപത്രിയിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ലെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു. കോടതിക്ക് നന്ദി അറിയിച്ച് സോനം വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി. സോനത്തിന്റെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗീതാഞ്ജലിയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CJP സമരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 70 പേരെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘർഷത്തിൽ പൊതുമുതൽ നശിപ്പിക്കലടക്കം വകുപ്പുകൾ ചുമത്തിയ കേസ്. 5 IPSുകാർ ഉൾപ്പെടെ 118 പോലീസുകാർക്ക് പരിക്കേറ്റെന്നും പോലീസ് പറയുന്നു. പരിക്കേറ്റവരിൽ സ്പെഷ്യൽ കമ്മീഷണറും DCPമാരും ഉൾപ്പെടുന്നു. സമരക്കാർ 20 വാഹനങ്ങൾ നശിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ട്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ 21 വയസ്സുകാരി വെന്റിലേറ്ററിൽ. യുവതിയുടെ നില അതീവ ഗുരുതരമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലെത്തി. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യവും അവലോകനം ചെയ്തു. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് CJPയുടെ പ്രതിഷേധം. ഇതിനിടെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാദം പ്രയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. CJPയുടെ ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാതെ കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിക്കുള്ള നിർദ്ദേശം ഉടൻ അംഗീകരിക്കാനാകില്ലെന്ന് സർക്കാർ. അതേസമയം CJP ഉന്നയിച്ച മറ്റു രണ്ട് ആവശ്യങ്ങൾ ചർച്ചയിൽ. പ്രതീക്ഷിച്ചതിലും വലിയ ജനക്കൂട്ടമാണ് കഴിഞ്ഞ ദിവസം എത്തിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ. യുവജന രോഷത്തിന്റെ തെളിവാണിതെന്ന് പ്രതിപക്ഷം. CJP സമരത്തിനെതിരെ പോലീസ് നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതേസമയം കഴിഞ്ഞ ദിവസം നടന്നത് അരാജകത്വത്തിലൂടെ സർക്കാരിനെ വീഴ്ത്താനുള്ള ശ്രമമെന്ന് BJPയുടെ നിലപാട്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവത്തിൽ ഉത്തരവാദികൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച തടയേണ്ടത് രാജ്യത്തിന്റെ ഉത്തരവാദിത്തം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയമായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ രാജ്യത്തെ യുവാക്കളുടെ ഭാവിക്കും ക്ഷേമത്തിനുമായി ഒന്നിച്ചു നിൽക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ MPമാർക്കുണ്ടെന്നും NDA സഖ്യകക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും ഇക്കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞതായി കിരൺ റിജിജു. CJP മാർച്ചിനിടെ പരിക്കേറ്റ പ്രവർത്തകരോട് മാപ്പ് അപേക്ഷിച്ച് അഭിജിത് ദീപ്കെ. പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ കരുതലെടുക്കണമായിരുന്നുവെന്ന് ദീപ്കെ എക്സിൽ കുറിച്ചു. സിജെപിയെ പിന്തുണയ്ക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് പുരുഷ പോലീസ് ഓഫീസർമാർ ക്രൂരമായി തല്ലിച്ചതച്ച പെൺകുട്ടികളോട് താൻ മാപ്പ് പറയുന്നു. ഡൽഹി പോലീസിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ കൂടുതൽ കരുതൽ എടുക്കണമായിരുന്നു. 20-ലേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകുന്നതിന് കാരണക്കാരനായ ഒരു ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനായി ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ചോര വീഴ്ത്താൻ സർക്കാർ തയ്യാറായിരിക്കുകയാണെന്നും ദീപ് കെ കുറ്റപ്പെടുത്തി. പരീക്ഷാക്രമക്കേടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സിജെപി നടത്തുന്ന സമരത്തെ പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെ കടുത്ത പ്രതിഷേധം പാർലമെന്റിൽ. അയോധ്യ സംഭാവനക്കൊള്ളയിൽ ചർച്ച വേണമെന്ന നിലപാടും പാർലമെന്റിൽ. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ചർച്ചയാവശ്യപ്പെട്ടു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിലും നിലപാട് കടുപ്പിച്ചു. അതേസമയം വന്ദേമാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കുന്നതടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് ഭരണപക്ഷം പാർലമെന്റിൽ കൊണ്ടുവന്നത്. പ്രതിപക്ഷത്തിന്റെ അമ്പലക്കള്ളൻ മുദ്രാവാക്യത്തിൽ അതൃപ്തി അറിയിച്ച് സ്പീക്കർ ഓം ബിർള രംഗത്ത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് തുടക്കത്തിലെ കക്ഷി നേതാക്കളെ സ്പീക്കർ കാണും. പാലായിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം പാസായത്. 26 കൌൺസിലർമാരിൽ 17 പേർ ഇന്ന് കൌൺസിൽ യോഗത്തിൽ ഹാജരായി. 17 പേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 12 പ്രതിപക്ഷ കൌൺസിലർമാർ, 4 കോൺഗ്രസ് അംഗങ്ങൾ, 1 സ്വതന്ത്ര അംഗം എന്നിവരാണ് വോട്ട് ചെയ്തത്. ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണാണ് ഇതോടെ പുറത്തായത്. പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടെ പാസായതോടെ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടത്തിന് പദവി നഷ്ടമായി. ഭരണം നഷ്ടപ്പെടുത്തുന്ന തീരുമാനമെടുക്കരുതെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിച്ചില്ല. ദേശാഭിമാനി ലേഖന വിവാദത്തിൽ നടപടി. വാരാന്ത്യപ്പതിപ്പ് എഡിറ്ററുടെ ചുമതലയിൽ നിന്ന് കെ ആർ അജയനെ മാറ്റി. ടി ചന്ദ്രമോഹനാണ് പകരം ചുമതല. അജയനോട് കഴിഞ്ഞ ദിവസം റെസിഡന്റ് എഡിറ്റർ വിശദീകരണം തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമെന്ന മറുപടിയാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർ കെ ആർ അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചാണ് വാരാന്ത്യപ്പതിപ്പ് എഡിറ്റർക്ക് റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തിരുത്തി സുപ്രീംകോടതി. വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്ന് സുപ്രീംകോടതി. ഇത് സംസ്ഥാന വഖഫ് ബോർഡിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി സുപ്രീംകോടതി റദ്ദാക്കി. ഇറാനിൽ തുടർച്ചയായ 10-ാം ദിവസവും യുഎസിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന വാണിജ്യ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാനിയൻ ശേഷി ദുർബലപ്പെടുത്തുന്നതിനായി അമേരിക്കൻ സേന, ഇറാനിയൻ സൈനിക കമാൻഡ് സെന്റർ, നാവികശേഷികൾ, മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ടതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാൻ ആക്രമണത്തിൽ 3 യുഎസ് സൈനികർ കൊല്ലപ്പെട്ടു, 100-ഓളം പേർക്ക് പരിക്കേറ്റുവെന്നും പെന്റഗൺ അറിയിച്ചു. ഇറാനു നേരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണം തുടർച്ചയായ 10-ാം നാളിലും ശക്തമായി തുടരുന്നതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിൽ ഇന്ധന ടാങ്കറിന് തീപിടിച്ചു. ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ടു. യുഎസ് ആക്രമണം തുടരുന്നിടത്തോളം ഹോർമൂസ് വഴി എണ്ണ കടത്തിവിടില്ലെന്ന് ഇറാന്റെ ഭീഷണി. ഇറാൻ യുഎസ് യുദ്ധവും ഹോർമൂസിലെ കപ്പൽ തടസ്സവും മൂലം കടുത്ത ഞെരുക്കത്തിലായ ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് കൂടുതൽ ആഘാതമാകുന്ന ഭീഷണിയുമായി യമനിലെ ഹൂതി വിമതർ. ചെങ്കടലിൽ സൌദി അറേബ്യൻ കപ്പലുകളെ തടയുമെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ഭീഷണി. ഈ കടൽപാത അടഞ്ഞാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ 7% കുറവുണ്ടാകും. ഹോർമൂസിലെ പ്രതിസന്ധി മൂലം നിലവിൽ ചെങ്കടൽ മുഖേന സൌദിയിൽ നിന്ന് 10,00,000 ബാരൽ ക്രൂഡ് ഓയിലാണ് ആഗോള വിപണിയിൽ എത്തുന്നത്. ഇത് ഏഷ്യൻ വിപണികൾക്കുൾപ്പെടെ ആശ്വാസവുമാണ്. എന്നാൽ സൌദി കപ്പലുകളെ തടയുന്ന നടപടിയിലേക്ക് ഹൂതികൾ കടന്നാൽ എണ്ണ വിതരണം തടസ്സപ്പെട്ടേക്കാം. ഇത് വില കൂടുതൽ കത്തിക്കയറാനിടയാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കിത് തിരിച്ചടിയാകും. ബഹ്റിനും കുവൈത്തിലും ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം തുടർന്നു. ബഹ്റിൻ വ്യോമ ഗതാഗത നിയന്ത്രണ സംവിധാനവും കുവൈത്തിലെ യുഎസ് സേനാ താവളവും ഇറാൻ ലക്ഷ്യമിട്ടു. ഡ്രോൺ പതിച്ചെങ്കിലും വ്യോമ ഗതാഗതത്തെ ബാധിച്ചിട്ടില്ലെന്ന് ബഹ്റൈൻ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങൾ സാധാരണ പോലെ സർവീസ് നടത്തുന്നുണ്ട്. കുവൈത്തിൽ അലി അൽ സലേം വ്യോമത്താവളം ആക്രമിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. കുവൈത്ത് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമല്ലെന്നും ഒരു കപ്പൽ പോലും കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ പുതിയ യുഎഇ സ്ഥാനപതി അബ്ദുള്ള അൽ നുഅയ്മി വിദേശകാര്യ മന്ത്രാലയത്തിൽ ഔദ്യോഗിക രേഖകൾ സമർപ്പിച്ച് ചുമതലയേറ്റു. ഡൽഹിയിലെ മന്ത്രാലയ ആസ്ഥാനത്ത് ആക്ടിംഗ് ചീഫ് ഓഫ് പ്രോട്ടോക്കോളിനാണ് അദ്ദേഹം നിയമന രേഖയുടെ പകർപ്പ് കൈമാറിയത്. വിവിധ മേഖലകളിൽ ഇന്ത്യ യുഎഇ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അൽ നുഅയ്മിയെ പിന്തുണയ്ക്കും. ഇന്ത്യയിലെ യുഎഇ പ്രതിനിധിയാകുന്നതിൽ അഭിമാനമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അബ്ദുള്ള അൽ നുഅയ്മി പറഞ്ഞു. യുഎയിലെയും കുവൈറ്റിലെയും പാസ്പോർട്ട് വിസ കോൺസുലാർ സേവനങ്ങളിലെ പ്രതിസന്ധിക്ക് സുപ്രീംകോടതി വിധി താൽക്കാലിക ആശ്വാസമാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മുൻ സേവനദാതാക്കളെയോ പുതുതായി കരാർ ലഭിച്ച ഏജൻസിയെയോ താൽക്കാലികമായി നിയോഗിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കോടതി അനുമതി നൽകിയത് വലിയ രീതിയിലാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത്. യുഎയിലെ അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസിനും കുവൈറ്റിലെ ഡു ഗ്ലോബലിനും സേവനങ്ങൾ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇതോടെ ഒരുങ്ങി. Keep listening to Home 92.2 FM.
4: Home FM News
5: was brought to you by Danya Group of Companies since 1982.

വേനലവധി കാലം ആയിട്ടും പലപ്പോഴും ടിക്കറ്റ് റേറ്റിലുള്ള ആ ഒരു വർധനവ് കാരണം നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ കുട്ടികൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ, കുട്ടികൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു വെക്കേഷൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ അവർക്കൊരു ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഹോം 90.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു വേനലവധി കാലത്ത് നാട്ടിലേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് നിരക്കിൽ ഏതാണ്ട് 20% ഇളവാണ് ഇപ്പോൾ എത്തിഹാദ് എയർവേസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു പ്രഖ്യാപനമായിട്ടാണ് പ്രമുഖ UAE വിമാന കമ്പനിയായിട്ടുള്ള എത്തിഹാദ് എയർവേസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ടിക്കറ്റ് നിരക്കിൽ ഏതാണ്ട് 20% ഫ്ലാറ്റ് റിഡക്ഷൻ, ഒരു ഡിസ്കൗണ്ട് ആണ് അവരിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. നാട്ടിലേക്ക് പോകാനും തിരികെ വരാനും ഉയർന്ന വിമാന റേറ്റ് കാരണം ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഈ ഒരു തീരുമാനം വലിയൊരു അനുഗ്രഹമായിരിക്കും, ആശ്വാസം തന്നെയായിരിക്കും. കൊച്ചി, കോഴിക്കോട്, ട്രിവാൻഡ്രം ഉൾപ്പെടെ എത്തിഹാദ് സർവീസ് നടത്തുന്ന ഏതാണ്ട് 45 വരുന്ന ഗ്ലോബൽ ഡെസ്റ്റിനേഷൻസിലേക്ക് യാത്രയിൽ ടിക്കറ്റ് നിരക്കിൽ ഇളവുണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എക്കോണമി, ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 20% വരെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ഈ ഒരു എത്തിഹാദിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരവും പരിഗണിക്കാവുന്നതാണ്. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: എന്തായാലും ഈ ഓണക്കാലത്ത് ഒരു ഗംഭീര കിഡിലൻ ഫാൻ ഫൈറ്റ് തന്നെ മലയാള സിനിമാ ലോകത്ത് നടക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ഓരോ അപ്ഡേറ്റുകളായിട്ട് ഓരോ താരങ്ങളുടെ പുതിയ സിനിമകളുടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് അതിന്റെ റിലീസും കാര്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ഓണം റിലീസായിട്ട് എത്തുന്ന ഖലീഫയിലെ ഒരു പാട്ടും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ ഓണചിത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന നമ്മുടെ ഐ ആം ഗെയിം ആക്ച്വലി ദുൽഖറിന്റെ ഒരു വലിയ കമ്പാക്ക് കൂടിയാണ്. കുറെ നാളിന് ശേഷമാണ് അദ്ദേഹം മലയാളത്തിൽ ഒരു ഡയറക്റ്റ് മലയാള സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ ഐ ആം ഗെയിമിന്റെ ഒരു പുതിയ കിഡിലൻ പോസ്റ്റർ എന്തായാലും അവർ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഹോം കമ്മിങ് ആവുന്ന സമയത്ത് ഗ്രാൻഡ് സ്കെയില് പരിപാടിയല്ലേ പിടിക്കത്തുള്ളൂ. പടത്തിന്റെ ഒരു സ്കെയില് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു കിഡിലൻ പോസ്റ്റർ ആണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി വരും ദിവസങ്ങളിലായിരിക്കും അറിയാൻ വേണ്ടി പോകുന്നത്. ഓഗസ്റ്റ് 2026 സിനിമാസിലേക്ക് എത്തുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ളൊരു ഗംഭീര പോസ്റ്റർ പുറത്ത് വിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ദുൽഖറിന്റെ പേജിലും കാണുമെന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ആ പോസ്റ്റർ കാണാൻ വേണ്ടി പറ്റും.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: ലോകമെമ്പാടുമായി ഒരുപാട് പേര് വിശ്വസിക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത്, അതിനൊരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 11-11 കാണുന്നത് ഭയങ്കര വലിയ നല്ലൊരു ലക്കാണെന്നും നല്ലൊരു സൈനാണെന്നും അത് പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു രഹസ്യ കോഡാണെന്നും നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള സംഗതിയാണെന്നൊക്കെ ഇന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേരുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ 11-11 ടാഗ് ചെയ്തിട്ടിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായി ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഈ സൈബർ ഇടത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭയങ്കര പെട്ടെന്ന് അതിന്റെ വ്യാപ്തി എല്ലാവരിലേക്കും എത്തുന്നതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പേര് ഇത്തരത്തിൽ ഇതിനെ ഒരു ഗുഡ് ലക്ക് സൈനായിട്ട് കാണാറുണ്ടെന്നുള്ളതാണല്ലേ. മൊബൈൽ സ്ക്രീനിലോ ക്ലോക്കിലോ ഒക്കെ സമയം നോക്കുമ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ റിക്കറിംഗ് ആയിട്ട് നമ്മൾ 11-11 കാണുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇതൊരു യാദൃച്ഛികതയെ നമ്മൾ തെളിക്കളഞ്ഞേക്കാം. പക്ഷേ ന്യൂമറോളജിയിലും അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ഏഞ്ചൽ നമ്പർ അഥവാ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് സൂചനയാണെന്നാണ് ഇതിനെ വിശ്വസിക്കുന്നത് കുറേ പേര്. പുതിയ തുടക്കങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ്, പ്രപഞ്ചവുമായിട്ടുള്ള ആത്മീയ ബന്ധം എന്നിവയൊക്കെ ഈ ഒരു സമയം സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ മാത്രം ഓർത്തെടുക്കുന്ന ഒരു ബാഡർമെയ്ൻഹോഫ് ഫിനോമിൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് മനസ്സ് ഇത്തരം പ്രത്യേക സംഖ്യകളെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുന്നത് എന്നും ശാസ്ത്രലോകവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മളീ പറഞ്ഞ പോലെ നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന എല്ലാ കാര്യങ്ങളും നല്ല ശുഭസൂചനകൾ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കാണേണ്ടതില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതിൽ അത് വിശ്വസിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അതൊരു പോസിറ്റീവ് സൈനായിട്ട് കാണുക. നമ്മൾ റൈറ്റ് ട്രാക്കിലാണ്, ശരിയായ രീതിയിലാണ് നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ വരുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്ന് മാത്രം കരുതിയാൽ മതി. എന്തായാലും ആ ഒരു ഇൻഫർമേഷനോടുകൂടി നമ്മൾ ഇന്നത്തെ ഒരു ഷോ വൈൻഡ് അപ്പ് ചെയ്യണം. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif. Asif.
2: ഇതാ വരുന്നു ഘടോത്കചന്മാരെ വെല്ലുന്ന ഘടാഘടിയന്മാർ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.